0: കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോണ്ടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.

ഹായ് ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം. പുതിയൊരു ദിവസം ഇവിടെ ആരംഭിക്കുകയാണല്ലേ. ഇന്ന് ജൂൺ 4th. അപ്പം എന്തായാലും ജൂൺ മാസത്തിലെ 4th ദിവസത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഇന്നത്തെ വ്യാഴാഴ്ച മോർണിംഗിനോട് ഇങ്ങനെ ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോൾ ഗ്രീറ്റിംഗ് കാർഡ്സുമായിട്ട് കൂടെയുള്ളത് ഞാൻ ആർജി അപർണയാണ് കേട്ടോ. ഇന്നത്തെ ദിവസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ റീസെൻ്റായിട്ട് ഒരുപാട് ന്യൂസ് കേൾക്കുന്നുണ്ടായിരുന്നു കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച്, കുട്ടികൾ നേരിടുന്ന അതിക്രമത്തെക്കുറിച്ച് അല്ലേ. അപ്പം എന്തായാലും അതിനെക്കുറിച്ചൊക്കെ ബന്ധപ്പെട്ടൊരു ദിവസമാണ്, അതിനെക്കുറിച്ചൊക്കെ പറയാം ഇന്ന് ഗ്രീറ്റിംഗ് കാർഡ്സിൽ. കൂടെയുള്ളത് ഞാൻ ആർജി അപർണയാണ് കേട്ടോ. അപ്പം ഞാൻ തുടക്കത്തിലേ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഇന്ന് കുട്ടികളുമായി ബന്ധപ്പെട്ട ഒരു ദിവസമാണ്, അവർ നേരിടുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ദിവസമാണെന്ന്. അതായത് നമ്മൾ ജൂൺ 4 അക്രമങ്ങൾക്ക് ഇരയാകുന്ന നിരപരാധികളായ കുട്ടികളുടെ അന്താരാഷ്ട്ര ദിനമായിട്ടാണ് ആചരിക്കുന്നത്. നമ്മൾ റീസെൻ്റായിട്ട് ഒരുപാട് ന്യൂസ് കേൾക്കുന്നുണ്ട് കുട്ടികളെ ഉപദ്രവിക്കുന്നത്, ഇല്ലായ്മ ചെയ്യുന്നത് അല്ലേ. നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള വാർത്തകളാണ് കേൾക്കുന്നത്. രാവിലെ തന്നെ വന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നതിൽ ബുദ്ധിമുട്ട് പലർക്കും തോന്നാം. പക്ഷേ നമ്മുടെ ചുറ്റും നടക്കുന്ന സത്യമായ കാര്യമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ദിവസം നമുക്ക് ആചരിക്കേണ്ടി വരുന്നത്. അതായത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ദിവസമാണ് കേട്ടോ ഇന്നും. ജൂൺ 4 അക്രമങ്ങൾക്ക് ഇരയാകുന്ന നിരപരാധികളായ കുട്ടികളുടെ അന്താരാഷ്ട്ര ദിനമായിട്ടാണ് ആചരിക്കുന്നത്. യുനെസ്കോയാണ് ഇങ്ങനൊരു ദിനം പ്രഖ്യാപിച്ചിട്ടുള്ളത് കേട്ടോ. അതായത് പ്രധാനമായിട്ട് യുദ്ധം, സായുധ സംഘടനകൾ, മറ്റു തരത്തിലുള്ള അക്രമങ്ങൾ എന്നിവയ്ക്കിരയാകുന്ന ശാരീരികവും മാനസികവുമായിട്ടും വൈകാരികവുമായിട്ടും പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ലോകമെമ്പാടുമുള്ള കുട്ടികളെ തിരിച്ചറിയാനും അവർക്ക് പിന്തുണ നൽകാൻ വേണ്ടിയിട്ടുമാണ് ഇങ്ങനൊരു ദിവസം നമ്മൾ ആചരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു ദിവസത്തിൽ ഈ ലോകമെമ്പാടും നമ്മൾ പോലും അറിയാതെ ഒരുപാട് കുട്ടികൾ ഒരുപാട് ത്യാഗങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് വേദനകൾ അനുഭവിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്ന ദിവസമാണ്. അങ്ങനെയുള്ള കുട്ടികളെയൊക്കെ അറിയുകയാണെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരാനായിട്ട് ഓരോരുത്തരും ശ്രമിക്കുക. അപ്പം എന്തായാലും ഈ ഒരു ദിവസം നമ്മൾ നല്ല ചിന്തകളിലൂടെ ആരംഭിക്കുകയാണ്. ഇന്നത്തെ ദിവസം ഒരുപാട് വിശേഷങ്ങളൊക്കെ പറയാനുണ്ട്. പിന്നെ എനിക്കൊരു ചെറിയ പനിയുടെ വയ്യായിക ഉള്ളത് കൊണ്ട് ഒരു മീറ്റർ താഴ്ത്തിയായിരിക്കും കേട്ടോ സംസാരിക്കുന്നത്. അപ്പം എന്തായാലും ആ ഒരു കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഫസ്റ്റ് ഘട്ടം ഇപ്പോൾ ആശംസകളല്ല പറയുന്നത്, ഇതുപോലെ ചരിത്ര സംഭവങ്ങൾ, എന്തെങ്കിലും വിശേഷപ്പെട്ട ദിവസങ്ങൾ, എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതാണ് ലൈവിൻ്റെ തുടക്കം പറയുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ ഇന്നത്തെ ഏറ്റവും വിശേഷപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നതും ഇതാണ്, കുട്ടികളുടെ ദിവസം അല്ലെങ്കിൽ അക്രമങ്ങൾക്ക് ഇരയാകുന്ന നിരപരാധികളായ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മാറ്റിവെക്കുന്ന ദിവസമാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ദിവസത്തിൽ എല്ലാ കുഞ്ഞുങ്ങൾക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ആദ്യത്തെ പാട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. ദാ വെറുതെ പാട്ട് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് ഗുഡ് നൈറ്റ്.

0: ചെന്നൈയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷനില്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസായാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894. കിർലോസ്കർ ബ്രദേഴ്സ് ലിമിറ്റഡ് ഇന്ത്യയിലെ നമ്പർ 1 പമ്പ് സെറ്റ് നിർമ്മാതാക്കൾ. 100% കോപ്പർ ബോണ്ട് പമ്പ് സെറ്റ്, കുറഞ്ഞ വൈദ്യുതി ഉപഭോഗം, കൂടുതൽ കാലം ഈടുനിൽപ്പ്, വിവിധയിനം മോഡലുകൾ എന്നിവയെല്ലാം കിർലോസ്കറിന് മാത്രം അവകാശപ്പെടാവുന്ന സവിശേഷതകൾ. കിർലോസ്കർ പമ്പ് സെറ്റുകളുടെ പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളുടെ വിതരണക്കാരായ കാവേരി ഏജൻസിയിൽ ഞങ്ങൾ അഭിമാന പുരസ്സരം ഉപഭോക്താക്കൾക്ക് പരിചയപ്പെടുത്തുന്നു. 50-ലധികം വർഷങ്ങളുടെ പ്രവൃത്തി പരിചയവും 3 തലമുറകളുടെ ബിസിനസ് പാരമ്പര്യവും ഒത്തുചേർന്ന കാവേരി ഏജൻസീസ്, ദീപാ ടവറിനു സമീപം, തിരുവല്ല. ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു PS ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ ഇല്ലാതെ ചെയ്യുന്ന എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ, KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

0: പ്രിയ ശ്രോതാക്കളുടെ ആശംസകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ് കാർഡ്സ് ആണ്. കൂടെ ഉള്ളത് ഞാൻ ആർജി അപർണയാണ് കേട്ടോ. സമയം 7 മണി കഴിഞ്ഞ് 16 മിനിറ്റ് ആകുമ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ ഫസ്റ്റ് കോളർ ചേരുന്നുണ്ട്. ആരാണ് എന്ന് നോക്കാം. ഹലോ
1: ഹലോ, നമസ്കാരം. റേഡിയോ മക്കളിലേക്ക് സ്വാഗതം. ഞാൻ ശംസുദ്ദീൻ കരൂപ്പറന്ന.
0: നമസ്കാരം ചേട്ടൻ. നമസ്കാരം. എന്നാ ഉണ്ട് വിശേഷം?
1: ഓ, നല്ല വിശേഷം. പറഞ്ഞ
0: എന്താണ് ഇന്നത്തെ ആശംസ?
1: ഇന്നത്തെ ആശംസ പറയുന്നതിന് മുമ്പ് ഇന്ന് നമ്മുടെ കൊച്ചു കുട്ടികൾ അനുഭവിക്കുന്ന പീഡനം, ഇതിന് പറഞ്ഞാല് ശരിയായ ശിക്ഷ അവർക്ക് ലഭിക്കുന്നില്ല ആ പീഡിപ്പിക്കുന്ന ആ വ്യക്തിക്ക്. അതുകൊണ്ടാണ് ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഇത് ഉണ്ടാവാനുള്ള കാരണം. ഇതിനെ ഇതിനെങ്കിലും ഒരു മാറ്റം വരണം എന്നാണ്. കോടിക്കണക്കിന് രൂപ ചെലവാക്കിയിട്ട് ഒരു കൊച്ചിനെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട്. ഇതൊന്നും കൂടാതെ ദൈവം അനുഗ്രഹിച്ച് ഒരുപാട് മക്കളെ അവർക്ക് മറ്റുള്ളത് കൊടുക്കുന്നുണ്ട്. പക്ഷെ ആ കൊച്ചു മക്കളെ ഇങ്ങനെ ദ്രോഹിക്കുന്ന വ്യക്തികള് അത് പറഞ്ഞാൽ അവർക്ക് വേണ്ട ശിക്ഷ അത് നമ്മുടെ ഈ എന്താ ഈ കോടതി കോടതി അവർക്ക് നല്ലൊരു ശിക്ഷ കൊടുക്കണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. അപ്പൊ ഇന്ന് വിശ്വസ് നമ്മുടെ പ്രിയപ്പെട്ട ഷീബ കുമരകം, അപർണ, അതുപോലെ ദീപ, പിന്നെ അമൃതകുട്ടി, അങ്ങനെ അവർക്ക് എല്ലാവർക്കും, പിന്നെ റേഡിയോ മാക് ഫാസ്റ്റ് എല്ലാ റേഡിയോ സുഹൃത്തുക്കൾക്കും, പിന്നെ ജാങ്കർ, അനിൽ എന്നിവർക്ക് പ്രത്യേകിച്ചും ഞാനൊരു പ്രത്യേക ആശംസ അറിയിക്കുന്നു.
0: ഓക്കെ, അപ്പൊ എന്തായാലും ആശംസയൊക്കെ ഞാൻ കൈമാറിയേക്കാം കേട്ടോ. വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കുക. നമ്മളെ വിളിച്ചത് ശംസുദ്ദീനിക്കായിരുന്നു. ഇക നമ്മളോട് സംസാരിച്ചത് നമ്മൾ ആദ്യം തുടക്കത്തിലേ പറഞ്ഞ ആ ഒരു വിഷയത്തെ കുറിച്ചാണ്. ഞാൻ ആ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന് ഇന്നത്തെ ദിവസം നമ്മൾ ആചരിക്കുന്നത് അക്രമങ്ങൾക്കിരയാകുന്ന നിരപരാധികളായ കുട്ടികളുടെ അന്താരാഷ്ട്ര ദിനമായിട്ടാണ് കേട്ടോ. അപ്പൊ അതിനെക്കുറിച്ചാണ് ഇക്ക സംസാരിച്ചത്. അപ്പൊ എന്തായാലും മിക്ക ആശംസ പറഞ്ഞവർക്കൊക്കെ നല്ലൊരു ദിവസത്തിന്റെ ആശംസ ഞാനിവിടെ കൈമാറുകയാണ്. അടുത്തൊരു കോളർ ഉണ്ടാരാണെന്ന് നോക്കാം. ഹലോ.
2: ഹലോ,
0: നമസ്കാരം. ഇതാരാണ്?
2: നമസ്കാരം. ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്. ഇതാരാണ്? ഗീത വിശേഷം.
2: ഞാൻ കുറച്ചു നേരമായി വിളിച്ചിട്ട് മരിയാണ്. മോളുടെ ജലദോഷം കുറഞ്ഞു, ഇന്നലെ വൈകിട്ട് ജലദോഷമായിരുന്നല്ലോ.
0: വയ്യായ്ക ഉണ്ട്, വൈറൽ ഫീവർ ആണ്.
2: ഉണ്ട്, സംസാരത്തിൽ അറിയാം നല്ല വയ്യായ്കയുണ്ട്.
0: താങ്ക് യു ചേച്ചി. അപ്പൊ എന്താണ് ആശംസ? എന്താണ്?
2: ഞാന് ഒരു മെസ്സേജ് വിളിച്ചിട്ടില്ല, അപ്പൊ ഇനി മെസ്സേജ് ഇടുന്നില്ല കേട്ടോ.
0: അപ്പൊ
2: ഇന്ന് ചുമത്രയിലുള്ള പ്രസന്നജന്റെയും ഷീലയുടെയും 39-ആമത്തെ വെഡ്ഡിംഗ് ആനിവേഴ്സറിയാണേ. അപ്പൊ അവർക്ക് ഒരു ആശംസ നേരുന്നു. ദീർഘായുസ്സും ആയുസ്സും ആരോഗ്യം കൊടുത്ത് ഒരുപാട് കാലം മുന്നോട്ട് പോകട്ടെ എന്ന് മഹാദേവനോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കുട്ടികളുടെ ദിനമല്ലേ. കുട്ടികളെ ശിക്ഷിക്കുന്ന അച്ഛനമ്മമാരുണ്ടല്ലോ. ഒരു വയ്യടുത്ത് നമ്മൾ കേട്ടുള്ള റേഡിയോ ടി വി ഒക്കെ വാർത്തകൾ, അവർക്കൊക്കെ നല്ല ശിക്ഷ കൊടുക്കണം എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു.
0: തീർച്ചയായിട്ടും
2: അതിനവര് നല്ല ശിക്ഷ കൊടുക്കട്ടെ ഗവൺമെന്റ് അല്ലേ, പോലീസ്. അപ്പൊ അതിന് വേണ്ടി ഒരു എല്ലാ കുഞ്ഞുമക്കൾക്കും നല്ലൊരു ആശംസിക്കുന്നു. ഇനി ഇന്നലെ നമ്മുടെ ദീപയുടെയും അസ്ലിന്റെയും വെഡിങ് ആനിവേഴ്സറി ആയിരുന്നല്ലോ. അപ്പൊ നേരിട്ട് ഒന്നും പറയാൻ പറ്റില്ല. ഇന്നലെ ഹോസ്പിറ്റലിൽ പോയി രാവിലെ, അപ്പൊ മെസ്സേജ് ചെയ്യാൻ പോയെ. അവർക്കൊരാശംസം കൂട്ടുകാർക്കും റേഡിയോ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. നാളെ എനിക്കൊരു സ്പെഷ്യൽ ദിനം ഉണ്ട്, നാളെ
0: വിളിക്കാം.
2: അവരുടെ മോൾക്ക് നല്ലൊരു ആശംസ.
0: താങ്ക് യു ചേച്ചി. അപ്പൊ എന്തായാലും ചേച്ചിക്ക് നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ് കേട്ടോ. ഗീത ചേച്ചിയാണ് വിളിച്ചത്. അപ്പോൾ ഗീത ചേച്ചി പറഞ്ഞ പോലെ പ്രസന്നൻ ചേട്ടൻ അതുപോലെ തന്നെ ഷീല ചേച്ചി, അതല്ലേ പേര് പറഞ്ഞത്? മറന്നൊന്നുമില്ലല്ലോ. ഓക്കെ, ഇവർക്ക് രണ്ടുപേർക്കും വെഡിങ് ആനിവേഴ്സറി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും നല്ലൊരു ആശംസ കൊടുക്കുകയാണ്. ഒപ്പം ചേച്ചി കുറേ പേരുടെ പേരൊക്കെ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് എല്ലാവർക്കും നല്ലൊരു ആശംസ കൊടുക്കുകയാണ് കേട്ടോ. അടുത്തൊരു കോളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ.
3: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്. നമസ്കാരം.
3: ഞാൻ മഞ്ജു കൃഷ്ണകുമാർ ചുമത്രയും.
0: മഞ്ജു ചേച്ചി, എന്നാണ് ആശംസ?
3: ഇപ്പൊ ഗീത ചേച്ചി പറഞ്ഞില്ലേ, ചുമത്ര എല്ലാ പ്രസന്നം ചേട്ടനും ശീല ചേച്ചിക്കും വെഡിങ് ആനിവേഴ്സറി ആശംസകൾ നേരുന്നു. പിന്നെ ഇന്ന് ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ആശംസ. പിന്നെ ഞങ്ങളുടെ കാതോരം കുടുംബത്തിലെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.
0: വൈറൽ ഫീവർ ആണ്.
3: അമ്മയുടെ പണിയൊക്കെ എത്രയും പെട്ടെന്ന് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ ദീപയ്ക്കും അമൃതയ്ക്കും മോൾക്കും നല്ലൊരു ദിവസം ആക്കുന്നു.
0: ഓക്കെ ചേച്ചി, താങ്ക് യു. അപ്പൊ ചേച്ചിക്ക് നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ് കേട്ടോ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കുക. നമ്മൾ വിളിച്ചത് മഞ്ജു ചേച്ചി ആയിരുന്നു. അപ്പൊ ഗീത ചേച്ചി പറഞ്ഞ അതേ അവർക്ക് വേണ്ടി തന്നെയാണ് ഇവിടെയും ആശംസ വന്നിരിക്കുന്നത്. അപ്പൊ ഒരിക്കൽ കൂടി നല്ലൊരു വെഡിങ് ആനിവേഴ്സറി ആശംസകൾക്ക് കൊടുക്കുകയാണ് കേട്ടോ. ആൻഡ് ചേച്ചിക്കും ഫാമിലിക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്നും കൂടി ആശംസിക്കുന്നു. അടുത്തൊരു കോളർ ഉണ്ട്, ആരാണ് എന്ന് നമുക്ക് നോക്കിക്കളയാം. ഹലോ,
4: ഹലോ,
0: ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
4: ഗുഡ് മോർണിംഗ്.
0: ഇതാരാണ്? മിനി ചേച്ചി, എന്നാ ഉണ്ട്
4: വിശേഷം? എന്തോ മഴ.
0: മഴയാണ് വിശേഷം?
4: മഴയാണ്, പിള്ളേരെ സ്കൂളിൽ വിടാനുള്ള തിരക്കിലും ഒക്കെയാണ്.
0: ആണ്. അപ്പൊ അതിനിടയിൽ ഒരു ആശംസ ആർക്കാണ്?
4: ആശംസ പറയണ്ടേ?
0: പറയണം.
4: പ്രസന്ന ചേട്ടനും ശീല ചേച്ചിക്കും വെഡിങ് ആനിവേഴ്സറി.
0: ഓക്കെ, നല്ലൊരു ആശംസ തന്നെ കൊടുത്തേക്കാട്ടോ.
4: അതെ, പിന്നെ എല്ലാവർക്കും നല്ലൊരു ആശംസ, കൂട്ടുകാർക്ക് എല്ലാവർക്കും.
0: ഓക്കെ ചേച്ചിക്കും, ചേച്ചിക്ക് നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ്. അപ്പം മിനി ചേച്ചിയാണ് ആശംസകൾ അറിയിക്കാനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നത്. വീണ്ടും ആശംസ വന്നിരിക്കുന്നത് പ്രസന്ന ചേട്ടനും ശീല ചേച്ചിക്കും വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം എന്തെങ്കിലും ഒരിക്കൽ കൂടി നല്ലൊരു വെഡിങ് ആനിവേഴ്സറി ആശംസ ഞാനിവിടെ കൈമാറുകയാണ്. ഒരു കയ്യകലത്തിൽ നിൽക്കുമ്പോഴേ ഉള്ളൂ ഭംഗിയൊന്നും, കയ്യകലത്തിൽ നിൽക്കുമ്പോഴുള്ള ഭംഗിയൊന്നും പലതിനും ഇല്ലാന്ന് തോന്നുന്നത് നമ്മുടെ കൈക്കുള്ളിൽ എത്തുമ്പോഴാണ്. സ്വന്തമാക്കിയ പലതും വിലയില്ലാതാവുന്നത് അത് സ്വന്തമായത് കൊണ്ടാവാം. ജീവിതം സന്തുഷ്ടമാകട്ടെ. ശുഭദിന നേരുന്നു ടി അഷറഫ് വെസ്റ്റ് കൈപ്പുറം. അഷറഫിക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ്. നമ്മുടെ വിജി ചേച്ചി നമുക്കൊരു ഗുഡ് മോർണിംഗ് തന്നിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് അടുത്തൊരു കോളർ ഉണ്ടാരാണെന്ന് നോക്കാം. ഹലോ,
5: ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്. ഇതാരാണ്? ആത്മശേഷി, എന്നുണ്ട് വിശേഷം?
5: സുഖമായിട്ടിരിക്കുന്നു.
0: അതെ, അപ്പൊ എന്താണ് ആശംസ?

ഓക്കെ ചേച്ചി, അപ്പൊ എന്തായാലും ചേച്ചിക്ക് നല്ലൊരു ദിവസത്തിന്റെ ആശംസ ഞാനും അങ്ങോട്ട് തരാം കേട്ടോ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കുക. അപ്പൊ എന്തായാലും വീണ്ടും പ്രസന്ന ചേട്ടനും ശീല ചേച്ചിക്കാണ് ആശംസ വന്നിട്ടുള്ളത്, അതും ഞാനിവിടെ കൈമാറാണ്. അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ്. ത്യാഗം സ്നേഹത്തെക്കാൾ വലുതാണ്, സ്വഭാവം സൗന്ദര്യത്തെക്കാൾ വലുതാണ്, എന്നാൽ സൗഹൃദത്തെക്കാൾ വലുതായിട്ട് ഒന്നുമില്ല. ഹൃദയപൂർവ്വം ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ മെസ്സേജ് വായിച്ചിരിക്കുന്നത് നമ്മുടെ ആത്മീയ ചേച്ചിയാണ് കേട്ടോ. അപ്പൊ എന്തായാലും ചേച്ചിക്കും ഫാമിലിക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ്. എന്തായാലും നമുക്ക് ഇനി ഒരു പാട്ടിലേക്ക് പോകാനുള്ള സമയമാണ്. ദാവരുന്ന് പാട്ട് കേട്ടുകൊണ്ടേയിരിക്കൂ. റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: ആശംസകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ് കാർഡ്സ് ആണ് കൂടെ ഉള്ളത്. ഞാൻ ആർജി അപർണയാണ്. അപ്പൊ എന്തെങ്കിലും അടുത്തൊരു കോളർ ഉണ്ട് നമ്മുടെ കൂടെ, ആരാണ് എന്ന് നോക്കിക്കളയാം. ഹലോ,
1: ഹലോ,
0: നമസ്കാരം, ഇതാരാണ്?
1: സുഭദ്ര
0: ചേച്ചി. എന്നുണ്ട് ആണ്? ഓക്കെ, എന്താ പേര് കൊച്ചുമോന്റെ? അദ്വൈത്. ഓക്കെ, എത്രാമത്തെ ബർത്ത്ഡേ ആണ്? പതിനൊന്ന്. ഓക്കെ, എന്തായാലും അദ്വൈത് മോന് നല്ലൊരു പിറന്നാൾ ആശംസ ഇവിടെ നിന്ന് കൊടുത്തേക്കാട്ടോ. ഹലോ, ഹായ് അദ്വൈത്, ഗുഡ് മോർണിംഗ്. ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ, ബർത്ത്ഡേ ആയിട്ട് എന്താ പരിപാടി? സ്കൂളിൽ പോവാണെന്ന് മിഠായി ഒക്കെ കൊടുക്കോ ഫ്രണ്ട്സിന്? ആ ഓക്കെ, അപ്പൊ എന്തായാലും ബർത്ത്ഡേ അടിച്ചു വിളിക്കട്ടോ. ഓക്കേ ഓക്കേ, വിളിച്ചതിൽ സന്തോഷം. എന്നെ വിളിക്കുക. അപ്പൊ എന്തായാലും നമ്മളെ വിളിച്ചത് അദ്വൈത് കുട്ടനായിരുന്നു. അപ്പൊ എന്തായാലും മോന്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞു നമുക്ക് മോനോട് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും അദ്വൈത് കുട്ടന് നല്ലൊരു പിറന്നാൾ ആശംസ ഒരിക്കൽ കൂടി നൽകുകയാണെന്ന്, സ്കൂളിലൊക്കെ പോയി മിഠായൊക്കെ കൊടുത്ത് ചത്തായിട്ട് ഇന്നത്തെ ബർത്ത്ഡേ ആഘോഷിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് കേട്ടോ. അപ്പം സുഭദ്ര ശേഷിക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്നും കൂടി ആശംസിക്കുന്നു. അടുത്തൊരു കോളർ ഉണ്ട്, ആര്? കോൾ ഡ്രോപ്പായി. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് അടുത്തൊരു മെസ്സേജിലേക്ക് പോകാം. അപർണയുടെ പനി എത്രയും പെട്ടെന്ന് മാറാനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. മരുന്ന് കൃത്യമായി കഴിക്കൂ, റെസ്റ്റ് എടുക്കൂ എന്നൊക്കെ ശംസത്ത് എനിക്ക് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു ചേട്ടാ. ഓക്കെ, അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ്. സുപ്രഭാതം. സ്നേഹം എന്ന് പറയുന്നത് പലർക്കും മണ്ണിൽ വരക്കുന്ന വര പോലെയാണ്, എപ്പോൾ വേണമെങ്കിലും മായ്ക്കാം. എന്നാൽ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നവർക്ക് കല്ലിൽ കൊത്തിയ പോലെയാണ്, അതായി അതൊരിക്കലും മായ്ക്കില്ല. നല്ലൊരു ദിവസം നേരുന്നു എല്ലാവർക്കും. ശുഭദിനാശംസകൾ സമീറ കരുവാരക്കുണ്ട്. സമീറ ശേഷിക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നമ്മുടെ നാരായണൻ ചേട്ടൻ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത പറഞ്ഞിട്ടൊരു പോസ്റ്റർ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അടുത്തൊരു മെസ്സേജിലേക്ക് പോകുന്നതിന് മുമ്പ് കോളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ,
2: ഹലോ, കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ത്രിമൂർത്തി മനോജാണ്.
0: ആ മനോജ് ചേട്ടൻ, എന്നാ ഉണ്ട് വിശേഷം? ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ, ബർത്ത്ഡേ ആയിട്ട് എന്താണ് പരിപാടി? അപ്പൊ എന്തായാലും ബർത്ത്ഡേ ആഘോഷമൊക്കെ അടിപൊളിയാവട്ടെ, നല്ലൊരു ആശംസ തന്നേക്കാട്ടോ.
2: അതുപോലെ തന്നെ ഇന്ന് ബർത്ത്ഡേ ഉള്ളവർക്കും എല്ലാവർക്കും, വിവാഹം ഉള്ളവർക്കും വെഡിങ് ഡേ ഉള്ളവർക്കും
0: വിളിച്ചതിൽ സന്തോഷം. മീനെ വിളിക്കുക. അപ്പൊ എന്തായാലും നമ്മളെ വിളിച്ചത് മനോജ് ചേട്ടനായിരുന്നു ത്രിമൂർത്തീസിൽ നിന്ന്. ചേട്ടൻ തന്നെ പിറന്നാളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും ചേട്ടന്റെ പിറന്നാൾ ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആയിരിക്കട്ടെ, നല്ലൊരു പിറന്നാൾ ആശംസ ഞാൻ ഇങ്ങനെ തരുവാണ്. ഇനിയും ഒരുപാട് സന്തോഷം ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ് കേട്ടോ. ഒപ്പം ചേട്ടൻ പറഞ്ഞ പോലെ ബാക്കി എല്ലാവർക്കും നല്ലൊരു ആശംസയും കൊടുക്കുകയാണ്. ഇനി നമുക്കൊരു പാട്ടിലേക്ക് പോവാം. നവർന്നു പാട്ട് കേട്ടുകൊണ്ടായിരിക്കും റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ഇഷ്ടം പദ്ധതിയിൽ ലഭ്യമായ നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ പീഡിയാട്രിക് വിഭാഗത്തിൽ മാത്രം ലഭിക്കുന്ന സേവനങ്ങൾക്കും മരുന്നുകൾക്കുമുള്ള ബിൽ തുക എത്രയായിരുന്നാലും രോഗികൾ ആവശ്യപ്പെടുന്ന ഇളവ് ലഭ്യമാക്കുന്നു. അടിയന്തര ചികിത്സയ്ക്ക് അതിരില്ലാ സഹായവുമായി പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: മദ്യപാനം മാത്രമല്ല, ജങ്ക് ഫുഡ് ഒക്കെ കഴിച്ചാലും ചിലപ്പോൾ ഫാറ്റി ലിവർ പിടിപെട്ടേക്കാം. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഫാറ്റി ലിവർ ക്ലിനിക് ഉണ്ട്.
3: ദഹന പ്രശ്നങ്ങൾക്കും കരൾ രോഗങ്ങൾക്കും മികച്ച ചികിത്സ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

പ്രിയ ശ്രോതാക്കളുടെ ആശംസകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ് കാർഡ്സ് ആണ്. കൂടെയുള്ളത് ഞാൻ ആർജി അപർണയാണ് കേട്ടോ. സമയം 7 മണി കഴിഞ്ഞ് 38 മിനിറ്റ് ആയിട്ടുണ്ട്. സ്കൂളിൽ പോകാനുള്ള തിരക്കൊക്കെ നടക്കുന്ന ഒരു സമയം കൂടിയാണല്ലേ. അപ്പം എന്തായാലും ഈ ഒരു സമയം സ്കൂളിൽ പോകാനുള്ള തിരക്കൊക്കെ നടക്കുന്ന ഒരു സമയം കൂടിയാണല്ലേ. അപ്പം എന്തായാലും ഈ ഒരു സമയത്ത് എനിക്കിവിടെ ഒരു മെസ്സേജ്

0: വന്നിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് അപർണ, എല്ലാവർക്കും ശുഭദിനം നേരുന്നു. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന മനോജ് ത്രിമൂർത്തിക്കും ഒത്തിരി സ്നേഹത്തോടെ പിറന്നാൾ ആശംസകൾ നേരുന്നു. ഇപ്പൊ മാക്ഫാസ്റ്റിൽ പറഞ്ഞത് കേട്ടിരുന്നു. പിറന്നാൾ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന മറ്റു കൂട്ടുകാർക്കും ആശംസകൾ നേരുന്നു. റാണി വർഗീസ് അന്നല്ലൂർ ചേരാ നല്ലൂർ എന്ന് പറഞ്ഞിട്ടുണ്ട്. മഴക്കാലം ആയതുകൊണ്ട് ഓൺലൈൻ ആപ്പ് പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ടായിരിക്കും കേട്ടോ. അപ്പൊ എന്തായാലും റാണി ചേച്ചിക്കും ഫാമിലിക്കും ആദ്യം തന്നെ നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഇപ്പം മനോജ് ചേട്ടനുള്ള ആശംസ ഞാനിവിടെ കൈമാറുകയാണ് കേട്ടോ. നമ്മുടെ കൂടെ അടുത്തൊരു കോളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് മോർണിംഗ്, ഇതാരാണ്? നമസ്തേ, ഇതാരാണ്? ഹലോ, ഇല്ല, ഇതാരാണ്? അതെ, ഹലോ. ഇല്ല ചേച്ചി, ചേച്ചി നമുക്ക് എല്ലാ ദിവസവും ഇങ്ങനെ മറ്റേ സൗണ്ട് കേട്ട് പെട്ടെന്ന് അങ്ങ് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. ആരായിരുന്നു? ആ പേര് ഇങ്ങോട്ട് പറഞ്ഞാ പോരെ, ഒരു പേര് പറയാൻ ഇത്ര നാണം എന്താ? ഇടക്കിടക്ക് ഒരുപാട് പേര് സംസാരിക്കുന്നതല്ലേ, അപ്പൊ നമുക്ക് പെട്ടെന്ന് സൗണ്ട് വെച്ചിട്ട് മനസ്സിലാക്കാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ എന്താണ് ഇന്നത്തെ ആശംസ?
1: പ്രത്യേകിച്ച് ആശംസയൊന്നുമില്ല. പിന്നെ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്നവർക്കും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്കും അവർക്കെല്ലാവർക്കും വേണ്ടി എന്റെ ഹൃദയം നിറഞ്ഞ ആശംസ.
0: ഓക്കെ, നല്ലൊരു ആശംസ കൊടുത്തേക്കട്ടെ.
1: ദീപയ്ക്കും അമൃത കാർത്തികയ്ക്കും എല്ലാവർക്കും വേണ്ടി എന്റെ സ്നേഹം നിറഞ്ഞ
0: ചേച്ചിക്ക് നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് കേട്ടോ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കുക. ശ്യാമള ശേഷി ആയിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ മഴയാണെന്ന് തോന്നുന്നു. നമുക്ക് എല്ലാവർക്കും മഴ നനഞ്ഞൊരു ആശംസയാണ് തന്നിട്ടുള്ളത്. ഇവിടെ എനിക്ക് മഴ ഉണ്ടെന്ന് തോന്നുന്നില്ല കേട്ടോ, വെളിയിലേക്ക് നോക്കിയിട്ട്. എന്നാലും ശ്യാമള ശേഷിക്ക് നല്ലൊരു ആശംസ ഞാൻ ഇങ്ങോട്ട് തരുകയാണ്. ഓക്കെ, എന്തായാലും നമ്മളിനി ആശംസയായിട്ട് കുറച്ച് മെസ്സേജ് വന്നിട്ടുണ്ട്. മെസ്സേജിലേക്ക് വേഗം പോവാം. ഹായ് നമസ്തേ അപർണ, രാവിലെ മനസ്സ് വേദനിക്കുന്ന ഒരു ഓർമ്മപ്പെടുത്തലുമായിട്ടാണ് അപർണ വന്നത്. ഉള്ള മൂടും കൂടെ പോയി. അങ്ങനെ പറയരുത് കേട്ടോ. നമ്മൾ ഇങ്ങനെ ഒരു ദിവസം ആചരിക്കുന്നത് അതിൻ്റെ ആവശ്യമുള്ളത് കൊണ്ട് തന്നെയാണ്. വെറുതെ നമ്മളൊരു ദിവസം ഇന്ന് ജൂൺ 4 ഇങ്ങനെ ഒരു ദിവസം ആചരിക്കാമെന്ന് പറഞ്ഞിട്ട് ആരും അല്ലേ ആചരിക്കില്ല. അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാരണം നമ്മുടെ ചുറ്റും നടക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു ദിവസം മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നമ്മളങ്ങനെ ഇഗ്നോർ ചെയ്യാൻ പാടില്ല. ഓക്കെ, ബാക്കി കൂടി വായിക്കാം. എൻ്റെ മകളുടെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്ത എല്ലാവർക്കും ഞാൻ സ്നേഹത്തോടെ നന്ദി പറയുന്നു. കൂടാതെ ഫ്രണ്ട്സ്, കുടുംബത്തിലെ എല്ലാ സഹോദരങ്ങൾക്കും നല്ലൊരു ദിവസം നേരുന്നു. സൗഹൃദവാണിയിലെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. എല്ലാവർക്കും നന്ദി പറയുന്നു. സ്നേഹമുള്ളിടത്തെ സ്നേഹമുണ്ടാകും. നദീറ, സിറാജ് വയനാട്, ഷീബ കുമരകം, സാജൻ കോഴഞ്ചേരി, വിജയമ്മ ഓതറ, എല്ലാവർക്കും കേട്ടിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപർണക്കുട്ടിക്ക് നല്ലൊരു ദിവസമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഞങ്ങളുടെ നാട്ടിൽ നല്ല മഴയാണ് ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രേമചേച്ചിയാണ് കേട്ടോ. പ്രേമചേച്ചിക്ക് നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പം എന്തായാലും മോളുടെ ബർത്ത്ഡേ ആണെന്ന് അറിഞ്ഞു. ബിലേറ്റഡ് ബർത്ത്ഡേ ആശംസ ഞാനിവിടെ നൽകുകയാണ് കേട്ടോ. ഞാനിപ്പോഴാണ് അറിഞ്ഞത്. പ്രേമചേച്ചിക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. തൊണ്ടയിൽ പ്രശ്നം ഇങ്ങനെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എന്തായാലും അടുത്തൊരു കോളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. അപ്പൊ എന്തായാലും നമുക്ക് വേഗം ഒരു പാട്ടിലേക്ക് പോയാലോ. ഇതാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേയിരിക്കും. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോട് കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
0: കിർലോസ്കർ ബ്രദേഴ്സ് ലിമിറ്റഡ് ഇന്ത്യയിലെ നമ്പർ വൺ പമ്പ് സെറ്റ് നിർമ്മാതാക്കൾ. 100% കോപ്പർ ബൗണ്ട് പമ്പ് സെറ്റ്, കുറഞ്ഞ വൈദ്യുതി ഉപഭോഗം, കൂടുതൽ കാലം ഈടുനിൽപ്പ്, വിവിധ ഇനം മോഡലുകൾ എന്നിവയെല്ലാം കിർലോസ്കറിന് മാത്രം അവകാശപ്പെടാവുന്ന സവിശേഷതകൾ. കിർലോസ്കർ പമ്പ് സെറ്റുകളുടെ 15 ആലപ്പുഴ ജില്ലകളുടെ വിതരണക്കാരായ കാവേരി ഏജൻസിയെ ഞങ്ങൾ അഭിമാന പുരസ്സരം ഉപഭോക്താക്കൾക്ക് പരിചയപ്പെടുത്തുന്നു. 50+ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയവും 3 ബിസിനസ് പാരമ്പര്യവും ഒത്തുചേർന്ന കാവേരി ഏജൻസീസ്, ദീപാ ടവറിനു സമീപം, തിരുവല്ല. മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: പ്രിയ ശ്രോതാക്കളുടെ ആശംസകളും വിശേഷങ്ങളും ഒക്കെയാണ് ഇതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്, കേൾക്കുന്നത്. ഗ്രീറ്റിംഗ് കാർഡ്സ് ആണ് കേട്ടോ. കൂടെയുള്ളത് ഞാൻ ആർ ജെ അപർണയാണ്. അപ്പം എന്തായാലും നമ്മൾ ഗ്രീറ്റിംഗ് കാർഡ്സും ഒക്കെ ആയിട്ട് യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സമയം 7 മണി കഴിഞ്ഞ് 50 മിനിറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ അവസാന ഘട്ടത്തിലേക്ക് നമ്മളിങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ കൂടെ ഒരു കോളർ ഉണ്ടാരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ, ഗുഡ് മോർണിംഗ് മോളെ.
0: ഗുഡ് മോർണിംഗ്, ഇതാരാണ്?
1: ഞാൻ ലിലിക്കുട്ടി, മോളെ കോഴഞ്ചേരിന്ന്.
0: ലിലിക്കുട്ടി ശേഷി, എന്നാണ്ട് വിശേഷം?
1: നല്ല മഴ ഇങ്ങനെ ഒന്ന് സ്റ്റാർ ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നു.
0: വല്ലാത്തൊരു
1: കാലാവസ്ഥ.
0: അതെ അതെ,
1: അവിടെ ഒക്കെ മഴയുണ്ടോ?
0: ഇപ്പൊ ഇങ്ങനെ ഇരുണ്ട് വരുന്നുണ്ട്. ഇത്തിരി പുറത്ത് മഴ പെയ്യുന്നുണ്ട്. നല്ല പനിയായി ചേച്ചിക്കും. പനിയാണെന്ന് തോന്നുന്നു.
1: എനിക്കും പനി. ഇപ്പം അത് 2 മാസം ആകാൻ പോകുന്നു. ഇന്നലെ ഡോക്ടറെ പോയി കണ്ടു. ഒരു 2000 രൂപ ടെസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇന്നലെ അതുകൊണ്ട് എനിക്ക് ഇന്നലെ ഞങ്ങൾക്ക് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് വേറൊരു വീട്ടിൽ മൊബൈൽ ഉച്ചവെച്ചാൽ ഇതിനകത്ത് വിശേഷങ്ങളൊന്നും അറിയാൻ പറ്റിയില്ല. പിന്നെ വൈകിട്ടാണ് അറിഞ്ഞത് പ്രേമശേഷിയുടെ മോളെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ പ്രേമശേഷിയുടെ മോള് ചെയ്യുന്നതിന് എന്റെ കഴിഞ്ഞു പോയെങ്കിലും നല്ല ഒരു ആശംസ ബർത്ത്ഡേ ആശംസ അറിയിക്കുന്നു. ഇന്നലെ വിശേഷ ദിവസമാണ് എല്ലാവർക്കും. ഇന്നലെ വിശേഷ ദിവസമുള്ള എല്ലാവർക്കും, എന്റെ ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും അനീച്ചിമാർക്കും മക്കൾക്കും എല്ലാവർക്കും നല്ല ആശംസ അറിയിക്കുന്നു മോളെ.
0: ഓക്കെ.
1: പിന്നെ പുതുതായിട്ട് സ്കൂളിൽ പോയ എന്റെ ആങ്ങളുടെ മോള്, പേര് പറഞ്ഞു
0: സാറേ. എന്തായാലും മോൾക്ക് നല്ലൊരു ആശംസ കൊടുത്തേക്കാട്ടോ.
1: ഓക്കെ. മോൾക്ക് നല്ലൊരു ആശംസ അറിയിക്കുന്നു. അതുപോലെ സ്കൂളിൽ കടന്നു പോയ കുഞ്ഞു കുട്ടികൾക്കും വലിയ കുട്ടികൾക്കും എല്ലാവർക്കും നല്ലൊരു ആശംസ അറിയിക്കുന്നു. നമ്മുടെ പനിയൊക്കെ എത്രയും വേഗം സുഖമാകട്ടെ, എത്രയും വേഗം കുറവാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മോളെ.
0: ഓക്കെ ചേച്ചി, അപ്പൊ എന്തായാലും ചേച്ചിക്ക് നല്ലൊരു ദിവസത്തിന്റെ ആശംസ അങ്ങോട്ട് തരാണ് കേട്ടോ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കുക. നമ്മൾ വിളിച്ചത് ലില്ലിക്കുട്ടി ശേഷിയായിരുന്നു. അപ്പം എന്തായാലും ചേച്ചി പറഞ്ഞ എല്ലാവർക്കും നല്ലൊരു ആശംസ ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. അടുത്തൊരു മെസ്സേജിലേക്ക് പോവാം. കാലത്തിൻ്റെ ചിതലരിക്കാത്ത പൂമരമാണ് സൗഹൃദം. തണലും സുഗന്ധവും നൽകുന്ന ഈ സൗഹൃദം മാത്രമാണ് നമ്മുടെ ജീവിതത്തിലെ അപൂർവ സൗഭാഗ്യം. ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ മെസ്സേജ് അയച്ചിരിക്കുന്ന രാജപ്പൻ ചേട്ടനാണ്. അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ്. സ്നേഹവും സമയവും ഒരാൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനമാണ്. അതർഹിക്കുന്നവർക്ക് മാത്രം നൽകുക, അറിഞ്ഞ് നൽകുന്നവരിൽ നിന്നും മാത്രം സ്വീകരിക്കുക. ശുഭദിനം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹായ് അപ്പൂസ്കുട്ടി, ഗുഡ് മോർണിംഗ്. ദീപക്, എല്ലാ കൂട്ടുകാർക്കും പ്രാർത്ഥനയോടെ ആശംസകൾ. നാളത്തെ വാഗ്ദാനങ്ങളാണ് കുട്ടികൾ, ദീപക്കുട്ടി, അമൃത കാർത്തികുട്ടി, റേഡിയോ ഫാമിലി ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അനിൽ ചേട്ടനാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അനിൽ ചേട്ടനും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ്. ഗുഡ് മോർണിംഗ് അപർണക്കുട്ടി, ഞാൻ ഷീബ കുമരകം. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ത്രിമൂർത്തീസിലെ മനോജിന് 1000 ബർത്ത്ഡേ ആശംസകൾ. ഇന്ന് സ്പെഷ്യൽ ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ആശംസ നേരുന്നു ഷംസുദ്ദീൻ ചേട്ടൻ. അൻസാർ സൗഹൃദവാണി ഗ്രൂപ്പിലെ എല്ലാവർക്കും, കേട്ട് കൂട്ടുകൂടുന്ന എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നേരം ശിവചേച്ചിക്കും ഫാമിലിക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ് കേട്ടോ. ഹായ് മാക്ഫാസ്റ്റ്, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അതുപോലെ തന്നെ പിറന്നാൾ ആശംസിക്കുന്നു പിറന്നാൾ ആഘോഷിക്കുന്ന കുഞ്ഞുങ്ങൾക്കും വിവാഹ വാർഷികം ആഘോഷിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിശ്വസ് അറിയിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. സുജചേച്ചിയാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചേച്ചിക്ക് നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ നിശാന്തേട്ടൻ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഒരു പിക്ചറൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. മഴ മോർണിംഗ് അപർണ, ഓടിപ്പോയി മരുന്നൊക്കെ മേടിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. നിശാന്തേട്ടനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. മരുന്നൊക്കെ മേടിച്ചു കേട്ടാ, ഇനിയിപ്പോൾ സെറ്റാകുമെന്ന് വിചാരിക്കുന്നു. നിശാന്തേട്ടന് നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ. അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ്. നമസ്കാരം അപർണ, ഇവിടെ ഫോർട്ട് കൊച്ചിയിൽ നല്ല മഴയാണ്. ഇന്നലെ എൻ്റെ ജന്മദിനമായിട്ട് പ്രിയ മാക്ഫാസ്റ്റിലെ പരിചയമുള്ളവരും പരിചയമില്ലാത്തവരും ഒരുപാട് വിഷസ് റേഡിയോയിലൂടെയും അല്ലാതെയും വിളിച്ചറിയിക്കുകയും ചെയ്തു. എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഒപ്പം ഞങ്ങളുടെ സൗഹൃദവാണിയിലെ എല്ലാ കൂട്ടുകാർക്കും പ്രിയ മാക്ഫാസ്റ്റിനും വലിയ ഒരു നന്ദിയും സന്തോഷവും അപൂർവവും ഹൃദയപൂർവ്വം അറിയിക്കുന്നു കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു മഴയുള്ള പുലരി നേർന്നുകൊണ്ട് സ്നേഹത്തോടെ ജയങ്കർ സലിത ശ്രീനന്ദ ഫോട്ടോച്ചി. പിന്നെ എല്ലാം ജയങ്കറായിട്ടും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പം ഈ ഒരു പാട്ടിലൂടെ ഞാനിവിടുന്ന് ടാറ്റ ബൈ ബൈ പറയുകയാണ് കേട്ടോ. പിന്നെ മെസ്സേജ് അയച്ച എല്ലാവർക്കും, വിളിച്ച എല്ലാവർക്കും, കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരു വലിയ വലിയ നന്ദി പറഞ്ഞുകൊണ്ട് പതിയെ ഞാൻ ഇവിടുന്ന് ടാറ്റ ബൈ ബൈ പറയുകയാണ്. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ആർ ജെ അപർണയാണ്. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: Look at you. I make chapati. You make vegetable curry. 50-50. Nothing. Take some mandakas. Cut small pieces. Take onion. Cut small pieces. Put china chatti. Put it in the adupu. Put some coconut oil. Put some kadugamanis. Little karivepillas. Kaduvara. Take vegetables. Put it in. Little chili powder. Little malli powder.
1: Yenda ponniyachi ingalundake kariyavathilla. Nalla karigal venamundengile oru vali undu. Rujikoot.
2: രുചികരമായ വെറൈറ്റി ഡിഷസിന് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1 മണിക്കും രാത്രി 8:15 കേൾക്കാം രുചിക്കൂട്ട്.
3: രുചിക്കൂട്ട് വിത്ത് ആർജെ ദീപ.
4: കിർലോസ്കർ ബ്രദേഴ്സ് ലിമിറ്റഡ് ഇന്ത്യയിലെ നമ്പർ 1 പമ്പ് സെറ്റ് നിർമ്മാതാക്കൾ. 100% കോപ്പർ ബൗണ്ട് പമ്പ് സെറ്റ്സ്, കുറഞ്ഞ വൈദ്യുതി ഉപഭോഗം, കൂടുതൽ കാലം ഈടുനിൽപ്പ്, വിവിധ ഇനം മോഡലുകൾ എന്നിവയെല്ലാം കിർലോസ്കറിന് മാത്രം അവകാശപ്പെടാവുന്ന സവിശേഷതകൾ. കിർലോസ്കർ പമ്പ് സെറ്റുകളുടെ 15 ആലപ്പുഴ ജില്ലകളുടെ വിതരണക്കാരായ കാവേരി ഏജൻസിയെ ഞങ്ങൾ അഭിമാന പുരസ്സരം ഉപഭോക്താക്കൾക്ക് പരിചയപ്പെടുത്തുന്നു. 50-ലധികം വർഷങ്ങളുടെ പ്രവൃത്തി പരിചയവും 3 തലമുറകളുടെ ബിസിനസ് പാരമ്പര്യവും ഒത്തുചേർന്ന കാവേരി ഏജൻസീസ്, ദീപ ടവറിനു സമീപം, തിരുവല്ല. റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കേണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ. KFC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
0: Radio Macfast 90.4 Time Check
2: 8 o'clock.
0: Radio Macfast 90.4 FM. Innathe patra visheshangal.

മറ്റൊരു വാർത്തയിലേക്ക്. ഡൽഹിയിലെ ഹോട്ടലിൽ വൻ അഗ്നിബാധ. മരിച്ചവരിൽ 17 വിദേശികളും 50 പേർക്ക് പരിക്ക്. ദക്ഷിണ ഡൽഹിയിലെ മാളവ്യ നഗർ ഹൌസ് റാണിയിലെ ഹോട്ടലിലുണ്ടായ വൻ തീപിടുത്തത്തിൽ വിദേശികളടക്കം 21 പേർക്ക് ദാരുണാന്ത്യം. രക്ഷാപ്രവർത്തനം നടത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ, പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 50 പേർക്ക് പരിക്കേറ്റു. മരിച്ചവരിൽ 17 പേർ ചികിത്സയ്ക്കായും മറ്റും ഡൽഹിയിലെത്തിയ ലൈബീരിയ, കോംഗോ, നൈജീരിയ, മൊസാംബിക്, ബംഗ്ലാദേശ് സ്വദേശികളാണ്. മറ്റൊരു വാർത്തയിലേക്ക്. H1N1 പനി ബാധിച്ച് വീട്ടമ്മ മരിച്ചു. H1N1 പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. ഇടപ്പള്ളി സ്വദേശി ലളിതാംബികയാണ് മരിച്ചത്. മറ്റൊരു വാർത്തയിലേക്ക്. മഴക്കാലം വൈദ്യുതി അപകടങ്ങളിൽ ജാഗ്രത വേണമെന്ന് KSEB. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രതാ നിർദ്ദേശവുമായി KSEB. മരക്കൊമ്പുകൾ വീണും മറ്റു വൈദ്യുതി കമ്പികൾ പൊട്ടാനും ചാഞ്ഞുകിടക്കാനോ സാധ്യതയുണ്ടെന്നും ജനങ്ങൾ ശ്രദ്ധിക്കണമെന്നും KSEBയെ അറിയിക്കണമെന്നും അറിയിച്ചു. KSEB ലൈനുകൾ പൊട്ടി അപകടങ്ങൾ ഉണ്ടായാലോ, അപകട സാധ്യത ശ്രദ്ധയിൽപ്പെട്ടാലോ വിവരം KSEBയെ വേഗം അറിയിക്കണം. അല്ലെങ്കിൽ 9496-01-01-01 എന്ന എമർജൻസി നമ്പറിൽ അറിയിക്കേണ്ടതാണ്. എമർജൻസി നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9496-01-01-01. മറ്റൊരു വാർത്തയിലേക്ക്. സ്ഥലം മാറ്റ ഉത്തരവ് സ്റ്റേ. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽമാരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റിയ ഉത്തരവ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ സ്റ്റേ ചെയ്തതോടെ പുതിയ ഇടങ്ങളിൽ ജോയിൻ ചെയ്തവരടക്കം വെട്ടിലായി. ചിലർ പഴയ സ്ഥാനങ്ങളിൽ തുടരുകയാണ്. ഇത് മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനത്തെ ബാധിക്കുമെന്ന് ആശങ്കയുണ്ട്. ഇതോടെ ഇന്നത്തെ പത്രവിശേഷം പൂർണ്ണമാകുന്നു. പത്രവിശേഷത്തിൽ കൂടി ഉണ്ടായിരുന്നത് ഞാൻ RJ അപർണ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല. നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷനില്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസായാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.
2: ഹായ്, ഹലോ, നമസ്കാരം. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 മൊഴിമുത്ത്, കൂടെയുള്ളത് ദീപ. രാവിലെ തന്നെ ഒരാളോട് ഒരു നല്ല വാക്ക് പറഞ്ഞിട്ടാണോ ഇരിക്കുന്നത്, അല്ലെങ്കിൽ സന്തോഷമുള്ള ഒരു കാര്യം പറഞ്ഞിട്ടാണോ നമ്മൾ ഓരോ കാര്യത്തിലേക്കും പോകുന്നത്, അങ്ങനെയാണെങ്കിൽ വളരെ നല്ലത് തന്നെ. നമ്മൾ ഒരാളോട് പറയുന്ന ഒരു നല്ല വാക്ക് അവരുടെ ഒരു ദിവസം പോലും മാറ്റിമറിക്കാം. അതുപോലെ തന്നെ നമ്മൾ ഒരാളോടൊരു നെഗറ്റീവ് വാക്ക് പറഞ്ഞാലും ഒരാളുടെ ഒരു ദിവസം നമുക്ക് മാറ്റിമറിക്കാൻ സാധിക്കും. അത് പോസിറ്റീവ് വേണോ നെഗറ്റീവ് വേണോ എന്ന് നമ്മളാണ് ചിന്തിക്കുന്നത് അല്ലേ. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രാവിലെ നമ്മൾ ഒരാളോട് വർത്തമാനം പറയുമ്പോൾ പോസിറ്റീവായിട്ട് പറയുക എന്നുള്ളതാണ്. കാരണം ആ രാവിലെ എല്ലാവരുടെ ഒരു തുടക്കമാണ് അല്ലെ, നമ്മളുടെ ഒരു പ്രതീക്ഷയാണ് ഓരോ ദിവസം നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരു ദിവസം കിട്ടുക എന്ന് പറയുന്നത് നമുക്ക് ഇന്നത്തെ ദിവസം ചെയ്ത് തീർക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും, ഒരുപാട് സ്വപ്നങ്ങളുണ്ടാവും, അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾക്ക് തീരുമാനം എടുക്കാനുണ്ടാവും. അങ്ങനെ ഓരോ ദിവസവും പല പല കാരണങ്ങളാൽ മുന്നോട്ട് പോകുന്നവരാണ് എല്ലാവരും. അപ്പം അങ്ങനെ പോകുന്നവരോട് നമ്മളൊരു നെഗറ്റീവ് രാവിലെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ദിവസത്തെ സകല കാര്യങ്ങളും തെറ്റും എന്നുള്ളതാണ്. പിന്നെ അങ്ങോട്ടേക്കൊരു മുന്നോട്ടൊരു സ്റ്റെപ്പ് വയ്ക്കാൻ പോലും ഒരാൾക്ക് പറ്റില്ല. മറിച്ച് ആ ആളൊരു കൺഫ്യൂഷനിലിരിക്കുകയാണ്, അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇരിക്കുന്ന ഒരവസ്ഥയിലായിരിക്കും നമ്മളൊരു വാക്ക് പറയുന്നത്. പക്ഷേ ആ ആളുടെ ലൈഫിൽ ആ ദിവസം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കും. അപ്പോൾ ഒരാളോടൊരു വാക്ക് പറയുമ്പോൾ അത് വളരെ ശ്രദ്ധിച്ചും അതുപോലെ വളരെ പോസിറ്റീവായിട്ടും പറയാനായിട്ട് ശ്രദ്ധിക്കുക. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 മൊഴിമുത്ത്.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: ജീവിതത്തിൽ എല്ലാവർക്കും പ്രശ്നങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടല്ലേ. അതില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. പക്ഷെ അതിനിടയിലും പോസിറ്റീവായി സംസാരിക്കാൻ കഴിയുന്ന ഒരാൾ നമ്മളുടെ അടുത്തുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ഒക്കെ മനസ്സിൽ വെളിച്ചമാകുന്നത്. നിനക്കിത് കഴിയും, അല്ലെങ്കിൽ നീ വിഷമിക്കണ്ട, എല്ലാം ശരിയാകും എന്നൊക്കെ പറയുന്ന കുഞ്ഞു കുഞ്ഞു വാക്കുകളാണ് നമുക്ക് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അതിലെന്താ ഇരിക്കുന്നതെന്ന്. പക്ഷെ ഒരാളുടെ ആത്മവിശ്വാസം കൂട്ടാനായിട്ട് അതിലും വലിയ വാക്കിൻ്റെയോ വാചകത്തിൻ്റെയോ ആവശ്യമൊന്നും ഇല്ല. നിനക്കിത് പറ്റുവടാ എന്ന് പറയുമ്പോൾ ആ വാക്കിന്റെ ലെങ്ത് കുറവായിരിക്കും. പക്ഷെ നമുക്കത് മനസ്സിലേക്ക് ഫീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുവരെ കിട്ടാത്ത ഒരു റിലീഫായിരിക്കും മനസ്സിന് വരുന്നത്. അപ്പൊ വാക്കുകൾക്ക് അത്രയേറെ ശക്തിയാണുള്ളത്. അതുകൊണ്ട് നമ്മൾ പറയുന്ന ഓരോ വാക്കും പ്രത്യാശ നൽകുന്നതാവാനായിട്ട് ശ്രമിക്കുക, സന്തോഷം പകരുന്നതാക്കാനായിട്ട് ശ്രമിക്കുക. നെഗറ്റീവ് ചിന്തകളൊക്കെ ഉണ്ടാവും. ആ നെഗറ്റീവ് ചിന്തകളാണ് എപ്പോഴും നമ്മുടെ മനസ്സിനെ തളർത്തുന്നത്. ഇപ്പൊ ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ പോസിറ്റീവും നെഗറ്റീവും ചേർന്നതാണല്ലോ. അപ്പൊ നമ്മുടെ മനസ്സിൽ ഇത് രണ്ടും മാറി മറിഞ്ഞും ഒക്കെ വരും. അപ്പൊ നമ്മുടെ കൂടെ നിൽക്കുന്ന ആള് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ടോട്ടൽ നോക്കുമ്പോൾ നമുക്ക് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ പോസിറ്റീവ് ചിന്തകളാണ് എപ്പോഴും മനസ്സിന് കരുത്താകുന്നത്. അപ്പൊ അതുകൊണ്ട് ഇന്ന് മുതൽ ഒരു തീരുമാനം എടുത്തോണം, കഴിയുന്നത്ര നമ്മൾ നല്ലത് പറയാം. അതിനാർക്കും പൈസ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാം, പുഞ്ചിരിയോടെ ജീവിക്കാം. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 മൊഴിമുത്ത്.

0: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
0: കിർലോസ്കർ ബ്രദേഴ്സ് ലിമിറ്റഡ്, ഇന്ത്യയിലെ നമ്പർ വൺ പമ്പ് സെറ്റ് നിർമ്മാതാക്കൾ. 100% കോപ്പർ ബൗണ്ട് പമ്പ് സെറ്റ്സ്, കുറഞ്ഞ വൈദ്യുതി ഉപഭോഗം, കൂടുതൽ കാലം ഈടുനിൽപ്പ്, വിവിധ ഇനം മോഡലുകൾ എന്നിവയെല്ലാം കിർലോസ്കറിന് മാത്രം അവകാശപ്പെടാവുന്ന സവിശേഷതകൾ. കിർലോസ്കർ പമ്പ് സെറ്റുകളുടെ 19 ആലപ്പുഴ ജില്ലകളുടെ വിതരണക്കാരായ കാവേരി ഏജൻസിയെ ഞങ്ങൾ അഭിമാന പുരസ്സരം ഉപഭോക്താക്കൾക്ക് പരിചയപ്പെടുത്തുന്നു. 50 വർഷങ്ങളുടെ പ്രവൃത്തി പരിചയവും 3 ബിസിനസ് പാരമ്പര്യവും ഒത്തുചേർന്ന കാവേരി ഏജൻസീസ്, ദീപാ ടവറിനു സമീപം, തിരുവല്ല.
3: മോൾക്ക് സർജറി വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
0: വിഷമിക്കണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് സർജറി വിഭാഗം ഉണ്ടല്ലോ. നവജാത ശിശുവിനും കുട്ടികൾക്കും എല്ലാവിധ ഹെഡ് ആൻഡ് നെക്ക്, ഉദര കരൽ രോഗങ്ങൾക്കും മൂത്രാശയ രോഗങ്ങൾക്കും ജന്മനാലുള്ള വൈകല്യങ്ങൾക്കും കുട്ടികളിലെ ട്രോമ സർജറികൾക്കും ഏറ്റവും മികച്ച ചികിത്സാ കേന്ദ്രം ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

അങ്ങനെ നമ്മൾ പാട്ടൊക്കെ കേട്ട് മുഴിമുത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ഉപദേശങ്ങളാണോ? ഒരിക്കലും അല്ലല്ലേ. ചില സമയത്തൊക്കെ ഈ ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ മടുത്ത് ഈ ഉപദേശങ്ങളൊക്കെ കേട്ടിട്ട്. ഇപ്പം ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവരോരോ പ്രായത്തിലിങ്ങനെ വളർന്നു വരുമ്പോൾ ഉപദേശങ്ങൾ കൊടുക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒരു സുഹൃത്തിനെ പോലെ സംസാരിക്കുക എന്ന് പറയുന്നതാണ് എപ്പോഴും ചെയ്യേണ്ടത്. ഉപദേശങ്ങൾ ആർക്കും ഇഷ്ടമല്ല എന്നുള്ളതാണ്. അങ്ങനെ ഉപദേശങ്ങൾ ആരും കേൾക്കാൻ ആഗ്രഹിക്കുന്നുമില്ല. മറിച്ച് മനസ്സിന് ആശ്വാസം നൽകുന്ന ചെറിയ ചെറിയ ചില വാക്കുകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം ഒറ്റയ്ക്കല്ല, ഞാൻ കൂടെയുണ്ട് എന്നൊക്കെ ആരെങ്കിലും പറയുമ്പോഴാണ് മനസ്സിന് പ്രത്യേക ധൈര്യം ലഭിക്കുന്നത്. മറിച്ച് അത് ഉപദേശമാകുമ്പോഴേക്കും വേറൊരു ടോണിലേക്കാവുമല്ലേ. അത് അങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ അവൻ അത് ചെയ്തത് കണ്ടോ, അപ്പൊ നിനക്കും അത് ചെയ്യാം, അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നീ ശ്രദ്ധിക്കണം. അതൊക്കെ ഒരു ഉപദേശത്തിന്റെ രീതിയിലാണ് വരുന്നത്. നീ എന്തും ചെയ്തോ, ഞാൻ കൂടെ ഉണ്ട് എന്ന് പറയുമ്പോഴാണ് നമുക്കൊക്കെ ഒരു ആത്മവിശ്വാസം കിട്ടുന്നത്. പിന്നെ പോസിറ്റീവായിട്ട് സംസാരിക്കുന്നവർ എവിടെ എത്തിയാലും അവിടെ സന്തോഷം പരക്കും എന്നൊക്കെ പറയുന്നത് പോലെ, ചില ആൾക്കാര് ഓപ്പോസിറ്റ് വരുമ്പോൾ തന്നെ നമുക്കൊരു വല്ലാത്ത സന്തോഷം തോന്നും. കാരണം അവരുടെ ഫേസിലും അവരുടെ വർത്തമാനത്തിലും ഒക്കെ ആ പോസിറ്റിവിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് ആ ആള് വരുമ്പോഴേക്കും നമുക്ക് വലിയ സന്തോഷമാവുന്നത്. ഇപ്പോൾ ഒരു ഗ്യാങ്ങിൽ ഏറ്റവും നന്നായിട്ട് പോസിറ്റീവായിട്ട് സംസാരിക്കുന്ന ഒരാളില്ലെങ്കിൽ ആ ഗ്യാങ് പൂർണ്ണ ആവില്ല. മറിച്ച് ആ ഒരാൾ വന്നു കഴിഞ്ഞാൽ അതുവരെയുള്ള ആ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് പെട്ടെന്ന് ചേഞ്ച് ആവും അല്ലേ. അതാണ് അതിൻ്റെ ശക്തി. അപ്പം എന്തായാലും നമുക്ക് പാട്ട് കേൾക്കാം. കേട്ടുകൊണ്ടിരിക്കുന്നത് മുഴിമുത്ത്.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: ചില നേരങ്ങളിൽ ഇപ്പം ഒരു കൂട്ടമായിട്ടൊക്കെ ഇരിക്കുമ്പോൾ വളരെ തമാശയായിട്ട് നമ്മൾ കാഷ്വലായിട്ട് സംസാരിക്കുന്ന ഒരു ടൈമായിരിക്കും. അപ്പം നെഗറ്റീവ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലും നമ്മൾ വിചാരിക്കും അത് തമാശയായിട്ട് പറഞ്ഞതല്ലേ എന്ന് നമ്മൾ പറഞ്ഞാലും മറ്റൊരാളെ വേദനിപ്പിക്കാൻ അത് മാത്രം മതി. അപ്പോൾ എപ്പോഴും നമ്മൾ ഓരോരുത്തരോടും തമാശ പറയുമ്പോഴും സീരിയസ് ആയിട്ട് പറയുമ്പോഴും അത് വേറൊരാൾക്ക് മനസ്സിന് വേദനിക്കുന്നുണ്ടോ എന്നും കൂടി നമ്മൾ ചിന്തിക്കണം. പക്ഷെ ഒരു ചെറിയ പ്രോത്സാഹനം, അതായത് ഒരു നല്ലൊരു പ്രശംസ, ഒരാളുടെ ആത്മവിശ്വാസം കൂട്ടാനായിട്ട് അതൊക്കെ തന്നെയാണ് ധാരാളം. കാരണം നല്ല വാക്കുകൾക്ക് ആളുകളുടെ മനസ്സ് മാറ്റാനുള്ള ശക്തിയുണ്ട് എന്നുള്ളതാണ് സത്യം. നേരത്തെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ലൈഫിൽ പ്രശ്നങ്ങളൊക്കെ വരുന്നത് സ്വാഭാവികമാണ്. പക്ഷെ അത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും നമുക്ക് മാത്രം എപ്പോഴും പ്രശ്നമാണ്, നമുക്ക് മറ്റുള്ളവരെ കണ്ടോ അവർക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിക്കും. അതെപ്പോഴും നമ്മൾ ആ ഒരു പോയിന്റിൽ നിന്ന് ചിന്തിക്കുന്നത് കൊണ്ട് മാത്രമാണ് നമുക്കെന്താ എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ പ്രശ്നങ്ങൾ മാത്രം നോക്കി നിൽക്കാതെ പ്രതീക്ഷയോടെ മുന്നോട്ട് പോകാനായിട്ട് പഠിക്കുക. ഈ മഴയൊക്കെ കഴിഞ്ഞാൽ സൂര്യൻ ഉദിക്കുമല്ലോ, അതെന്തായാലും ഉദിക്കും എന്നുള്ളത് ഒരു സത്യമാണ്, അത് നമ്മുടെ ഒരു വിശ്വാസമാണ്. അതുപോലെ നമ്മളുടെ മുൻപിലുള്ള പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞാലും നല്ല ദിവസങ്ങൾ നമുക്ക് വരും, അതും ഉറപ്പുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇനി നല്ല പാട്ട് കേൾക്കാം. കേട്ടുകൊണ്ടിരിക്കുന്നത് മുഴിമുത്ത്.

അങ്ങനെ നമ്മൾ മുഴിമുത്തിലേക്ക് വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇന്ന് കുറേ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചല്ലേ. അപ്പൊ ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മളും വിചാരിക്കും, ശരിയാണ്, നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രശ്നത്തിലേക്ക് കൂടുതൽ പോയിന്റ് ചെയ്യുന്നു, ആ പ്രശ്നത്തിന് ശേഷം നമുക്കൊരു നല്ല കാലമുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. നിങ്ങളൊന്ന് ഒന്ന് ബാക്കിലോട്ടൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വിഷമമുള്ള എത്രയോ നിമിഷങ്ങൾ ലൈഫിൽ കടന്നു പോയിട്ടുണ്ട്. അന്ന് നമ്മൾ വിചാരിച്ചോ അതൊക്കെ പോയി, അല്ലെങ്കിൽ ഇന്ന് എനിക്ക് ഇങ്ങനെ എത്തും എന്ന് ഞാൻ വിചാരിച്ചോ? ഇല്ല, അങ്ങനെ ഒരിക്കലും നമ്മൾ ആരും വിചാരിക്കില്ല. ആ സമയത്ത് നമ്മൾ ആ പ്രശ്നങ്ങൾ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരുന്നു. പക്ഷെ ഇത് കഴിഞ്ഞാൽ നമുക്കൊരു നല്ല തുടക്കം ഉണ്ട് എന്നുള്ളതൊരു സത്യമാണ്. അതുകൊണ്ട് ഇന്ന് മുതൽ ഒരു നല്ല ശീലം തുടങ്ങണം. ഒന്നാമത്തെ കാര്യം, മറ്റുള്ളവരെ നിരുത്സാഹപ്പെടുത്തുന്ന വാക്കുകൾ ഒഴിവാക്കുക. അവർക്ക് കുറച്ചും കൂടി ഒരു പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങൾ സംസാരിക്കുക. കാരണം നമ്മളുടെ ഒരു നല്ല വാക്ക് ഒരാളുടെ മുഖത്ത് പുഞ്ചിരി വരുത്താനും ഒരാളുടെ ജീവിതത്തിലെ വെളിച്ചമാകാനും സാധിക്കും. നേരെ ഓപ്പോസിറ്റും വരും. അപ്പം നമുക്ക് ഓപ്പോസിറ്റ് വേണ്ട, എല്ലാവരുടെയും മുഖത്ത് സന്തോഷം, അതാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. നമ്മുടെ വീട്ടിലാണെങ്കിലും ഒരാൾ മാത്രം വിഷമിച്ച് നടന്നു കഴിഞ്ഞാൽ നമുക്കത് ബുദ്ധിമുട്ടല്ലേ. നമ്മളുടെ ഒരു ഗ്യാങ്ങിൽ, അല്ലെങ്കിൽ നമ്മളുടെ ഓഫീസിൽ അങ്ങനെ ആരെങ്കിലും ഒരാളങ്ങനെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ അതിനെ ബാധിക്കുമല്ലേ. അപ്പം അങ്ങനെ വേണ്ട, എല്ലാവരും സന്തോഷമായിട്ട് പോവുക എന്നുള്ളതാണ് നല്ല കാര്യം. അപ്പൊ ഇന്നത്തെ മൊഴിമുത്ത് ഇവിടെ പൂർണ്ണമാകുമ്പോൾ, കൂടെ ഉണ്ടായിരുന്നത് ദീപ, കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: ரேடியோ மேக்வாஸ் 90.4 டைம் செக்
1: 9 o'clock.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെന്റിസ്ട്രി വിഭാഗത്തിൽ കോസ്മെറ്റിക് ഡെന്റിസ്ട്രി, പീഡിയാട്രിക്, ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി, ഓർത്തോഡോണ്ടിക്സ്, പ്രോസ്റ്റോഡോണ്ടിക്സ്, പീരിയോഡോണ്ടിക്സ് ട്രീറ്റ്മെന്റുകൾ ഉണ്ട്.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെന്നൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
4: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: സദ്വചനം നൽകുന്നത് മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ്.
2: എന്താണ് യഥാർത്ഥമായ ആത്മീയത? ആത്മീയത എന്നത് ഒച്ചപ്പാടും ബഹളവും വലിയ ആഘോഷങ്ങളും വലിയ ഉത്സവങ്ങളും വലിയ പെരുന്നാളുകളും ആൾക്കൂട്ടവും ഇതൊന്നുമല്ല. ആത്മീയത എന്നത് ഉള്ളിലുള്ളവനോടും ഉണ്മയായവനോടുമുള്ള ബന്ധമാണ്. ഉള്ളിലുള്ളവൻ അവൻ ദൈവമാണ്, ഉണ്മയായവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ, ഉണ്മയായവൻ അത് ദൈവമാണ്. അപ്പോൾ അവനോടുള്ള ബന്ധമാണ് യഥാർത്ഥത്തിൽ ആത്മീയത എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും മനുഷ്യർ പൊതുവെ അവരുടെ തീർത്ഥാടനം പുറത്തേക്കാണ്. എവിടെയോ ഒരു മൂർത്തി, എവിടെയോ ഒരു ദൈവാലയം, അവിടേക്കുള്ളതായ ഒരു തീർത്ഥാടനം. എന്നാൽ യഥാർത്ഥത്തിൽ തീർത്ഥാടനം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലേക്കാവണം. നമ്മുടെ ഉള്ളിലാണ് ഏറ്റവും വലിയ ആ അമൂർത്തമായ ദൈവീകത ഇരിക്കുന്നത്. നമ്മുടെ ഉള്ളിലെ ആ ദൈവീകത അത് കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കണം. നമ്മൾ പുറത്തേക്കുള്ള യാത്ര പലപ്പോഴും ഉള്ളിലേക്കുള്ള യാത്രയ്ക്ക് പകരമായി വയ്ക്കാറുണ്ട്. കാരണം ഉള്ളിലേക്കുള്ള യാത്ര എളുപ്പമല്ല. നാം ഉള്ളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ പലതും നമുക്ക് തിരുത്തേണ്ടി വരും. നമ്മുടെ ശൈലികൾ, നമ്മളുടെ വികല്പങ്ങൾ, നിലപാടുകളിലെ കാപട്യങ്ങൾ, ജീവിതത്തിൻ്റെ മൂടുപടങ്ങൾ, ഇവയൊക്കെ നമ്മളെ ഭയപ്പെടുത്തുന്നുണ്ടാവാം. എന്നാൽ അവയെ നമ്മൾ നേരിടുകയാണ് വേണ്ടത്. അവയെ സൗകര്യപൂർവ്വം വിസ്മരിക്കുന്നതിൻ്റെ പ്രതീകമായി നമ്മൾ പുറത്തേക്കുള്ള നമ്മുടെ തീർത്ഥാടനം കാണരുത്, അവസാനിപ്പിക്കരുത്. പലപ്പോഴും ഉള്ളിലെ ഭീകരത, നമ്മളുടെ വികലതകളുടെ അസ്ഥിക്കൂനകൾ നമ്മളെ ഭയപ്പെടുത്തുമ്പോൾ ദൈവം നമ്മോട് പറയുന്നത് നമുക്കതിനോടൊക്കെ സമരസപ്പെടാമെന്നാണ്. നാം ആരെയെല്ലാം കബളിപ്പിച്ചാലും ആരുടെയെല്ലാം വലയിൽ നിന്ന് രക്ഷപ്പെട്ടാലും മനസ്സാക്ഷിയുടെ കണ്ണുകൾ എപ്പോഴും നമ്മുടെ നേർക്ക് ആയിരിക്കുമല്ലോ. നമ്മൾ ഏതെല്ലാം നദിയിൽ നമ്മളുടെ തിന്മയുടെ കറകൾ കഴുകിയാലും അവ തീരില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ആത്മീയത എന്നത് നമ്മളുടെ നിലപാടുകളിലുള്ള വ്യതിയാനമാണ്. നാം നമ്മുടെ ഉള്ളിലെ സ്വാർത്ഥതകളും തെറ്റായ ചിന്തകളും ശൈലികളും മനുഷ്യനെതിരായിട്ടുള്ള നമ്മുടെ പ്രവർത്തനങ്ങളുമെല്ലാം അവയ്ക്ക് മാറ്റം നൽകുവാനായിട്ട് നമുക്ക് സാധിക്കേണ്ടതാണ്. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് നല്ല ആത്മീയത ഉണ്ടാകുന്നത്. അപ്പോൾ ചിലർ പറഞ്ഞേക്കാം, അങ്ങനെയാണ് പിന്നെ നല്ല മനുഷ്യരായാൽ മതിയല്ലോ, ദൈവീകത, ദൈവത്തെ നമ്മൾ എന്തിന് തേടണമെന്ന്. അവിടെ ഒരു വാക്ക് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. അതായത്, നമ്മളുടെ ആത്മീയത ആപേക്ഷികമാകാൻ പാടില്ല. എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ടോ എൻ്റെ സ്വന്തക്കാർ ആയിരിക്കുന്നത് കൊണ്ടോ എനിക്കിഷ്ടമോ അല്ലെങ്കിൽ അവരോട് താല്പര്യമോ ഉണ്ടാവാൻ പാടില്ല. വളരെ ആപേക്ഷികമായിട്ടാണ് പലതും നടക്കുക. ആപേക്ഷികമല്ലാത്ത ഒരു ധാർമ്മികത വേണമെങ്കിൽ അവിടെ ഒരു ദൈവം നമുക്ക് ആവശ്യമാണ്. അവിടെ ഒരു ദൈവീകതയിൽ മാത്രമേ നമുക്ക് അങ്ങനെ നമ്മളുടെ സഹോദരങ്ങളെ അല്ലെങ്കിൽ മറ്റുള്ളവൻ നമ്മുടെ സഹോദരനാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. 173 രാജ്യങ്ങളിൽ പാവപ്പെട്ടവരുടെ അമ്മയായി മാറിയ കൽക്കട്ടയിലെ വിശുദ്ധ മദർ തെരേസ എപ്പോഴും തന്നോട് ചോദിച്ചവർക്കെല്ലാം പറഞ്ഞ കാര്യം ഇതാണ്: ഓരോ രോഗിയിലും ഓരോ അശരണരിലും കാണുന്നത് ദൈവത്തെയാണ്, യേശുവിനെയാണ്. മുറിവേറ്റവനെയാണ് കാണുന്നത്. ആ മുറിവ് ആരൊക്കെയോ വഴി അവന് സമ്മാനിച്ചതാണ്. അതിൻ്റെ ഒരു കാരണം ഞാനും കൂടിയാണ്. കാരണം നമ്മളെല്ലാം ഒരു കുടുംബത്തിലെ അംഗമാണ്. അതുകൊണ്ട് എൻ്റെ ഒരു ഉത്തരവാദിത്വമാണ് ഈ മുറിവേറ്റവനെ പരിചരിക്കുക എന്നുള്ളത്. അവന് യേശുവിൻ്റെ സാന്നിധ്യമാകുവാൻ ഞാൻ എന്നെ തന്നെ അനുവദിക്കുക എന്നുള്ളത്. സ്നേഹമുള്ളവരെ, ആത്മീയത എന്നത് ഉള്ളിലേക്കുള്ള നടത്തമാണ്. നമ്മൾ പൊയ്മുഖങ്ങളെ വലിച്ചെറിയാനായിട്ടുള്ള ധൈര്യമാണ്. നമ്മൾ ആരെയും

0: കാണിച്ച് തൃപ്തിപ്പെടുന്ന ശൈലികളിൽ നിന്ന് മാറി എപ്പോഴും നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ മുമ്പിലാണ് എന്ന അവബോധത്തിൽ സത്യസന്ധമായിട്ടുള്ള ജീവിത ശൈലി പുലർത്തുവാൻ കഴിയുമ്പോഴാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ.
1: സദ്വചനം നൽകിയത് മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ്.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടിക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
0: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 701258666
0: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. നമസ്കാരം. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 അറിവും അതിജീവനവും പദ്ധതിയുടെ ഭാഗമായ മെഡിടോക്കിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ആർ ജെ അമൃത കാർത്തിക. ഇന്ന് മെഡിടോക്കിൽ നമ്മളോടൊപ്പമുള്ളത് 100-ലധികം വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള അശ്വതി ഭവൻ ചികിത്സാ നിലയത്തിലെ ഡോക്ടർ എ സി രാജീവ്കുമാറാണ്. ഡോക്ടറിനെ ഏറ്റവും ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു മെഡിടോക്കിലേക്ക്. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, നമുക്കറിയാം വേനൽ അതികഠിനമായിക്കൊണ്ടിരിക്കുകയാണ്, വരും ദിവസങ്ങളിൽ അതികഠിനമാകുമെന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ ഹെൽത്ത് എത്രത്തോളം നമ്മൾ സംരക്ഷിക്കണം, നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇതിൽ വേനൽ പ്രതിരോധം എങ്ങനെയാകണം ഡോക്ടർ, അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
2: പതിവില്ലാത്ത വിധം ഈ വേനലിൽ കടുത്ത ചൂടാണ് അനുഭവപ്പെടുന്നത്. താരതമ്യേന കേരളമൊട്ടാകെ അധികരിച്ച ചൂട് സൂര്യതാപത്തിനും സൂര്യാഘാതത്തിനും ഒക്കെ ഇടവരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തെ അതിജീവിക്കാൻ നാം തയ്യാറായേ പറ്റുള്ളൂ. ഈ കൊടിയ വേനലിനെ അതിജീവിക്കാൻ ഒട്ടേറെ ഋതു ചെറിയ ക്രമങ്ങൾ ആയുർവേദത്തിൽ പറയുന്നുണ്ട്. നമുക്കറിയാം രോഗരഹിതമായ ദീർഘായുസ്സിന് വേണ്ടി എല്ലാ കരുതലുകളും നമുക്ക് നിർദ്ദേശിച്ചു തരുന്ന ആയുർവേദം ഈ ഗ്രീഷ്മ ഋതുവിലെ ചൂടുകാലത്തെ അതിജീവിക്കാനുള്ളതും പറഞ്ഞു തരുന്നുണ്ട്. കടുത്ത ദാഹമാണ് എല്ലാവർക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ വിയർപ്പ് കൂടുതലായിട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന ജലാംശക്കുറവ്, നിർജ്ജലീകരണം, അതുമൂലമുണ്ടാകുന്ന അസ്വസ്ഥതകളും എല്ലാവർക്കും ഉണ്ടാകും. ഇതിനെ അതിജീവിക്കാൻ ഏറ്റവും നല്ല ഒരു പാനീയം ആയുർവേദത്തിൽ നിർദ്ദേശിക്കുന്നുണ്ട്, സുപരിചിതമായ മോരും വെള്ളം. മോര് കുടിക്കുന്നത് ഈ വേനൽക്കാലത്ത് ദഹന അസ്വസ്ഥതകളെ അകറ്റാനും അതേപോലെ തന്നെ ദാഹം അകറ്റാനും ക്ഷീണം അകറ്റാനും ഇടയാക്കുന്നുണ്ട്. കൂടാതെ ഒട്ടേറെ ആരോഗ്യ ഗുണങ്ങളും മോരിൽ നിന്ന് ലഭിക്കുകയും ചെയ്യുന്നു.
1: ഓക്കേ ഡോക്ടർ. ഡോക്ടർ, പലരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ മോരൊഴിച്ചുണരുത് എന്ന് കേട്ടിട്ടുണ്ട്. ശരിക്കും അതിനുള്ളിലെ ഒരു സത്യം അല്ലെങ്കിൽ എന്താണ് അതിനെക്കുറിച്ച് ഡോക്ടറിന് പറയാനുള്ളത്?
2: മോരൊഴിച്ചുണരുത് എന്ന് പറഞ്ഞത് കേട്ടിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ എന്താണ്? മോര് ഒഴിച്ച് ചോറുണ്ണാൻ പാടില്ല എന്നാണ് നമ്മൾ പെട്ടെന്ന് ധരിക്കുക. എന്നാൽ അങ്ങനെയല്ല, മോരൊഴിച്ചുണരുത് എന്ന് പറഞ്ഞാൽ മോര് ഒഴിവാക്കിക്കൊണ്ട് ഊണ് കഴിക്കരുത്. ഊണിന് മോര് ഏറെ പ്രധാനം എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. തക്രം എന്നാണ് മോരിന് ആയുർവേദത്തിൽ പറയുന്നത്.
1: എന്തൊക്കെ ഗുണങ്ങളാണ് ഡോക്ടർ?
2: ശരീര വ്യവസ്ഥകളുടെ പ്രവർത്തനത്തിൽ ഉദരാരോഗ്യം പ്രധാനമാണെന്നറിയുക. ആയുർവേദം അങ്ങനെ തന്നെയാണ് തക്രം അഥവാ മോരിനെ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. ദഹന ആരോഗ്യ മികവിനും ഉപയോഗിക്കാവുന്ന ഏറ്റവും ലഘുത്വമുള്ള പാനീയമാണ് മോര്. ഔഷധ ഗുണമുള്ള പാനീയമായും മോരിനെ കാണുന്നു. കുടലിലെ നല്ല ബാക്ടീരിയകളുടെ അനുപാതം മികവോടെ നിലനിർത്തുന്നതിൽ പുളിയില്ലാത്ത തൈരും മോരും ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കുന്നുണ്ട്. വേനൽക്കാലത്ത് വിയർപ്പുലിയുടെ നഷ്ടപ്പെടുന്ന ധാതു ലവണങ്ങളെ സന്തുലിതമാക്കി നിലനിർത്തുവാനും മോര് ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കുന്നു.
1: ഡോക്ടർ, ഇനി എന്റെ അടുത്ത ചോദ്യം, ഈ സംഭാരം എങ്ങനെ തയ്യാറാക്കും?
2: തൈര് കടഞ്ഞ് വെണ്ണ നീക്കിയ ശേഷം വെള്ളം ചേർത്ത് തയ്യാറാക്കുന്ന മോരും സമം വെള്ളം ചേർത്ത് ഉണ്ടാക്കുന്ന സംഭാരവും ചൂടുകാലത്ത് പ്രകൃതിയുടെ പാനീയമായി കരുതപ്പെടുന്നു. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത്? സാമാന്യേന നമ്മൾ സാധാരണ തൈര് ഒരു 2 കപ്പ് എടുത്ത് കടയുന്നു. തണുത്ത വെള്ളം 4 കപ്പ് ചേർക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് തൈര് കടഞ്ഞ ഒരു മോര് കിട്ടും. ഈ മോരിന്റെ കൂടെ തന്നെ ചുവന്നുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചതച്ചിട്ട് അതേപോലെ തന്നെ ചെറുനാരകത്തിന്റെ ഇല അല്ലെങ്കിൽ പുതിന ഇല, കറിവേപ്പില ഇതും ചേർത്ത് ആവശ്യമനുസരിച്ചുള്ള ഉപ്പും കൂടെ കൂട്ടി നന്നായി യോജിപ്പിച്ച് ഒരു കലത്തിൽ, മൺകലത്തിലിട്ട് ഒഴിച്ചു വെച്ചിരുന്നിട്ട് അത് ആവശ്യത്തിന് കുറേശ്ശെ കുടിക്കുന്നതാണ് സംഭാരത്തിന്റെ കുടിക്കുന്ന രീതി. സ്വാഭാവികമായും ഈ ചൂടുകാലത്ത് നമുക്ക് ഏവർക്കും ആരോഗ്യ മികവിന് വേണ്ടി പ്രകൃതിയുടെ പാനീയമായി സംഭാരത്തെ കാണേണ്ടതുണ്ട്. സംഭാരം കുടിക്കുന്നതിലൂടെ ശരീരത്തിന് ആവശ്യമായ തണുപ്പ് ലഭിക്കുന്നു. ശരീരത്തിൽ നിന്നും വിയർപ്പിലൂടെ നഷ്ടപ്പെടുന്ന ജലാംശത്തെ നിയന്ത്രിച്ചു നിർത്താനായിട്ട്, നിർജ്ജലീകരണം തടയാനായിട്ട് സഹായിക്കുന്നു. അളവറ്റ ദാഹം ശമിപ്പിക്കുന്നു. ശരീരത്തിനുണ്ടാകുന്ന അക്ഷീണം അകറ്റിത്തരുന്നു. ദഹന മികവിന് ഇടയാക്കുന്നു. അത്തരത്തിൽ സംഭാരം ഈ ചൂടുകാലത്ത് പ്രകൃതിയുടെ ഏറ്റവും സമ്പൂർണമായ പാനീയമായി കരുതാം. നമുക്ക് അത് ആവോളം ഉപയോഗപ്പെടുത്താം.
1: ഓക്കെ ഡോക്ടർ, അപ്പോൾ ഈ ഒരു വേനൽ സമയത്ത് നമ്മുടെ ആരോഗ്യത്തെ എത്രത്തോളം നമുക്ക് സംരക്ഷിക്കണം, അല്ലെങ്കിൽ വേനൽ പ്രതിരോധം എങ്ങനെയൊക്കെ ആകാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഡോക്ടർ. റേഡിയോ ബ്രേക്ക്ഫാസ്റ്റ് 90.4 അറിവും അതിജീവനവും പദ്ധതിയുടെ ഭാഗമായ മെഡിടോക്ക് ആണ് ശ്രോതാക്കൾ കേട്ടത്. ഇന്ന് മെഡിടോക്കിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് 100+ വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള അശ്വതി ഭവൻ ചികിത്സാ നിലയത്തിലെ ഡോക്ടർ എ സി രാജകുമാർ. ഡോക്ടറിന് ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് മെഡിടോക്കിൽ നിന്ന് ഇവിടെ പറയുന്നു ആർ ജെ അമൃത കാർത്തിക. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ ബ്രേക്ക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.
0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
3: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

0: തിരുവല്ല, മുത്തൂർ, ഏറ്റുമാനൂർ.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ NRIs വേണ്ടി പ്രത്യേക ഹെൽത്ത് ചെക്കപ്പ് പാക്കേജസ്, കുട്ടികൾക്കും പ്രായമായവർക്കും വേണ്ടി വിവിധ ഹെൽത്ത് ചെക്കപ്പുകൾ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീറ്റൻ ഗോൾഡൻ ഹൗസ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
4: Mar Athanasios College for Advanced Studies Autonomous College, Tiruvalla. MacFast College ile vivitha courses galilekkulla admission aarambichirikkunnu. Malangara Suryani Catholic Sabha, Tiruvalla Adirupada Management inu keezhilulla sthapanam. NAC A+, UGC 2F, DSIR Accreditation, AICTE angikarathodeyum mikacha placement odu koodiyum മഹാത്മാഗാന്ധി സർവകലാശാലയുടെ കീഴിൽ NIRF റാങ്കോട് പ്രവർത്തിക്കുന്ന കേരളത്തിലെ പ്രശസ്ത വിദ്യാഭ്യാസ സ്ഥാപനം. MBA, MCA, MSc വിഷയങ്ങളിൽ കഴിഞ്ഞ 25 വർഷങ്ങൾക്കിടയിൽ 200 റാങ്കുകൾ. നാഷണൽ സൈബർ ഡിഫൻസ് റിസോഴ്സ് സെന്ററായും സർവകലാശാല ഗവേഷണ കേന്ദ്രമായും പ്രവർത്തിക്കുന്നു. 4 വർഷ ഓണേഴ്സ് ബിരുദങ്ങളായ BCom, BCA, BSc ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷുറൻസ് എന്നീ കോഴ്സുകൾ കൂടാതെ ഈ വർഷം മുതൽ BSc സൈക്കോളജിയിലേക്കും 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അഡ്മിഷനു വേണ്ടി www.macfast.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 9048565998 എന്ന നമ്പറിൽ വിളിക്കുകയോ ചെയ്യുക. MacFast, Mar Athanasios College for Advanced Studies Autonomous College, തിരുവല്ല.

0: Look, Achu, I make chapati, you make vegetable curry. 50-50, nothing. Take some mandakas, cut small pieces. Take onion, cut small pieces. Put chini chatti, put it in the adupu. Put some coconut oil, put some kadugamanis. Little karivepillas, kaduguvara. Take vegetables, put it in. Little chili powder, little balli powder.
1: Yenda ponniye ji, ingana undake curry avathilla. Nalla karigal venam undengile, oru vali undu. Rujikoottu.
2: രുചികരമായ വെറൈറ്റി ഡിഷസിന് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1 മണിക്കും രാത്രി 8:15 കേൾക്കാം. രുചിക്കൂട്ട്.
0: ക്ലോസ് ഇറ്റ്. കറി റെഡി. ഗോ.
3: രുചിക്കൂട്ട് വിത്ത് ആർജെ ദീപ. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ടൈം സെറ്റ്
4: 10:00. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
5: അമ്മയാകുക എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലല്ലബി ഫെർട്ടിലിറ്റി സെന്ററിൽ വിദഗ്ധ ഡോക്ടേഴ്സും അത്യാധുനിക സൗകര്യങ്ങളും ഉറപ്പാക്കുന്നു ഏറ്റവും ഫലപ്രദമായ IVF ട്രീറ്റ്മെന്റ്.
6: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: ഉടമയാകുക എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചിറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലല്ലബി ഫെർട്ടിലിറ്റി സെന്ററിൽ വിദഗ്ധ ഡോക്ടേഴ്സും അത്യാധുനിക സൗകര്യങ്ങളും ഉറപ്പാക്കുന്നു ഏറ്റവും ഫലപ്രദമായ IVF ട്രീറ്റ്മെന്റ്.
1: ഡോക്ടർ കെ എം ചിറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചിങ്ങനൂർ.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: Zero delivery.
3: Yes.
2: അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
2: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 7012-58-6661.
2: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.

0: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്നു സ്പർശം. വാഹന അപകടങ്ങളിൽ പരിക്കുപറ്റി ചികിത്സയിൽ കഴിയുന്നവർക്കായി പുഷ്പഗിരി ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗത്തിന്റെ കീഴിൽ ജനറൽ വാർഡിൽ സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്നു. എമർജൻസിക്കായി 9444767472. ബുക്കിംഗിനായി വിളിക്കേണ്ട നമ്പർ 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
2: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.
3: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, OBG, ENT, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ്, തിരുവല്ല.

0: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: വെരിക്കോസ് വെയിന് എന്തൊക്കെയോ പുതിയ ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് കേൾക്കുന്നു.
4: അതെ, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള വെരിക്കോസ് വെയിൻ ക്ലിനിക് ഉണ്ട്. ലേസർ ചികിത്സ ഉൾപ്പെടെ നൂതന ചികിത്സാ സൗകര്യങ്ങളും ഉണ്ട്.
5: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: തയ്യാറാവുകയാണ്. കഥാനായകൻ ആരാ? ഉന്മാദിയായ മമ്മദ്. കഥാനായിക ഉത്സാഹിയായ ഉമ്മ കുൽസു. ഓൺ യുവർ മാർക്ക്, ഗെറ്റ് സെറ്റ്, ഈഗോ. പാടില്ല.
1: പാടില്ല.
0: അതേ, പ്രേമികൾക്ക് പാടില്ല.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
0: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

0: കൊച്ചി.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

0: സാർ ഓർഡർ പ്ലീസ്.
1: വൺ കഫേ ലാറ്റെ.
0: ഓക്കെ സാർ.
1: ആ നീ എന്താ പറഞ്ഞത്?
2: അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഒരു കഫേ.
1: അതെന്താ സംഭവം?
2: ചായയുടെ കൂടെ നല്ല ചൂടൻ ചർച്ചകളുമായി റേഡിയോ മാക് ഫാസ്റ്റ് 90.4
1: എപ്പോ
2: ശ്രദ്ധിച്ചു കേട്ടോണം. തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം 4 മുതൽ 5 മണി വരെ.
1: അത് കൊള്ളാം. ചായയുടെ രുചിയും ചോദ്യങ്ങളുടെ മാധുര്യവും ഇനി ഒരുമിച്ച് പൊളിക്കും.
2: പിന്നല്ല
3: റേഡിയോ കഫേ വിത്ത് യുവർ ഫേവറേറ്റ് ചാർജേഴ്സ്. ഡോണ്ട് മിസ് ഇറ്റ്.

തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ റേഡിയോ മെക്ഫസ് 90.4 ടൈം സെറ്റ് 12 o'clock.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടിക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
2: സർജറി എന്ന് കേൾക്കുമ്പോഴേ പേടിയാ.
3: വിഷമിക്കേണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയ ഇല്ലാതെ സ്ട്രോക്ക്, ഫൈബ്രോയിഡ്സ്, പ്രോസ്റ്റേറ്റ്, തൈറോയ്ഡ്, കാലിലെ ബ്ലോക്കുകൾക്കും മറ്റ് സങ്കീർണതകൾക്കും അതിവേഗം മികച്ച ചികിത്സ. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

ஃபாஸ்ட். மார் அத்தனாசியோஸ் காலேஜ் ஃபார் அட்வான்ஸ் ஸ்டடீஸ், ஆட்டோனமஸ் காலேஜ், திருவல்லா. மேக் ஃபாஸ்ட் காலேஜிலே விவித கோர்ஸுகளிலேக்குள்ள அட்மிஷன் ஆரம்பிச்சிருக்கிறோம். மலங்கர சுரியானி கத்தோலிக்க சப திருவல்ல அதிரூபத மேனேஜ்மெண்டின் கீழிலுள்ள ஸ்தாபனம். NAC A+, UGC 2F, DSIR அக்ரெடிட்டேஷன், AICTE அங்கீகாரத்தோடையும் மிகச்ச பிளேஸ்மெண்டோடு கூடியும் மகாத்மா காந்தி சர்வகலாசாலையின் கீழில் NIRF ரேங்கோடு பிரவர்த்திக்கிற கேரளத்திலே பிரசஸ்த வித்யாபியாச ஸ்தாபனம். MBA, MCA, MSc விஷயங்களில் கழிஞ்ஞ 25 வருஷங்களுக்கிடையில் 200 ரேங்குகள். நேஷனல் சைபர் டிஃபென்ஸ் ரிசோர்ஸ் சென்டராயும் சர்வகலாசால கவேஷண கேந்திரமாயும் பிரவர்த்திக்கிறது. MBA, MCA, MSW, MSc ஃபுட் டெக்னாலஜி அண்ட் குவாலிட்டி அஷ்யூரன்ஸ், MSc Biotechnology, Bioinformatics എന്നീ കോഴ്സുകളിലേക്ക് 2026 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അഡ്മിഷന് വേണ്ടി www.macfast.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 9048565998 എന്ന നമ്പറിൽ വിളിക്കുകയോ ചെയ്യുക. MacFast, മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ്, ഓട്ടോണമസ് കോളേജ്, തിരുവല്ല. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. റേഡിയോ മാക്ഫാസ് 90.4 ഇനി ആകാശവാണി വാർത്തകൾ.

0: പൊളിറ്റിക്കൽ ഡോക്യുമെന്റെന്ന് പ്രതിപക്ഷ നേതാവ്. ധവളപത്രം തയ്യാറാക്കിയത് ധനവകുപ്പിന്റെ നേതൃത്വത്തിലെന്ന് മുഖ്യമന്ത്രി. കടബാധ്യത 5.07 ലക്ഷം കോടിയെന്ന് ധവളപത്രം. മൂലധന ചെലവ് രാജ്യത്തെ ഏറ്റവും താഴ്ന്ന നിരക്കുകളിലല്ലെന്നും പരാമർശം. വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്താൻ ലക്ഷ്യമിട്ടുള്ള കതിര് പദ്ധതി നാളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. എറണാകുളം മലയിടം തിരുത്ത് കുടിയൊഴിപ്പിക്കലിൽ ഈ മാസം 16 വരെ സാവകാശം അനുവദിച്ച് ഹൈക്കോടതി. കൊച്ചിയിൽ H1N1 ബാധിച്ച് വയോധിക മരിച്ചു, പരിശോധന ഊർജിതം. സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്, 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഊർജ്ജ സുരക്ഷ, വ്യാപാരം, നിക്ഷേപം, ആരോഗ്യം ഉൾപ്പെടെയുള്ള മേഖലകൾ ചർച്ചയായി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ഇന്ന് കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചു. ധവളപത്രത്തിനെതിരെ പ്രതിപക്ഷം വിയോജിപ്പ് രേഖപ്പെടുത്തി. ധവളപത്രം പൊളിറ്റിക്കൽ ഡോക്യുമെന്റാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. രഹസ്യ സ്വഭാവമുള്ള ധനകാര്യ വകുപ്പിന്റെ രേഖകൾ സർക്കാർ സർവീസിലില്ലാത്തവരെ ഏൽപ്പിച്ചത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും പ്രതിപക്ഷം പറഞ്ഞു. ധവളപത്രം ക്രമവിരുദ്ധമാണെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കുറ്റപ്പെടുത്തി. അതേസമയം കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയെക്കുറിച്ചുള്ള യഥാർത്ഥ ചിത്രമാണ് ധവളപത്രമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ വ്യക്തമാക്കി. ധനവകുപ്പിന്റെ നേതൃത്വത്തിലാണ് ധവളപത്രം തയ്യാറാക്കിയതെന്നും മന്ത്രിസഭയുടെ അംഗീകാരത്തോടെയാണ് ധവളപത്രം പുറത്തിറക്കിയതെന്നും അദ്ദേഹം സഭയിൽ അറിയിച്ചു.
1: ഒരു രഹസ്യ ഒരു ഡോക്യുമെന്റും പുറത്തേക്ക് പോയിട്ടില്ല. ധനകാര്യവകുപ്പിന്റെ നേതൃത്വത്തിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ക്യാബിനറ്റിന്റെ അനുമതിയോടുകൂടിയാണ് തയ്യാറാക്കിയത്. ക്യാബിനറ്റിന്റെ അപ്രൂവൽ ഈ വൈറ്റ് പേപ്പറിനുണ്ട്. മുഴുവൻ നടപടിക്രമങ്ങൾ പബ്ലിക് ഡൊമൈനിലുള്ള ഡോക്യുമെന്റാണ് ഇതെല്ലാം.
0: സഭയിൽ വെച്ച ധനസ്ഥിതി റിപ്പോർട്ടിൽ ധനവകുപ്പിന്റെ ഫാക്ട് ചെക്കിംഗ് ഉണ്ടായിട്ടില്ലെന്ന് ഗവർണറുടെ നന്ദി പ്രമേയത്തിന്മേലുള്ള ചർച്ചയിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. വ്യവസ്ഥാപിത നടപടിക്രമങ്ങൾ പാലിക്കുന്നതിൽ വലിയ വീഴ്ചയുണ്ടായതായും അദ്ദേഹം പറഞ്ഞു. കേരളത്തിന്റെ കടബാധ്യത 5.07 ലക്ഷം കോടിയെന്ന് സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം. സംസ്ഥാന വരുമാനത്തിന്റെ 77% ശമ്പളം, പെൻഷൻ, പലിശ തുടങ്ങിയ നിർബന്ധിത ചെലവുകൾക്കായി ചെലവാക്കുന്നതായും പരാമർശമുണ്ട്. വികസന പ്രവർത്തനങ്ങൾക്കുള്ള മൂലധന ചെലവ് രാജ്യത്തെ ഏറ്റവും താഴ്ന്ന നിരക്കുകളിലൊന്നാണ്. ട്രഷറി പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നതായും ധവളപത്രത്തിൽ പറയുന്നു. വിശദാംശങ്ങളിലേക്ക്.
2: സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ഡി എ ഡി ആർ കുടിശ്ശികകൾ ഉൾപ്പെടെ 48,733 കോടിയുടെ കുടിശ്ശിക ബാധ്യതകൾ പുതിയ സർക്കാർ ഏറ്റെടുക്കുന്നതായും ധവളപത്രത്തിൽ വ്യക്തമാക്കുന്നു. കിഫ്ബിക്ക് ഏകദേശം 21,000 കോടിയുടെ വായ്പാ ബാധ്യത ബാക്കിയുണ്ട്. ഇതിന്റെ കടങ്ങൾ യഥാർത്ഥത്തിൽ സംസ്ഥാനത്തിന്റെ കടങ്ങളാണെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ആകെ സഞ്ചിത നഷ്ടം 78,851 കോടിയായി ഉയർന്നു. കെ എസ് ആർ ടി സി, ജല അതോറിറ്റി തുടങ്ങിയ സ്ഥാപനങ്ങളാണ് വലിയ നഷ്ടത്തിന് കാരണം. പട്ടികജാതി, പട്ടികവർഗം, പിന്നാക്ക വിഭാഗങ്ങൾ, ന്യൂനപക്ഷങ്ങൾ എന്നിവർക്കുള്ള പദ്ധതി വിഹിതം കഴിഞ്ഞ വർഷങ്ങളിൽ ഗണ്യമായി കുറഞ്ഞു. സംസ്ഥാനത്തിന്റെ നികുതി വരുമാനവും കേന്ദ്ര സഹായവും പ്രതീക്ഷിച്ചതിലും കുറവായതിനാൽ സാമ്പത്തിക സമ്മർദ്ദം വർദ്ധിച്ചു. കേരളത്തിന്റെ ധനകാര്യസ്ഥിതി ആശങ്കാജനകമാണെങ്കിലും ദീർഘകാല പരിഹാരമായി സ്വകാര്യ നിക്ഷേപം, വ്യവസായ വികസനം, തൊഴിലവസര സൃഷ്ടി, അടിസ്ഥാന സൌകര്യ വികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കണമെന്നും റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന പ്രമേയത്തെ എതിർക്കുന്നതായി നിയമസഭയിലെ ബിജെപി അംഗം രാജീവ് ചന്ദ്രശേഖർ. സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി ദുർബലമാണെന്നും അതിന് മാറ്റം കൊണ്ടുവന്നില്ലെങ്കിൽ ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞതെല്ലാം സ്വപ്നം മാത്രമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ബജറ്റ് ചർച്ചയോടൊപ്പം ധവളപത്രത്തെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യണമെന്നും രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു. വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്തുന്നതിനും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതിനുമായി നടപ്പിലാക്കുന്ന കതിര് പദ്ധതി നാളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കൃഷിവകുപ്പ്, പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ ചടങ്ങിൽ വിദ്യാർത്ഥികൾക്ക് പരിസ്ഥിതി ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും. എറണാകുളം മലയിടം തുരുത്ത് പരിയത്തുംകാവ് ഉന്നതിയിലെ കുടിയൊഴിപ്പിക്കൽ നടപടികൾക്ക് കൂടുതൽ സമയം അനുവദിച്ച് ഹൈക്കോടതി. ജൂൺ 16 വരെയാണ് സമയം നീട്ടി നൽകിയത്. പെരുമ്പാവൂർ മുൻസിഫ് കോടതിയുടെ ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതിയുടെ പുതിയ ഉത്തരവ്. ജൂൺ 16 ഹർജി വീണ്ടും പരിഗണിക്കും. ഈ മാസം 9 ഒഴിപ്പിക്കണമെന്നായിരുന്നു പെരുമ്പാവൂർ കോടതിയുടെ ഉത്തരവ്. ആലുവ റൂറൽ ഈ മാസം 9 ഒഴിപ്പിക്കണമെന്നായിരുന്നു പെരുമ്പാവൂർ കോടതിയുടെ ഉത്തരവ്. ആലുവ റൂറൽ പോലീസാണ് വിഷയം അടിയന്തരമായി പരിഗണിക്കാൻ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നടപടികൾ ആരാഞ്ഞ് കേരള ഹൈക്കോടതി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വസതിയിൽ നടന്ന റെയ്ഡിന് ശേഷം തിരിച്ചറിഞ്ഞ ഇഡി ഉദ്യോഗസ്ഥർക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കൊച്ചിയിൽ H1N1 ബാധിച്ച് വയോധിക മരിച്ചു. പാലാരിവട്ടം അഞ്ചുമന സ്വദേശി ലളിതാംബികയാണ് മരിച്ചത്. ശ്വാസതടസ്സത്തെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. കോർപ്പറേഷൻ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പരിശോധന ഊർജിതമാക്കി. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. സംസ്ഥാനത്ത് പലയിടങ്ങളിലും ഇന്നലെ രാത്രി മുതൽ വ്യാപക മഴ അനുഭവപ്പെടുന്നുണ്ട്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 7 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ആലപ്പുഴയിൽ കനത്ത മഴയിൽ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. നദികളിലും ജലനിരപ്പ് ഉയരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ.
3: ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയുമായി കനത്ത മഴയാണ് ആലപ്പുഴ ജില്ലയിൽ ലഭിച്ചത്. താഴ്ന്ന പ്രദേശങ്ങളിലെ നിരവധി വീടുകൾ വെള്ളത്തിലായി. പമ്പ, അച്ചോങ്കോവിൽ, മണിമല തുടങ്ങിയ നദികളിൽ കനത്ത നീരൊഴുക്കുണ്ട്. കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലുമുള്ള താഴ്ന്ന പ്രദേശങ്ങളും വെള്ളം കയറിയിട്ടുണ്ട്. പുരാതന കാലത്തെ തോടുകളും കൈവഴികളുമെല്ലാം നികത്തിയത് ഇപ്പോൾ വിനയായി മാറി.
0: മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ പഴശ്ശി ഡാമിന്റെ 2 ഷട്ടറുകൾ തുറന്നു. ജലവിതാനം ക്രമീകരിക്കുന്നതിനാണ് ഷട്ടറുകൾ തുറന്നത്. ഡാമിന്റെ താഴെഭാഗത്ത് ഇരുകരകളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. ഇടുക്കി പാമ്പനാറിൽ നിർമ്മാണത്തിലിരുന്ന 5-നില കെട്ടിടം തകർന്നു വീണു. നിർമ്മാണത്തിലെ അപാകതയാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക വിവരം. ആളപായമില്ല. പ്രഥമ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് വൈകുന്നേരം ഗുജറാത്തിൽ തുടക്കമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചാമ്പ്യൻഷിപ്പിൽ വെർച്വലായി പങ്കെടുക്കും. അഹമ്മദാബാദിലെ ട്രാൻസ് സ്റ്റേഡിയത്തിൽ 5 ദിവസങ്ങളിലായി നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ അമേരിക്ക ഉൾപ്പെടെ 60 രാജ്യങ്ങളിൽ നിന്നുള്ള 400-ലധികം താരങ്ങൾ പങ്കെടുക്കും. ഗോവയിൽ നടക്കുന്ന സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യ. ഇന്നലെ നടന്ന സെമിയിൽ ഭൂട്ടാൻ എതിരില്ലാത്ത 1 ഗോളിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഫൈനൽ സ്ഥാനം ഉറപ്പിച്ചത്. ശനിയാഴ്ച നടക്കുന്ന ഫൈനലിൽ ഇന്ത്യ നിലവിലെ ചാമ്പ്യൻമാരായ ബംഗ്ലാദേശിനെ നേരിടും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 72 പോയിന്റ് ഉയർന്ന് 74,418-ലും നിഫ്റ്റി 24 പോയിന്റ് നേട്ടത്തിൽ 23,429-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 80 രൂപ കുറഞ്ഞ് 114,480 രൂപയും ഗ്രാമിന് 14,310 രൂപയുമാണ് ഇന്നത്തെ വില. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ ആരാധനകളിൽ ആദ്യത്തേതായ തിരുവോണം ആരാധന നാളെ നടക്കും. 4 ആരാധനകളാണ് വൈശാഖോത്സവത്തിലുള്ളത്. തിരുവോണം ആരാധനയുടെ ഭാഗമായി ഉച്ചയ്ക്ക് പൊന്നിൻ ശിവേലിയും ആരാധന സദ്യയുമുണ്ടാകും. ഞായറാഴ്ച ഇളനീർവെപ്പും തിങ്കളാഴ്ച ഇളനീരാട്ടവും അഷ്ടമി ആരാധനയും നടക്കും. തൂഫാൻ ദ നാർക്കോ ഹണ്ട് പദ്ധതിയുടെ ഭാഗമായി കൊച്ചി സിറ്റിയിൽ നടത്തിയ പരിശോധനയിൽ 3 യുവാക്കൾ പിടിയിൽ. പ്രതികളിൽ നിന്നും 437.28 ഗ്രാം MDMA ആഡംബര കാറും 1,00,000 രൂപയും പിടിച്ചെടുത്തു. കൊച്ചി സിറ്റി ഡാൻസ് അപ്പ് സംഘമാണ് ഇവരെ പിടികൂടിയത്. സംസ്ഥാനതല പരിസ്ഥിതി മിത്ര പുരസ്കാര ലോക

പരിസ്ഥിതി ദിനമായ നാളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് വിതരണം ചെയ്യും. പരിസ്ഥിതി സംരക്ഷണ രംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന വ്യക്തികൾ, സംഘടനകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവരെ ആദരിക്കുന്നതിനായി ഏർപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ പുരസ്കാരം. കോട്ടയം നഗരത്തിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സമിതി വിവിധ കേന്ദ്രങ്ങളിൽ നടത്തുന്ന പരിശോധന ഇന്ന്. എംസി റോഡിൽ ചിങ്ങനം മുതൽ സംക്രാന്തി വരെയുള്ള ഇടങ്ങളിൽ നിലവിലെ ഗതാഗത സാഹചര്യം വിലയിരുത്തുന്നതിനാണ് പരിശോധന. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കുന്ന ധവളപത്രം നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചു. പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് എന്ന പ്രതിപക്ഷ നേതാവ് ധവളപത്രം തയ്യാറാക്കിയത് ധനവകുപ്പിന്റെ നേതൃത്വത്തിലെന്ന് മുഖ്യമന്ത്രി. കടബാധ്യത 5.07 ലക്ഷം കോടിയെന്ന് ധവളപത്രം. മൂലധന ചിലവ് രാജ്യത്തെ ഏറ്റവും താഴ്ന്ന നിരക്കുകളിൽ ഒന്നെന്നും പരാമർശം. വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്താൻ ലക്ഷ്യമിട്ടുള്ള കതിര് പദ്ധതി നാളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. എറണാകുളം മലയിടം ദുരിത്ത് കുടിയൊഴിപ്പിക്കലിൽ ഈ മാസം 16 വരെ സാവകാശം അനുവദിച്ച് ഹൈക്കോടതി. കൊച്ചിയിൽ H1N1 ബാധിച്ച് വയോധിക മരിച്ചു. പരിശോധന ഊർജിതം. സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469-27000. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ്, ഹിപ്പ് റീപ്ലേസ്മെന്റ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ, കൂടാതെ വിട്ടുമാറാത്ത നടുവുവേദന, ഇടുപ്പുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയവയ്ക്കും.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
5: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: Look, Achu, I make chapati, you make vegetable curry. 50-50, nothing. Take some mandakas, cut small pieces. Take onion, cut small pieces. Put chini chatti, put it in the adupu. Put some coconut oil, put some kadugamanis. Little karivepillas, kaduguvara. Take vegetables, put it in. Little chili powder, little balli powder.
1: Enda ponniyachi ingenundoke kariyavathilla. Nalla karigal venamundengile oru vali undu. Rujikoottu.
2: രുചികരമായ വെറൈറ്റി ഡിഷസിന് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1 മണിക്കും രാത്രി 8:15 കേൾക്കാം. രുചിക്കൂട്ട്.
0: ക്ലോസ് ഇറ്റ്. കറി റെഡി. ഗോ.
3: രുചിക്കൂട്ട് വിത്ത് ആർജെ ദീപ.
2: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇനി ആകാശവാണി വാർത്തകൾ.
4: നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. വെനിസ്വേല ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും സംവദിച്ചു. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം നിയമസഭയിൽ. കടബാധ്യത 5.07 ലക്ഷം കോടി രൂപ. കിഫ്ബി വായ്പാ ബാധ്യത 21,000 കോടി. ധവളപത്രം സംസ്ഥാനത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുന്നതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ധവളപത്രത്തിൽ വിയോജിപ്പ് രേഖപ്പെടുത്തി പ്രതിപക്ഷം. പ്രഥമ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഗുജറാത്തിൽ തുടക്കമാകും. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ കടന്ന് ഇന്ത്യ. ശനിയാഴ്ച ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യ സന്ദർശിക്കുന്ന വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. 5 ദിവസത്തെ സന്ദർശനത്തിനായി ന്യൂഡൽഹിയിലെത്തിയ ഡെൽസി റോഡ്രിഗസ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും കൂടിക്കാഴ്ച നടത്തി. വെനസ്വേലയുമായുള്ള ദീർഘകാല ബന്ധത്തെ ഇന്ത്യ വിലമതിക്കുന്നതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ വച്ചു. സംസ്ഥാനത്തിന്റെ കടബാധ്യത 5.07 ലക്ഷം കോടി രൂപയാണെന്ന് ധവളപത്രത്തിൽ പറയുന്നു. വരുമാനത്തിന്റെ 77% ശമ്പളം, പെൻഷൻ, പലിശ തുടങ്ങിയ നിർബന്ധിത ചെലവുകൾക്കായാണ് വിനിയോഗിക്കുന്നത്. ട്രഷറി പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നതായും ധവളപത്രത്തിൽ പരാമർശമുണ്ട്. കിഫ്ബിയുടെ വായ്പാ ബാധ്യത ഏകദേശം 21,000 കോടി രൂപയാണ്. ഇവ യഥാർത്ഥത്തിൽ സംസ്ഥാനത്തിന്റെ കടങ്ങളാണെന്ന് ധവളപത്രത്തിൽ പറയുന്നു. KSRTC, ജല അതോറിറ്റി തുടങ്ങിയ സ്ഥാപനങ്ങൾ കാരണം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ആകെ സഞ്ചിത നഷ്ടം 78,851 കോടി രൂപയായി ഉയർന്നു. ധനകാര്യ സ്ഥിതി മെച്ചപ്പെടുത്താനുള്ള ദീർഘകാല പരിഹാരമായി സ്വകാര്യ നിക്ഷേപം, വ്യവസായ വികസനം, തൊഴിലവസര സൃഷ്ടി, അടിസ്ഥാന സൌകര്യ വികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കണമെന്നും റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു. ധവളപത്രം രാഷ്ട്രീയ പ്രസ്താവനയല്ലെന്നും മറിച്ച് സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച വിദഗ്ധ അഭിപ്രായം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള യാഥാർത്ഥ്യങ്ങളാണെന്നും മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു.
5: കേരളത്തിന്റെ യഥാർത്ഥ സമ്പദ് വ്യവസ്ഥ എല്ലാം പബ്ലിക് ഡൊമൈനിലുള്ള മുഴുവൻ ഡോക്യുമെന്റുകളും കൃത്യമായി അനലൈസ് ചെയ്തിരിക്കുകയാണ്. അതെല്ലാം അറിയാനും അത് മനസ്സിലാക്കാനും അതനുസരിച്ചുള്ള ഒരു പുതിയുഗ കേരളം കെട്ടിപ്പടുക്കാനുമാണ് ഈ ഗവൺമെന്റ് നിൽക്കുന്നത്. ഇത് ഈ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത് വിദഗ്ധരായ ആളുകളുടെ ഓരോ രംഗത്തെയും വിദഗ്ധരായ ആളുകളുടെ സേവനം ഉറപ്പാക്കി അവരുടെ ഉപദേശം തേടിയാണ് ഓരോ കാര്യങ്ങളും ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഞാൻ വളരെ അഭിമാനത്തോടുകൂടി പറയുന്നു, ഇവിടെ ഇറ്റ്സ് നോട്ട് എ പൊളിറ്റിക്കൽ ഡോക്യുമെന്റ്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ആരോഗ്യം സംബന്ധിച്ച ഒരു സ്റ്റേറ്റസ് റിപ്പോർട്ടാണ്.
4: ധവളപത്രത്തിൽ പ്രതിപക്ഷം വിയോജിപ്പ് രേഖപ്പെടുത്തി. രഹസ്യ സ്വഭാവമുള്ള ധനകാര്യ വകുപ്പിന്റെ രേഖകൾ സർക്കാർ സർവീസിലില്ലാത്തവരെ ഏൽപ്പിച്ചത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ധവളപത്രം ക്രമവിരുദ്ധമാണെന്ന് മുൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ആരോപിച്ചു. നന്ദി പ്രമേയത്തെ എതിർക്കുന്നതായി നിയമസഭയിലെ ബിജെപി അംഗം രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. ബജറ്റ് ചർച്ചയോടൊപ്പം ധവളപത്രത്തെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ബ്രിക്സ് സാംസ്കാരിക പ്രവർത്തക സമിതിയുടെ 2-ാമത് യോഗത്തിന് വാരാണസിയിൽ ഇന്ന് തുടക്കമാകും. 2 ദിവസത്തെ യോഗത്തിൽ ചൈന, ബ്രസീൽ, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ എന്നിവയുൾപ്പെടെ 11 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. മുതിർന്ന നയതന്ത്രജ്ഞരും നയരൂപകർത്താക്കളും സാംസ്കാരിക വിദഗ്ധരും ചർച്ചകളിൽ പങ്കെടുക്കും. ഒരു ജില്ല ഒരു ഉൽപ്പന്നം എന്ന പ്രത്യേക പ്രദർശനവും സംഘടിപ്പിച്ചിട്ടുണ്ട്. രണ്ടു ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി യുകെയിലെ വിദേശ കോമൺവെൽത്ത് കാര്യ സെക്രട്ടറി അഗറ്റ് കൂപ്പർ ന്യൂഡൽഹിയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും ഇന്ന് കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഗുജറാത്തും ദാമനും സന്ദർശിക്കും. സൂറത്തിൽ 18,800 കോടിയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും അദ്ദേഹം നിർവഹിക്കും. വൈകുന്നേരം ദാമനിലെത്തുന്ന പ്രധാനമന്ത്രി ആരോഗ്യ സംരക്ഷണം, സിവിൽ ഏവിയേഷൻ, ടൂറിസം എന്നിവ ഉൾപ്പെടെ ഏകദേശം 2,970 കോടി രൂപയുടെ വികസന പദ്ധതികളുടെ തറക്കല്ലിടൽ നിർവഹിക്കും. നമോ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ ഉൾപ്പെടെ ഏകദേശം 1,340 കോടി രൂപയുടെ പദ്ധതികളും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരത്ത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതിയിലെ പരിശോധനയ്ക്ക് ശേഷം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്ക് നേരെ നടന്ന ആക്രമണത്തിൽ പ്രതികരണം തേടി കേരള ഹൈക്കോടതി. സംസ്ഥാനം സ്വീകരിച്ച തുടർ നടപടിയെക്കുറിച്ചാണ് കോടതി ആരാഞ്ഞത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
4: എറണാകുളം മലയിടം തുരുത്ത് പരിയത്തുകാവ് ഉന്നതിയിലെ കുടിയൊഴിപ്പിക്കൽ നടപടികൾക്ക് കൂടുതൽ സമയം അനുവദിച്ച് ഹൈക്കോടതി. ജൂൺ 16 വരെയാണ് സമയം നീട്ടി നൽകിയത്. പെരുമ്പാവൂർ മുൻസിഫ് കോടതിയുടെ ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. ഈ മാസം 9 ഒഴിപ്പിക്കണമെന്നായിരുന്നു പെരുമ്പാവൂർ കോടതിയുടെ ഉത്തരവ്. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 7 മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡ് നേടിയതിന്റെ നിറവിലാണ് കോട്ടയം ജില്ലയിലെ മേലുകാവ് ഗ്രാമപഞ്ചായത്ത്. പുരസ്കാര നേട്ടത്തെക്കുറിച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി ടോമി ആകാശവാണി വാർത്തകളോട്.
6: സ്വയം പര്യാപ്തമായ അടിസ്ഥാന സൌകര്യ വികസനത്തിൽ ദേശീയ തലത്തിൽ 1 1 കോടി രൂപയും കോട്ടയം ജില്ലയിലെ മേലുകാവ് ഗ്രാമപഞ്ചായത്തിന് ലഭിക്കുകയുണ്ടായി. ലഭിച്ച മുഴുവൻ തുകയും പഞ്ചായത്തിന്റെ വികസനത്തിനായി ഉപയോഗിക്കുന്നതാണ്. ഈ അവാർഡ് മേലുകാവിലെ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങൾക്കുമായി സമർപ്പിക്കുന്നു.
4: കേരളത്തിൽ H1N1 ബാധിച്ച് വയോധിക മരിച്ചു. കൊച്ചി പാലാരിവട്ടം സ്വദേശി ലളിതാംബികയാണ് മരിച്ചത്. ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ കഴിഞ്ഞ ദിവസം രോഗബാധ സ്ഥിരീകരിക്കുകയായിരുന്നു. പ്രഥമ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ തുടക്കമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചാമ്പ്യൻഷിപ്പിൽ വെർച്വലായി പങ്കെടുക്കും. ഒരു റിപ്പോർട്ട്.
7: യോഗാസന കായിക ചാമ്പ്യൻഷിപ്പിന് ഇന്ന് വൈകുന്നേരം ഗുജറാത്തിലെ ട്രാൻസ് സ്റ്റേഡിയത്തിലാണ് തുടക്കമാകുന്നത്. കായിക രംഗത്തെ ചരിത്ര നേട്ടമായി വിലയിരുത്തപ്പെടുന്ന ചാമ്പ്യൻഷിപ്പിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള യോഗാഭ്യാസികളും കായിക താരങ്ങളും മത്സരിക്കും. 5 നീളുന്ന ചാമ്പ്യൻഷിപ്പിൽ അമേരിക്ക ഉൾപ്പെടെ 60 രാജ്യങ്ങളിൽ നിന്നുള്ള 400 താരങ്ങളാണ് പങ്കെടുക്കുന്നത്. വേൾഡ് യോഗാസനയുടെ ആഭിമുഖ്യത്തിൽ യോഗാസന ഭാരത് ആണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കായിക മത്സരങ്ങളിൽ യോഗ ഉൾപ്പെടുത്തുന്നതിനും യോഗയുടെയും ആരോഗ്യ പരിപാലനത്തിന്റെയും പ്രാധാന്യം പ്രചരിപ്പിക്കുന്നതിനുമാണ് ലക്ഷ്യമിടുന്നത്. 7 യോഗാസന ഇനങ്ങളിൽ നടക്കുന്ന മത്സരങ്ങളിൽ ശക്തി, വഴക്കം, സഹിഷ്ണുത, കൃത്യത എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും മത്സരാർത്ഥികളുടെ പ്രകടനം വിലയിരുത്തുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
4: 6 ഇടവേളയ്ക്ക് ശേഷം സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ കടന്ന ഇന്ത്യ. ശനിയാഴ്ച നടക്കുന്ന ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ ബംഗ്ലാദേശിനെ ഇന്ത്യ നേരിടും. ഇന്നലെ നടന്ന സെമിയിൽ ഭൂട്ടാനെ എതിരില്ലാത്ത 1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യയുടെ ഫൈനൽ പ്രവേശം. ഗ്ലോബൽ ട്രാവൽ മാർട്ട് എക്സ്പോ 2026 ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. ഗ്ലോബൽ ട്രാവൽ മാർക്കറ്റിനോട് അനുബന്ധിച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ആന്ധ്രാപ്രദേശ് ടൂറിസം സാംസ്കാരിക വകുപ്പ് മന്ത്രി കണ്ടുല ദുർഗേഷ് ചടങ്ങിൽ മുഖ്യാതിഥിയാകും. കഴിഞ്ഞ 12 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ വിവിധ മേഖലകളിൽ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആകാശവാണി പ്രത്യേക പരിപാടി ഒരുക്കുന്നു. രാജ്യത്തെ വ്യവസായ സൌഹൃദ അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിന് സർക്കാർ സ്വീകരിച്ച നടപടികളെക്കുറിച്ചാണ് ഇന്ന് അറിയാം. 2016 ആരംഭിച്ച സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതിയിലൂടെ രാജ്യത്തെ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം 500 നിന്നും ഈ വർഷം മാർച്ചിൽ 2.23 ഉയർന്നു. നികുതിദായകർക്കായി 2021 പുതിയ ഇ ഫയലിംഗ് പോർട്ടൽ ആരംഭിച്ചതും GST നടപ്പിലാക്കിയതും വലിയ മാറ്റങ്ങൾക്ക് വഴിവെച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 72 പോയിന്റ് ഉയർന്ന് 74,418, നിഫ്റ്റി 24 പോയിന്റ് നേട്ടത്തിൽ 23,429, വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു, പവന് 80 രൂപ കുറഞ്ഞ് 1,14,480 രൂപയും ഗ്രാമിന് 14,310 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. വെനസ്വേല ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും സംവദിച്ചു. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം നിയമസഭയിൽ. കടബാധ്യത 5.07 ലക്ഷം കോടി രൂപ. കിഫ്ബി വായ്പാ ബാധ്യത 21,000 കോടി. ധവളപത്രം സംസ്ഥാനത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുന്നുവെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ധവളപത്രത്തിൽ വിയോജിപ്പ് രേഖപ്പെടുത്തി പ്രതിപക്ഷം. പ്രഥമ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഗുജറാത്തിൽ തുടക്കമാകും. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ കടന്ന് ഇന്ത്യ. ശനിയാഴ്ച ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട്.
2: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
3: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ടൈം സെറ്റ്
8: 1 o'clock.

0: കോംപ്ലക്സ് തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
2: നാവിൽ കൊതിയൂറും രുചിഭേദങ്ങളുടെ വിശേഷങ്ങളുമായി രുചിക്കൂട്ട്.
3: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 രുചിക്കൂട്ട്, കൂടെയുള്ളത് ദീപ. ഇന്നത്തെ രുചിക്കൂട്ടിൽ ഞാൻ പറയാൻ പോകുന്നത് ഈ ചെമ്മീൻ കൊണ്ടുള്ള വിഭവങ്ങൾക്ക് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് വിഭവങ്ങൾ വെറൈറ്റി ആയിട്ട് ചെയ്യുകയും ചെയ്യാം. അപ്പൊ കറിയുണ്ട്, ഫ്രൈ ഉണ്ട്, അങ്ങനെ ഒരുപാടുണ്ടല്ലേ. പക്ഷെ ഇത്തവണ നമ്മൾ രുചിക്കൂട്ടിൽ ചെമ്മീൻ കൊണ്ടൊരു പുതിയൊരു ഐറ്റം പരീക്ഷിക്കാൻ പോവാണ്. അതാണ് ചെമ്മീൻ കരിക്ക് വരട്ടിയത്. ചെമ്മീൻ ഉണ്ടോ കയ്യിൽ, കരിക്ക് വീട്ടിലുണ്ടെങ്കിൽ ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഭയങ്കര വെറൈറ്റിയാണ് കേട്ടോ. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ 1/2 കിലോ ചെമ്മീൻ എടുക്കുക, കരിക്കെടുക്കുക. അത് കുറച്ച് മൂപ്പത്തിയ കരിക്കെടുക്കണം, ഇളം കരിക്കെടുക്കരുത്. അതൊരെണ്ണം. 3 സവാള, ഇഞ്ചി 1/2 ഇഞ്ച് മതി, അത് പൊടിയായിട്ട് അരിഞ്ഞത്. 4 പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില, 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് വെളിച്ചെണ്ണ, വെള്ളം 1/2 കപ്പ്. ഇത്രയും സംഭവം വെച്ചിട്ടാണ് നമ്മൾ ചെമ്മീനും കരിക്കും കൂടെ മിക്സ് ചെയ്തിട്ടൊരു സംഭവം ഉണ്ടാക്കാൻ പോകുന്നത്. 1/2 കിലോ ചെമ്മീന്, കരിക്ക് കുറച്ച് മൂപ്പത്തിയതൊരെണ്ണം, 3 സവാള, ഇഞ്ചി കുറച്ച് പൊടിയായിട്ട് അരിഞ്ഞത്, 4 പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില, 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് വെളിച്ചെണ്ണ, 1/2 കപ്പ് വെള്ളം. നമ്മൾ ആദ്യം ചെമ്മീൻ തോടൊക്കെ കളഞ്ഞിട്ട് മുകളിലെ ആ ഒരു അതിനകത്തെ ഞരമ്പൊക്കെ വലിച്ച് കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെക്കുക. അത്രയാണ് ചെമ്മീന്റെ പണി എന്ന് പറയുന്നത്. നമ്മൾ ഭയങ്കര പാടാണല്ലേ ചെമ്മീൻ കഴുകി വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഒരു കരിക്ക് കൊത്തിയെടുത്തിട്ട് അരിഞ്ഞു വെക്കുക. ഒരുപാട് ചെറുതാക്കണ്ട, നോർമൽ ഒരു സൈസിൽ ഒന്ന് അരിഞ്ഞു വെക്കുക. ഇനി ഒരു പാത്രത്തിൽ ഈ ചെമ്മീനും കരിക്കും അതിലേക്ക് ഇട്ടിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ഉപ്പും പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചി നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ അതിന്റെ പകുതിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വേവിക്കുക. അപ്പം ചെമ്മീൻ വൃത്തിയാക്കുക, കരിക്ക് നമ്മൾ കൊത്തിയെടുത്ത് അരിഞ്ഞു വെക്കുക. ഒരു പാത്രത്തിൽ ചെമ്മീനും കരിക്കും ഇട്ട് വെള്ളം ഒഴിക്കുക. അതിലേക്ക് ഉപ്പും പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചി അരിഞ്ഞതിന്റെ പകുതിയും കൂടി ചേർത്തിട്ട്

മണം വരുമല്ലോ. ആ മണം വരുന്ന സമയത്ത് വേവിച്ചു വെച്ചിരിക്കുന്ന ചെമ്മീൻ കരിക്ക് കൂട്ട് മസാലയിലേക്ക് ഇട്ടുകൊടുക്കുക. അത്ര മാത്രമേ ഉള്ളൂ ചെമ്മീൻ കരിക്ക് വരട്ടിയത് റെഡിയായി. ഇത് നല്ല ചൂടോടെ ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനും ഒക്കെ കഴിക്കാം കേട്ടോ. ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്ന നോർമൽ ആയിട്ടുള്ള ഒരു റെസിപ്പി അല്ല, വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള. പ്രത്യേകിച്ച് നമ്മൾ കരിക്കൊന്നും അങ്ങനെ ചെമ്മീനകത്തോ അല്ലെങ്കിൽ കറികൾക്കോ അങ്ങനെ ചേർക്കാറില്ല. നമ്മൾ ദോശ അപ്പൊക്കെ ഉണ്ടാക്കുന്ന സമയത്താണ് ഈ കരിക്ക് അല്ലെങ്കിൽ ഷേക്ക് ഉണ്ടാക്കുമ്പോഴൊക്കെയാണ് എടുക്കുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത് വേറെ ലെവലായിരിക്കും. എങ്ങനെയുണ്ട് നിന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ എന്തായാലും ഇന്നത്തെ രുചിക്കൂട്ട് ഇവിടെ പൂർണ്ണമാകുമ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ദീപ. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി. എവരിവൺ കുക്ക് ആൻഡ് ഈറ്റ് ഹാപ്പിലി.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
1: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

നമ്മൾ എപ്പ കണ്ടാലും ഫേസിൽ ഒരു ബ്രൈറ്റ്നസ് അല്ലെങ്കിൽ ഒരു ഗ്ലോ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കാത്തതായി ആരുണ്ടാവില്ലല്ലേ. ഇങ്ങനെ ഒരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് പല വഴികളും നമ്മളിൽ പലരും ട്രൈ ചെയ്യാറുണ്ട്, പലതും ഫ്ലോപ്പ് ആകാറുണ്ടല്ലേ. എന്നാൽ ഭയങ്കര റിസൾട്ട് തരുന്ന നാച്ചുറൽ ആയിട്ട് നമുക്ക് വീട്ടിൽ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ പൊടിക്കൈ പറഞ്ഞു തരട്ടെ. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത്. വെൽക്കം ടു ചമയം വിത്ത് മീ ആർ ജെ അപർണ. ഫേസിൽ എന്ത് കാര്യങ്ങൾ ചെയ്തിട്ടും വലിയ പ്രയോജനമൊന്നും ഇല്ല എന്ന് പറഞ്ഞ് മടിച്ചിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതായത് ഫേസ് നല്ല ഗ്ലോ ആകാനും ഒരു പിങ്ക് ഷൈൻ കിട്ടാനായിട്ട് ഈ ഒരു പാക്ക് സഹായിക്കും. അപ്പൊ എന്താണ് ഐറ്റം എന്ന് നോക്കിയാലോ, നമ്മൾ ഒരു പിങ്ക് ഗ്ലോ സ്കിന്നിൽ കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു പാക്കിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ ഇതിലെ പ്രധാനപ്പെട്ട ഐറ്റം നമ്മുടെ ബീട്രൂട്ട് ആണ് കേട്ടോ. ബീട്രൂട്ട് ചെറിയ കഷ്ണങ്ങളാക്കി തണലത്തിട്ട് ഉണക്കിയെടുക്കുക, അതാണ് പ്രധാനമായിട്ട് വേണ്ടത്. നല്ല ബീട്രൂട്ട് മേടിക്കുക, കഴുകി വൃത്തിയാക്കുക, കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കുക, അല്ലെങ്കിൽ ആ ഗ്രേറ്ററിലിട്ടിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് അതൊന്ന് തണലത്ത് വെച്ച് ഉണക്കുക. ഉണക്കാൻ നേരത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു കോട്ടൺ തുണിയിൽ വിരിച്ചിട്ട് വേണം നമ്മൾ ഉണക്കിയെടുക്കാനായിട്ട്. ഒരിക്കലും സൂര്യപ്രകാശം ഡയറക്റ്റ് കൊള്ളിക്കരുത്, ഹീറ്റർ ഒന്നും ഉപയോഗിച്ച് അങ്ങനെ ഉണക്കാനായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യരുത് കേട്ടോ. അപ്പോൾ തണലത്ത് വെച്ച് ഉണക്കിയെടുക്കുക ഒരു 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം, അതിനുള്ളിൽ ഈ ബീട്രൂട്ട് നല്ലതുപോലെ ഉണങ്ങി കിട്ടും. ഇനി നമുക്ക് വേണ്ടത് കടലമാവാണ് കേട്ടോ. നമ്മുടെ സ്കിന്നിൻ്റെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും ഒരു നല്ല പരിഹാരിയാണ് ഈ കടലമാവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്ക് വേണ്ടത്. ഇനി ഈ ബീട്രൂട്ട് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 2 ദിവസം കഴിയുമ്പോൾ നല്ലതുപോലെ ഉണങ്ങി കിട്ടുമല്ലോ, ഇതൊന്ന് പൊടിച്ചെടുക്കുക, ഇതൊരു ഡപ്പയിലാക്കി അല്ലെങ്കിൽ ഒരു ടിന്നിലാക്കി മാറ്റി സ്റ്റോർ ചെയ്ത് വെക്കുക. ഇനി ആവശ്യാനുസരണം ഇത് നമുക്ക് 2 ടേബിൾ സ്പൂൺ എടുക്കുക, ശേഷം കടലമാവ് ഒരു 2 ടേബിൾ സ്പൂൺ എടുക്കുക. ഇനി അല്പം തൈരിൽ ചാലിച്ച് ഫേസിലിടാവുന്നതാണ് കേട്ടോ. ഇങ്ങനെ എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുമ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫേസിൽ നിങ്ങൾ പോലും അറിയാതെ ഒരു പിങ്ക് ഗ്ലോ വരുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ, വളരെ പെട്ടെന്ന് നമ്മുടെ സ്കിൻ ഒന്ന് ബ്രൈറ്റ് ആകാനും അതുപോലെ തന്നെ ഒരു ഗ്ലോ ഒക്കെ കിട്ടാനും സഹായിക്കുന്ന ഒരു സിമ്പിൾ പാക്ക്. ഒരുപാട് കഷ്ടപ്പാടൊന്നും ഇല്ല, വളരെ വേഗം നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പാക്കാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരാം. വേറൊന്നുമില്ല, ഉണക്കി പിടിച്ച ബീട്രൂട്ടിൻ്റെ പൗഡർ എടുക്കുക, ഒരു 2 ടേബിൾ സ്പൂൺ എടുക്കുക, അതേ അളവിൽ തന്നെ കടലമാവ് എടുക്കുക. ഇതിലേക്ക് നനയാൻ പാകത്തിന് മാത്രം തൈര് ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക, ശേഷം ഫേസിൽ അപ്ലൈ ചെയ്ത് ഒരു 15 മിനിറ്റോളം വെക്കുക, അതിനുശേഷം വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ സ്കിന്ന് ഒന്ന് ബ്രൈറ്റ് ആക്കാനായിട്ട് സഹായിക്കും കേട്ടോ. അപ്പൊ അത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്രിക്ക് പറഞ്ഞു കഴിയുമ്പോൾ ഇന്നത്തെ ചമയത്തിന്റെ എപ്പിസോഡിൽ നിന്ന് ഞാൻ ടാറ്റ ബൈ ബൈ പറയാണ് കേട്ടോ. ഇത്രയും നേരം ചമയത്തിൽ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ആർ ജെ അപർണയാണ്. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

പാട്ടുകളൊക്കെ ആയിട്ട് ഞാനിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. വെൽക്കം ടു ഗ്രാമഫോൺ വിത്ത് മീ ആർ ജെ അപർണ. ഇന്നത്തെ ഗ്രാമഫോണിന് ഒരു ചെറിയ പ്രത്യേകതയുണ്ട്. ഒരു ചെറിയ പ്രത്യേകത എന്താണ് എന്നല്ലേ, ഇന്ന് നമ്മൾ മലയാളം പാട്ടുകളല്ല കേട്ടോ സെലക്ട് ചെയ്തേക്കുന്നത്. പൊതുവെ ഞാനിവിടെ കുറേ മലയാളം പാട്ടുകളൊക്കെ ആയിട്ടാണ് എത്താറ്, എന്നാൽ അതൊക്കെ ഒന്ന് മാറ്റിപ്പിടിക്കുകയാണ്. ഇന്ന് എൻ്റെ കയ്യിലുള്ളത് കുറച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തമിഴ് സോങ് ആണ് കേട്ടോ. അപ്പൊ എങ്ങനെയാ, നമുക്ക് തുടങ്ങിയാലോ? നമ്മൾ ഇന്ന് ആദ്യം കേൾക്കാൻ പോകുന്നത് കുക്കു എന്ന മൂവിയിലെ മനസ്സിലെ സൂറക്കാറ്റ് എന്ന് തുടങ്ങുന്ന സോങ് ആണ് കേട്ടോ. നമുക്കറിയാം ഭയങ്കര രസമുള്ളൊരു എന്താ പറയാ ലവ് സ്റ്റോറി പറഞ്ഞ ഒരു മൂവി ആയിരുന്നു ഇത്. ദിനേശ് ആൻഡ് മാളവിക കോമ്പിനേഷനിൽ വന്നൊരു മൂവി ആയിരുന്നു. ഇവർ രണ്ടുപേരും അഭിനയിച്ച് നമ്മളെ കരയിപ്പിച്ച ഒരു മൂവിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഈ ഒരു മൂവിക്ക് വേണ്ടി യുഗഭാരതി വരികളൊരുക്കി, സന്തോഷ് നാരായണൻ മ്യൂസിക് പകർന്ന മനസ്സിലെ സൂറക്കാറ്റ് എന്ന പാട്ടിലൂടെ നമ്മൾ ഇന്നത്തെ ഗ്രാമഫോൺ സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പൊ ദാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേയിരിക്കും. റേഡിയോ ബ്രേക്ക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

ധനുഷ് പാർവതി എന്നിവരുടെ കോമ്പിനേഷനിൽ വന്നൊരു മൂവി ആയിരുന്നു മാരിയൻ. നമുക്കറിയാം ഈ ഒരു മൂവി എപ്പോൾ കണ്ടാലും നമ്മൾ അറിയാതെ ആ ഒരു പെയിൻ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരാറുണ്ട്. നമ്മൾ പോലും ഇങ്ങനെ കാത്തിരുന്ന് പോകുന്നൊരു മൂവിയാണ്, അല്ലെങ്കിൽ ആ ഒരു കാത്തിരിപ്പിൻ്റെ വേദന എന്താണ് നമുക്കിങ്ങനെ ഫീൽ ചെയ്ത് തരുന്നൊരു മൂവിയാണ് കേട്ടോ. അപ്പോൾ ഇതിലെ നെഞ്ചേഴ് എന്ന് തുടങ്ങുന്ന സോങ്ങാണ് നമ്മളിനി അടുത്തതായിട്ട് ഗ്രാമഫോണിലൂടെ കേൾക്കാൻ പോകുന്നത്. എ ആർ റഹ്മാന്റെ വോക്കലാണ്, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ മ്യൂസിക്കാണ്. വരികൾ എ ആർ റഹ്മാൻ, കുട്ടി രേവതി എന്നിവർ ചേർന്നിട്ടാണ് കേട്ടോ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ മൂവിയിലെ ഏറ്റവും ഇമോഷണൽ ആയിട്ടുള്ള സോങ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് ഈ ഒരു പാട്ട് തന്നെയായിരിക്കും. അപ്പോൾ നെഞ്ചേഴ് എന്ന പാട്ട് കേൾക്കാം ഗ്രാമഫോണിലൂടെ.

സൂപ്പർ സ്റ്റാർ രജനീകാന്ത് നായകനായി എത്തിയ മൂവിയായിരുന്നു കബാലി. നമുക്കറിയാം കബാലി എന്ന മൂവി റിലീസ് ചെയ്ത സമയത്ത് തമിഴ്നാട്ടിലൊരു ഉത്സവം പോലെയായിരുന്നു. അത്രയ്ക്ക് ഓളം സൃഷ്ടിച്ചൊരു മൂവിയായിരുന്നു കേട്ടോ കബാലി. അപ്പൊ കബാലി മൂവിയിലെ മായാനദി എന്ന് തുടങ്ങുന്നൊരു സോങ് ഉണ്ട്. ആ ഒരു സോങ് ആണ് നമ്മൾ ഇനി അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത് കേട്ടോ. ആനന്ദ്, പ്രദീപ് കുമാർ, ശ്വേതാ മോഹൻ എന്നിവർ ചേർന്നിട്ടാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. വരികൾ എഴുതിയിരിക്കുന്നത് ഉമാദേവിയാണ് കേട്ടോ. അപ്പോ കബാലി മൂവിയിലെ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള അല്പം റൊമാൻറ്റിക് ആയിട്ടുള്ള പാട്ടാണ് മായാനദി. അപ്പോൾ ആ ഒരു പാട്ട് കേൾക്കാം ക്രമഫോണിൽ ഇനി അടുത്തതായി.

അങ്ങനെ തമിഴ് പാട്ടുകളൊക്കെ ആയിട്ട് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഗ്രാമഫോൺ ആണ്, കൂടെയുള്ളത് ഞാൻ ആർജി അപർണയാണ് കേട്ടോ. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് സോങ് ആണ്, അതുപോലെ തന്നെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു ലവ് സ്റ്റോറിയാണ് കേട്ടോ ഈ ഒരു മൂവി പറയുന്നത്. ലവ് സ്റ്റോറി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലവ് സ്റ്റോറിയും ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മൂവി ഏതാണ് എന്ന് ആദ്യം ഞാൻ പറയാം. പനിയാരും പത്മിനിയും എന്ന മൂവിയെ കുറിച്ചാണ് കേട്ടോ ഞാൻ പറഞ്ഞു വരുന്നത്. നമുക്കറിയാം ഈ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഭയങ്കര എന്താ പറയുക പ്യുവർ ആയിട്ടുള്ള ഒരു ലവ് ആയിരിക്കും. കാരണം നമ്മുടെയൊക്കെ മനസ്സിൽ പ്രണയം എന്ന് പറയുമ്പോൾ ഓടിയെത്തുന്ന പ്രായം ആ യൗവനം അല്ലെങ്കിൽ ആ ഒരു കുട്ടിത്തമുള്ള ഒരു കാലഘട്ടമായിരിക്കും. അതും കഴിഞ്ഞ് 40കളിലും 80കളിലുമൊക്കെ പ്രണയിക്കാൻ പറ്റും എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ 80കളിലെ ഒരു പ്രണയം അല്ലെങ്കിൽ ആ ഒരു ദാമ്പത്യ ജീവിതത്തിലെ അവരുടെ ഒരു കമ്മ്യൂണിക്കേഷൻ കാണിച്ചു തരുന്ന ഒരു മൂവിയായിരുന്നു കേട്ടോ ഇത്. വിജയ് സേതുപതി ഉണ്ടായിരുന്നു ഈ ഒരു മൂവിയിൽ. എങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് ആ ഒരു എന്താ പറയുക ആ അവരുടെ ഒരു പ്രണയമായിരിക്കും അല്ലേ. ഇപ്പോഴും ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് അവരുടെ പ്രണയമായിരിക്കും. പാട്ട് ഏതാണെന്ന് ഇത്രയും പറഞ്ഞിട്ടും ഞാൻ പറഞ്ഞില്ലല്ലേ. പാട്ട് വേറൊന്നുമല്ല, ഉനക്കാകെ പൊറന്തേനെ എന്ന് തുടങ്ങുന്ന സോങ് ആണ് കേട്ടോ. ജസ്റ്റിൻ പ്രഭാകറിന്റെ മ്യൂസിക് ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പാട്ട് ആസ്വദിച്ചാലോ ഗ്രാമഫോണിലൂടെ. ദാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേയിരിക്കും. റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

ലക്കി ആയിട്ട് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രാമഫോൺ ആണ് കേട്ടോ. കൂടെയുള്ളത് ഞാൻ ആർജി അപർണയാണ്. നമ്മളങ്ങനെ നല്ല നല്ല പാട്ടുകളൊക്കെ കേട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇന്നത്തെ ദിവസം ഗ്രാമഫോണിലേക്ക് ഞാൻ കുറേ പാട്ടുകൾ ഇങ്ങനെ സെലക്ട് ചെയ്തല്ലോ. അപ്പോൾ തമിഴ് സോങ് ആണ്. അപ്പോൾ തമിഴിലെ കുറേ പാട്ടുകൾ, എനിക്കിഷ്ടമുള്ള പാട്ടുകളും അതല്ലാതെ ഞാൻ ഇതുവരെ കേൾക്കാത്ത പാട്ടുകളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ട്രൈ ചെയ്തു ഇഷ്ടമുള്ള ഏതൊക്കെയാണ് ബെസ്റ്റ് വേണമല്ലോ എടുക്കാനായിട്ട്. അപ്പം ഇങ്ങനെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തിയ ഒരു പാട്ടുണ്ട് കേട്ടോ. ഈ ഒരു പാട്ടില്ലാതെ എന്താ പറയുക, ഒരു തമിഴ് സോങ് ആ ഒരു ലിസ്റ്റ് ഞാനെടുത്താൽ കംപ്ലീറ്റ് ആകില്ല കേട്ടോ. പാട്ട് ഏതാണെന്നല്ലേ, എന്നോട് നീ ഇരുന്നാൽ, ഫ്രം ദ മൂവി ഐ. നമ്മുടെ വിക്രം അതുപോലെ തന്നെ എമി ജാക്സൺ എന്നിവർ തകർത്തഭിനയിച്ച ഒരു മൂവിയായിരുന്നു ഐ. അപ്പൊ ഐ മൂവിയിലെ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള അതുപോലെ തന്നെ ബ്യൂട്ടി ആൻഡ് ദ ബീസ്റ്റ് എന്ന മൂവിയുടെ തീമിൽ സെറ്റ് ചെയ്ത ഒരു പാട്ടും കൂടിയാണ് എന്നോട് നീ ഇരുന്നാൽ എന്നത്. ബ്യൂട്ടി ആൻഡ് ദ ബീസ്റ്റ് എന്ന മൂവിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. അത്രയും മനോഹരമായിട്ടുള്ളൊരു പ്രണയമാണ് അതിലുള്ളത്. അതിൻ്റെ ആ ഒരു ത്യാഗവും ആ ഒരു സ്നേഹവും ഒക്കെ നമുക്ക് എല്ലാവർക്കും പണ്ട് മുതലേ കണ്ട് അതിൻ്റെ ആ ഒരു ലവ് നമുക്ക് മനസ്സിലായതാണ്. അപ്പൊ അതേ തീമിൽ തന്നെയാണ് ഈ ഒരു മൂവിയിൽ ഈ ഒരു പാട്ടും സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. എ ആർ റഹ്മാന്റെ മ്യൂസിക് ആണ്, കപിലൻ ആണ് വരികൾ ഒരുക്കിയിരിക്കുന്നത് കേട്ടോ. സിദ് ശ്രീറാം അതുപോലെ തന്നെ സുനിത എന്നിവർ ചേർന്നിട്ടാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാട്ട് ആസ്വദിക്കാം ഗ്രാമഫോണിൽ ഇനി അടുത്തതായി.

ഇരിക്കുന്നത് ഗ്രാമഫോൺ ആണ്. തമിഴ് സ്പെഷ്യൽ ഗ്രാമഫോൺ എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം കേട്ടോ. തമിഴ് സോങ് ആണ് ഇതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത് വിജയ് സേതുപതി അതുപോലെ തന്നെ ഐശ്വര്യ എന്നിവരുടെ കോമ്പിനേഷനിൽ വന്ന റമ്മി എന്ന മൂവിയിലെ സോങ് ആണ് കേട്ടോ. ഈ ഒരു പേര് പറഞ്ഞപ്പോൾ തന്നെ പാട്ട് ഏതായിരിക്കും എന്ന് മനസ്സിലായി കാണുമല്ലോ. ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു റൊമാൻറ്റിക് സോങ് ഉണ്ട് ഇതിൽ, കൂടെ മേലെ കൂടെ വെച്ച് എന്ന് തുടങ്ങുന്ന സോങ്. അപ്പോൾ ആ ഒരു പാട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ഇനി അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത്. വി വി പ്രസന്ന ആൻഡ് വന്ദന ശ്രീനിവാസ് എന്നിവർ ചേർന്നിട്ടാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു പാട്ട് കേൾക്കാം ഗ്രാമഫോണിൽ ഇനി അടുത്തതായി.

0: ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ. കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ ഇല്ലാതെ ചെയ്യുന്ന എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

ഗ്രാമഫോൺ ആണിതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇത്രയും പാട്ടുകളൊക്കെ കേട്ടു. ഒരു സൂര്യ ഫാനെങ്കിലും ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചില്ലേ എന്താണ് ഞങ്ങളുടെ സൂര്യണ്ണന്റെ പാട്ടിടാത്തതെന്ന്. അപ്പോ സൂര്യ ഫാൻസിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി വരുന്ന പാട്ട്. സൂര്യ അടിപൊളിയായിട്ട് അഭിനയിച്ച ഒരുപാട് മൂവിയുണ്ട്. അതിൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന മൂവിയായിരിക്കും വാർണായിരം. അപ്പൊ ഇതിലൊരു പാട്ടില്ലാതെ എങ്ങനെയാണ് ഇന്നത്തെ ഒരു ഗ്രാമഫോൺ കംപ്ലീറ്റ് ആകുന്നത്? അപ്പൊ അതിലെ മുൻദിനം എന്ന് തുടങ്ങുന്ന സോങ് ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. നരേഷ് അയ്യർ ആൻഡ് പ്രശാന്തിനി എന്നിവർ ചേർന്നിട്ടാണ് കേട്ടോ ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. ഹാരിഷ് ജയരാജന്റെ മ്യൂസിക്കാണ്, താമരയാണ് വരികൾ ഒരുക്കിയിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു പാട്ട് കേൾക്കാം ഗ്രാമഫോണിൽ ഇനി അടുത്തതായി.

ഇങ്ങനെ സൂര്യയുടെ ഒരു പാട്ട് കേട്ടാൽ നമുക്ക് കാർത്തിയുടെ പാട്ട് കേൾക്കാതിരിക്കാൻ പറ്റില്ലല്ലേ. അപ്പൊ കാർത്തിയുടെ ഏറ്റവും ഹിറ്റ് മൂവി ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെയൊക്കെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് പയ്യ എന്ന മൂവിയെ കുറിച്ചായിരിക്കല്ലോ. അപ്പൊ പയ്യ എന്ന മൂവിയിലെ സോങ് ആണ് കേട്ടോ ഇനി എന്റെ കയ്യിലുള്ളത്. തുള്ളിത്തുള്ളി മഴയായി വന്നാൽ എന്ന് തുടങ്ങുന്ന സോങ് ആണ് നമ്മൾ ഇനി അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത്. ഹരിചരണാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. യുവൻ ശങ്കർ രാജാണ് കേട്ടോ സംഗീതം നൽകിയിരിക്കുന്നത്. അപ്പോ ആസ്വദിക്കാം ഈ മനോഹരമായ ഗാനം ഗ്രാമഫോണിലൂടെ.

അങ്ങനെ തമിഴ് സ്പെഷ്യൽ ഗ്രാമഫോൺ ആണ് ഇതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ഉള്ളത് ഞാൻ ആർജി അപർണയാണ് കേട്ടോ. പതിയെ എനിക്ക് ചാറ്റ പറയാനുള്ള സമയം ദാ ഇരിക്കുകയാണ്. ഇനി നമ്മൾ ഒരു പാട്ടും കൂടി കേൾക്കുന്നു. അത് ഏത് പാട്ടാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ തല അജിത്ത് നായകനായി വന്ന എന്നെ അറിന്താൽ എന്ന മൂവിയിലെ ഉനക്കെന്നെ വേണം സുള്ള് എന്ന് തുടങ്ങുന്ന സോങ് ആണ് കേട്ടോ. ഒരു അച്ഛൻ മകൾ ബോണ്ട് ഭയങ്കര രസമായിട്ടാണ് ഈ ഒരു പാട്ടിൽ കാണിച്ചിരിക്കുന്നത്. നല്ല രസമുള്ള പാട്ടാണ് കേട്ടോ. താമരയാണ് ഈ ഒരു പാട്ടിന്റെ വരികൾ ഒരുക്കിയിരിക്കുന്നത്. ഹാരിഷ് ജയരാജാണ് മ്യൂസിക് ഒരുക്കിയിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഈ മനോഹരമായ പാട്ടോട് കൂടി ഇന്നത്തെ ഗ്രാമഫോണിന്റെ എപ്പിസോഡിൽ നിന്ന് ഞാൻ ടാറ്റ ബൈ ബൈ പറയുകയാണ്. വിഷമിക്കേണ്ട, അടുത്ത ദിവസം വീണ്ടും കേട്ടുമുട്ടാം എന്ന് പറഞ്ഞുകൊണ്ട് ദിസ് ഇസ് മീ ആർ ജെ അപർണ സൈനിങ് ഓഫ് ഫ്രം ഗ്രാമഫോൺ. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ ബ്രേക്ക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കെ എം സി ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
3: മുൻകൂട്ടി ബുക്ക് ചെയ്യാതെ നിങ്ങളുടെ ജോലി തിരക്കുകൾക്കിടയിൽ ഡോക്ടറെ വന്നു കണ്ട് വേഗം മടങ്ങാം.
2: കൺസൾട്ടേഷൻ ചാർജ് 50 രൂപ മാത്രം.
3: കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
4: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
5: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: നല്ല മഴ, മഴ കട്ടഞ്ചായ ജോൺസമാഷ്.
2: മഴയും കട്ടഞ്ചായയും ഓക്കെ, പക്ഷേ ഈ ജോൺസൺ മാഷിന്റെ പാട്ട് അത് ഈ സമയത്ത്.
1: അതിനല്ലേ സോങ്സ് ഓൺ ഡിമാൻഡ്.
3: ഇഷ്ടഗാനം ഇഷ്ടത്തോടെ കേൾക്കാൻ വിളിക്കൂ സോങ്സ് ഓൺ ഡിമാൻഡിലേക്ക്.

0: എല്ലാ ദിവസവും വൈകിട്ട് 7 മണി മുതൽ 8 മണി വരെ
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, OBG, ENT, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ.
1: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 അറിവും അതിജീവനവും പദ്ധതിയുടെ ഭാഗമായ മെഡിടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. മെഡിടോക്കിൽ കൂടെയുള്ളത് ദീപ. ഇന്ന് മെഡിടോക്കിൽ നമ്മളോടൊപ്പം ഉള്ളത് പുഷ്പഗിരി കോളേജ് ഓഫ് ഡെന്റൽ സയൻസസിലെ ഓറൽ മെഡിസിൻ HOD ഡോക്ടർ അനൂനയാണ്. അപ്പൊ ഡോക്ടർ, ഇന്ന് നമ്മളോട് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടാണ് എത്തിയിരിക്കുന്നത്. അതിൽ മെയിൻ ആയിട്ട് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഓറൽ അൾസറിനെ കുറിച്ചാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് ആദ്യം തന്നെ നമുക്ക് ഡോക്ടറോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം. അതിനു മുൻപ് ഡോക്ടറെ മെഡിടോക്കിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം ഡോക്ടർ.
2: നമസ്കാരം. നമസ്കാരം.
1: അപ്പൊ ഡോക്ടർ, ഓറൽ അൾസർ, അപ്പൊ ഇതിനെക്കുറിച്ച് ഫസ്റ്റ് നമുക്ക് എന്താണ്, അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ നമ്മുടെ ശ്രോതാക്കൾക്ക് എന്തൊക്കെയാണ് പറഞ്ഞു കൊടുക്കാനായിട്ടുള്ളത്?
2: നമസ്കാരം ശ്രോതാക്കളെ. ഇന്ന് ഈ മെഡിടോക്കിൽ നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ഓറൽ അൾസേഴ്സിനെ കുറിച്ചാണ്. നമ്മൾ എല്ലാവരും തന്നെ ഈ ഓറൽ അൾസർ എന്ന, അതായത് വായ്പുണ്ണ്, നമുക്ക് എല്ലാവർക്കും തന്നെ വന്നിട്ടുള്ളൊരു അസ്വസ്ഥതയാണ്. അത് വളരെ ചെറിയൊരു അൾസർ ആണെങ്കിലും നമുക്ക് വളരെയേറെ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നതാണ്. കാരണം എരിവ് കഴിക്കാൻ ബുദ്ധിമുട്ട്, ചൂട്, എന്ത് കഴിച്ചാലും നമുക്ക് കഴിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരവസ്ഥയാണ്. അതിന് പല കാരണങ്ങളുണ്ട്. നമ്മൾ സാധാരണ അതിനെ അവഗണിക്കാറാണ് ഉള്ളത്. അത് സ്ട്രെസ് ഡെഫിഷ്യൻസി, വൈറ്റമിൻ ഡെഫിഷ്യൻസി, മെൻസ്ട്രേഷൻ്റെ ടൈമിൽ, പ്രഗ്നൻസി ടൈമിൽ, പല കാരണങ്ങൾ കൊണ്ട് ഈ വായിൽ അൾസേഴ്സ് വരാം. എസ്പെഷ്യലി കുട്ടികൾ യങ് ഏജിൽ അവർക്ക് ഈ എക്സാം ടെൻഷൻ ആ സമയത്ത് ഒരുപാട് കുട്ടികളെയും കൊണ്ട് പേരൻസ് വരാറുണ്ട്
1: വായ്പുണ്ണായിട്ട്.
2: അത് അത് ഹീൽ ചെയ്യും, പിന്നെയും വരും. ചില അൾസേഴ്സ് ഉണ്ട്, അത് ഹീൽ ചെയ്യും, പിന്നെയും വരും. ചിലതുണ്ട്, അതങ്ങനെ അങ്ങ് പെർസിസ്റ്റ് ചെയ്യും, അങ്ങനെ അങ്ങ് നിന്നുകൊണ്ടേ ഇരിക്കും. അപ്പൊ എപ്പോഴാണ് നമ്മളൊരു ഡോക്ടറെ കാണേണ്ടത്, എപ്പോഴാണ് നമ്മൾ ചികിത്സ തേടേണ്ടത്? നമ്മൾ സ്വയമായിട്ട് ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ മെഡിക്കേഷനൊക്കെ തന്നെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്തൊക്കെ നോക്കും, എന്നിട്ട് അത് കുറയുന്നില്ല, അല്ലെങ്കിൽ അത് കുറയുന്നു പിന്നെയും വരുന്നു, അങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിൽ നമ്മൾ പ്രത്യേകമായിട്ടൊരു ഓറൽ ഫിസിഷ്യനെ അല്ലെങ്കിൽ ഓറൽ മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിലെ ഡെന്റലിലെ കാണിക്കേണ്ടതാണ്, വളരെ അത്യാവശ്യമാണ്. അപ്പൊ അതിനെക്കുറിച്ച് എന്തൊക്കെയാണ് അതിന്റെ കാരണങ്ങൾ, എങ്ങനെ നമുക്ക് അതിനെ പ്രിവെന്റ് ചെയ്യാം, എപ്പോഴാണ് ബയോപ്സി, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്, അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളിപ്പോൾ കേൾക്കുന്നതായിരിക്കും.
1: ഓക്കെ, അപ്പൊ എന്തായാലും ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഇപ്പൊ ഡോക്ടർ നമ്മളോട് പറഞ്ഞത്. താങ്ക് യു ഡോക്ടർ. അപ്പൊ ഇതിന്റെ അടുത്ത്, അതായത് നമ്മളിനി കൂടുതലായിട്ട് ഡോക്ടർ നമുക്കൊരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിലാണ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നത്. പക്ഷെ ഇനിയിപ്പോ അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. അപ്പൊ അതിനായിട്ട് നമ്മളോട് സംസാരിക്കാനായിട്ട് എത്തിയിരിക്കുന്നത് പുഷ്പഗിരി കോളേജ് ഓഫ് ഡെന്റൽ സയൻസസിലെ ഇന്റേൺ ഡോക്ടർ അലീന വിൻസെന്റ്. അപ്പൊ ഡോക്ടർ അലീനെ നമുക്ക് മെഡിടോക്കിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ഡോക്ടർ.
3: താങ്ക് യു.
1: അപ്പൊ ഇപ്പൊ ഡോക്ടർ നമ്മളോട് കുറച്ച് കാര്യങ്ങൾ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ പറഞ്ഞു, നല്ല ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ശ്രോതാക്കൾക്ക്, കാരണം എന്താണിത്, എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയണമല്ലോ. അപ്പൊ ഈ ഓറൽ അൾസർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വായ്പുണ്ണ് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതിൽ നമുക്ക് തുടങ്ങാം.
3: വായ്ക്കുള്ളിൽ ഉണ്ടാകുന്ന ചെറിയ മുറിവുകളെ, പുണ്ണുകളെയാണ് നമ്മൾ വായ്പുണ്ണ് അഥവാ ഓറൽ അൾസർ എന്ന് പറയുന്നത്. ഇത് ചെറിയൊരു പുണ്ണ് മാത്രമാണെന്ന് കരുതി പലരും ഇതിനെ അവഗണിക്കാറുണ്ട്. പക്ഷേ വളരെ വേദനയും അസ്വസ്ഥതയും ഉണ്ടാക്കാൻ കഴിയുന്ന ഒന്നാണിത്.
1: അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള വായ്പുണ്ണ് അഥവാ നമ്മൾ ഓറൽ അൾസർ എന്ന് പറയുന്നത് എവിടെയൊക്കെ വരാനാണ് ചാൻസ് ഉള്ളത്?
3: ഇത് നോർമലായി കാണുന്നത് നാവിൽ, കവിളിന്റെ ഉള്ളിൽ, ചുണ്ടിന്റെ ഉള്ളിൽ, മോണയിൽ, അല്ലെങ്കിൽ വായുടെ അടിഭാഗത്തൊക്കെയാണ് സാധാരണ കാണാൻ കഴിയുക. ഇത് പ്രത്യേകിച്ച് വേദനയോട് കൂടിയായിരിക്കും. പ്രത്യേകിച്ച് ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ വേദന കൂടാനുള്ള സാധ്യതയുണ്ട്.
1: ശരി. അപ്പൊ ഈ പ്രത്യേകിച്ച് ഭക്ഷണം കഴിക്കുന്ന പറഞ്ഞാൽ അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അല്ലെ, ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോഴേക്കും. അപ്പൊ എന്തൊരു അസുഖം വരുമ്പോഴും അതിനൊരു കാരണം ഉണ്ടായിരിക്കും. അപ്പൊ ഇത് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ?
3: ഇതിന്റെ പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത് സ്ട്രെസ്, ഉറക്കക്കുറവ്, വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി, ഫോളിക് ആസിഡിന്റെ കുറവ്, അല്ലെങ്കിൽ കവിൾ കടിക്കുക, പിന്നെ ഷാർപ്പായിട്ടുള്ള പല്ലുകൾ, അല്ലെങ്കിൽ ഇൽഫിറ്റിംഗ് ഡെഞ്ചർ, വെപ്പ് പല്ല് മൂലം ഉണ്ടാകുന്ന മുറിവുകൾ, അസിഡിറ്റി, ഹോർമോണൽ ചേഞ്ചസ്, ഇൻഫെക്ഷൻസ് എന്നിവയൊക്കെയാണ്. ചിലപ്പോൾ ഈ ആവർത്തിച്ചു വരുന്ന അൾസർ മറ്റു രോഗത്തിന്റെ ലക്ഷണങ്ങളായിരിക്കാം.
1: ഓ, അത് ശരി. അപ്പൊ അത് ഈ മറ്റു രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ അതെന്തൊക്കെയാണ്?
3: ഈ ഹെർപ്പിസ് പോലെയുള്ള വൈറസ് രോഗങ്ങൾ, ക്ഷയരോഗം, വയലെ ക്യാൻസർ എന്നിവയ്ക്ക് ആവാൻ ഈ ഓറൽ അൾസറിന് സാധ്യതയുണ്ട്.
1: ശരി. ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ സ്ട്രെസ് മൂലം കൂടുതലായിട്ട് നമുക്കിതുണ്ടാവാൻ സാധ്യതയുണ്ട്, അങ്ങനെ ഇപ്പൊ കേട്ടിട്ടുണ്ട്. ശരിക്കും സ്ട്രെസ്സിനും ഈ പറഞ്ഞിട്ടുള്ള ഓറൽ അൾസറിനും തമ്മിൽ നമ്മൾ നോക്കുമ്പോൾ, കേൾക്കുമ്പോൾ എന്താണ് അതിനുള്ള ഒരു ബന്ധം എന്ന് വിചാരിക്കും. ശരിക്കും എന്തായിരിക്കും ഇത് തമ്മിൽ കണക്ട് ആയിരിക്കുന്നതിന്റെ കാരണം?
3: അതെ, ഇത് ശരിക്കും സ്ട്രെസ്സും ഓറൽ അൾസറും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട്. നമ്മൾ അധികം ടെൻഷൻ അനുഭവിക്കുമ്പോൾ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി കുറയാം, അതുപോലെ തന്നെ ഉറക്കം കുറയാം, ഭക്ഷണ രീതി ഒക്കെ മാറാം. ഇതെല്ലാം വായിൽ അൾസർ ഉണ്ടാക്കുന്നതിന് കാരണമായേക്കും. പ്രത്യേകിച്ച് ഈ പരീക്ഷാ സമയത്ത് ഈ ജോലി സമ്മർദ്ദം, ഡിപ്രഷൻ ഒക്കെ അനുഭവപ്പെടുമ്പോൾ വായിൽ അൾസർ വരാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് ഈ സ്റ്റുഡൻസിന് നമ്മൾ ഈ എക്സാം ടൈമിലൊക്കെ നോർമലായിട്ട് കാണുന്നതാണ് ഈ സ്ട്രെസ് അൾസർ എന്ന് പറയുന്നത്. ഈ സ്ട്രെസ് കാരണം ശരീരത്തിൽ ഈ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടാവുകയും ആ അൾസർ ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ റിപ്പീറ്റഡ് ആയിട്ട് വായ്പണ്ണ് വരുന്നവർ ഈ സ്ട്രെസ് മാനേജ്മെന്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. നല്ല ഉറക്കം, ബാലൻസ് ഡയറ്റ്, വെള്ളം ധാരാളമായി കുടിക്കുക എന്നിവയൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്.
4: ഓക്കെ, ഇപ്പൊ ഈ ഇപ്പൊ നോർമൽ ആയിട്ട് നമ്മൾ അൾസർ എന്ന് പറയും, അപ്പൊ അങ്ങനെയുള്ളതും ഉണ്ടാവും, ഇല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ളതുപോലെ പ്രശ്നം എന്തെങ്കിലും ഉണ്ടാകാൻ സാധ്യതയുള്ള ഓറൽ അൾസർ ഉണ്ടാവും. അത് തമ്മിൽ നമുക്ക് എങ്ങനെ തിരിച്ചറിയാനായിട്ട് പറ്റും?
3: ഒരു നോർമൽ അൾസർ എന്ന് പറയുന്നത് റൗണ്ട് അല്ലെങ്കിൽ ഓവൽ ഷേപ്പ് ആയിരിക്കും. അത് നോർമലായി 7 മുതൽ 14 ദിവസത്തിനുള്ളിൽ മാറേണ്ടതാണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ട ചില ലക്ഷണങ്ങളുണ്ട്. 2 ആഴ്ച കഴിഞ്ഞിട്ട് മാറാത്തത്, വളരെ വലിയ അൾസർ, അതിൽ നിന്ന് ഈ രക്തം വരുന്നത്, റിക്കറന്റ് ആയി ആവർത്തിച്ച് വരുന്നത്, വെളുത്തതോ ചുവന്നതോ ആയ പാടുകൾ അതിന് ചുറ്റുമുണ്ടാകുമ്പോൾ വിഴുങ്ങാനൊക്കെയുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ശരീരത്തിന്റെ ഭാരം കുറയുക അഥവാ വെയിറ്റ് ലോസ്, പിന്നെ വളരെ ശക്തമായ വേദനയൊക്കെ വരുമ്പോൾ ഇത് കൂടുതൽ ഈ 2 ആഴ്ചയിൽ കൂടുതൽ നീണ്ടു നിന്നാൽ ഉടൻ തന്നെ ഒരു ഡെന്റിസ്റ്റിനെ കണ്ട് അത് അൾസർ തന്നെയാണ്, നോർമൽ അൾസർ തന്നെയാണോ എന്ന് നമ്മൾ ഉറപ്പിക്കണം.
4: ഓക്കെ, ഇപ്പൊ 2 ആഴ്ചയാണെന്നുണ്ടെങ്കിൽ നമുക്കതൊരു നോർമൽ, അതിനുശേഷവും അത് നീണ്ടു പോവാണെന്നുണ്ടെങ്കിൽ
3: അതൊരു വേറൊരു ഇൻഫെക്ഷൻ ആവാ അല്ലെങ്കിൽ വേറെ രോഗത്തിന്റെ ലക്ഷണമായിരിക്കും. അപ്പൊ അത് ഡെന്റിസ്റ്റിനെ കണ്ട് ഡയഗ്നോസ് ചെയ്യേണ്ടതാണ്.
4: ഓക്കെ, അതുപോലെ തന്നെ ഇപ്പൊ ഈ വായ്പുണ്ണിനെ എങ്ങനെയാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത്?
3: നമ്മൾ ഈ അൾസറിന്റെ വലുപ്പം അല്ലെങ്കിൽ ഷേപ്പ്, കളർ, അല്ലെങ്കിൽ ഈ വെളുത്തതോ ചുവന്നതായ പാടുകൾ അതിന് ചുറ്റുമുണ്ടോ, ഇതൊക്കെ നോക്കിയാണ് നമ്മൾ അതിനെ ഡയഗ്നോസ് ചെയ്യുക. ആവശ്യമെങ്കിൽ ബ്ലഡ് ടെസ്റ്റോ അല്ലെങ്കിൽ വൈറ്റമിന്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അതിന് ചെക്ക് ചെയ്യാനൊക്കെ ഡെന്റിസ്റ്റ് ചിലപ്പോൾ പറയാം. ഇത് മാത്രമല്ല, ഇത് വേറൊരു രോഗലക്ഷണത്തിന് സാമ്യമായിട്ട് തോന്നിയാൽ, കുറച്ചുകൂടി സിവിയർ ആയിട്ടുള്ള കണ്ടീഷനായിട്ട് തോന്നിയാൽ ബയോപ്സി പോലെയുള്ള ടെസ്റ്റുകൾ ചെയ്യാൻ ചിലപ്പോൾ ഡെന്റിസ്റ്റ് ആവശ്യപ്പെട്ടേക്കും. അപ്പോൾ അത് ചെയ്ത് രോഗം നിർണ്ണയിക്കുന്നത് വളരെ അത്യാവശ്യമാണ്.
4: അപ്പൊ ഈ പറഞ്ഞതുപോലെ ഇപ്പൊ ഓറൽ അൾസർ ചിലപ്പോ ഈ ഓറൽ ക്യാൻസറിന് കാരണമായേക്കുമോ?
3: അതെ, ചിലപ്പോൾ ഈ മാറാതെ നിൽക്കുന്ന ഈ അൾസർ ഓറൽ ക്യാൻസറിന്റെ ആദ്യ ലക്ഷണമായിരിക്കാം. ഈ പ്രത്യേകിച്ച് പുകവലി, മദ്യപാനം അല്ലെങ്കിൽ പുകയിലെ ഉൽപ്പന്നങ്ങൾ എന്നിവ ഉപയോഗിക്കുന്നവരൊക്കെ ഇത് കൂടുതലായി ശ്രദ്ധിക്കണം. കാരണം ഇങ്ങനെ റിക്കറന്റ് ആയിട്ട് ഈ നോർമലായിട്ട് വരുന്ന അൾസർ ആണെങ്കിൽ പോലും റിക്കറന്റ് ആയിട്ട് വരുമ്പോൾ അത് ഇൻഫെക്ഷ്യസ് ആയിട്ട് മാറാനുള്ള സാധ്യത കൂടുതലാണ്. ഈ 2 ആഴ്ചയിൽ കൂടുതലായിട്ട് മാറാതെ നിന്നാൽ ഉറപ്പായിട്ടും ഡെന്റിസ്റ്റിനെ കാണണം.
4: ശരി, ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു പ്രത്യേകിച്ച് ഇപ്പം പല്ലുവേദന അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ കൂടുതൽ ആൾക്കാർ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അത് മാറ്റാനായിട്ട് നോക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ഓറൽ അൾസർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് വീട്ടിൽ തന്നെ ഇത് ചികിത്സിക്കാനുള്ള എന്തെങ്കിലും മാർഗങ്ങളോ പെട്ടെന്ന് അങ്ങനെ മാറാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ?
3: ഓക്കെ, ചില ഹോം റെമഡീസ് നമുക്ക് ചെയ്യാം. ഈ ചെറിയ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് നമുക്കൊന്ന് വാ കഴുകുക, അപ്പോൾ നമ്മുടെ ആ വേദനയൊക്കെ ഒന്ന് കുറയും. പിന്നെ ധാരാളമായി വെള്ളം കുടിക്കുക, സോഫ്റ്റ് ആയിട്ടുള്ള ഫുഡ് എടുക്കുക, അല്ലെങ്കിൽ ചൂടുള്ള ഭക്ഷണമൊക്കെ ഒഴിവാക്കുക. ഇതിങ്ങനെ ട്രിഗർ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഈ തൈര് പോലെയുള്ള ഭക്ഷണങ്ങൾ എടുക്കുകയാണെങ്കിൽ ഈ ഡെഫിഷ്യൻസിക്കൊക്കെ അത് മാറാനുള്ള വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. പക്ഷേ ഞാൻ സൂചിപ്പിച്ചതുപോലെ 2 ആഴ്ചയിൽ കൂടുതൽ നിലനിന്നാൽ വീട്ടിലെ റെമഡീസ് എടുക്കാതെ ഉറപ്പായിട്ടും ഡെന്റിസ്റ്റിനെ കാണേണ്ടതാണ്.
4: ശരി, അപ്പൊ അതുപോലെ എന്ത് ട്രീറ്റ്മെന്റ് ആയിരിക്കും നമ്മൾ സാധാരണയായിട്ട് ഇങ്ങനൊരു അസുഖം വന്നു കഴിഞ്ഞാൽ കൊടുക്കുന്നത്?
3: നമ്മൾ ട്രീറ്റ്മെന്റ് കാരണങ്ങൾ അനുസരിച്ചാണ് നമ്മൾ ട്രീറ്റ്മെന്റ് നിർദ്ദേശിക്കുന്നത്. ഇപ്പോൾ വൈറ്റമിൻ ഡെഫിഷ്യൻസി ആണെങ്കിൽ നമ്മൾ വൈറ്റമിൻ സപ്ലിമെന്റ്സ് നമ്മൾ കൊടുക്കും. അതല്ലെ വേദന കുറയ്ക്കാനുള്ള ടോപ്പിക്കൽ ജെല്ല്, ആന്റിസെപ്റ്റിക് മൗത്ത് വാഷ് ഇവയൊക്കെ നമുക്ക് നൽകാം. ഈ ഷാർപ്പ് ടൂത്ത് അല്ലെങ്കിൽ ഈ ഡെഞ്ചർ, ഈ വെപ്പുപല്ലൊക്കെ മൂലം ഉണ്ടാകുന്ന എന്തെങ്കിലും മുറിവുകളൊക്കെ ആണെങ്കിൽ നമ്മൾ ആദ്യം ആ കാരണങ്ങൾ തിരുത്തണം. കാരണം തിരുത്തിയാലേ നമുക്ക് ഈ രോഗം പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുള്ളൂ.
4: ഇതിപ്പോ എന്ത് അസുഖം വന്നാലും നമ്മൾ ആദ്യം ഇതെങ്ങനെ നമുക്ക് ഇല്ലാണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇത് വരാതിരിക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതായിരിക്കും ആദ്യം നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈ ഒരു ഓറൽ അൾസർ എങ്ങനെ നമുക്ക് തടയാനായിട്ട് സാധിക്കും?
3: ഈ ഓറൽ അൾസർ നമുക്ക് തടയാൻ മെയിൻലി നമ്മൾ നോക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നല്ല ഓറൽ ഹൈജീൻ പാലിക്കുക, ബാലൻസ് ഡയറ്റ് എടുക്കുക, ധാരാളം വെള്ളം കുടിക്കുക, സ്ട്രെസ് ഒഴിവാക്കുക, നന്നായി ഉറങ്ങുക, ഈ പിന്നെ പുകവലി, മദ്യപാനം, ഇങ്ങനെ പുകയിലെ ഉൽപ്പന്നങ്ങൾ അതൊക്കെ ഉപയോഗിക്കുന്നവർ അതൊക്കെ കഴിവതും നിർത്തുക. കാരണം അത് ഓറൽ അൾസർ മാത്രമല്ല ബാക്കി മറ്റു രോഗങ്ങളിലേക്കും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് കഴിവതും ഒഴിവാക്കുക. പിന്നെ റൊട്ടീൻ ആയിട്ടുള്ള ഡെന്റൽ ചെക്കപ്പ് നടത്തുക. നമ്മളൊരു 6 മാസമൊക്കെ കൂടുമ്പോൾ ഒരു ഡെന്റിസ്റ്റിനെ കണ്ട് ഒന്ന് ചെക്കപ്പ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഈ ഒരു ഓറൽസിന് മാത്രമല്ല എന്ത് രോഗത്തിനായാലും അത് നിർണ്ണയിക്കൽ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ നമ്മൾ രോഗം നിർണ്ണയിക്കുകയാണെങ്കിൽ നമുക്ക് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് വളരെ കൂടുതലായിട്ട് പെട്ടെന്ന് എഫക്റ്റീവ് ആയിരിക്കും. സോ അപ്പൊ നമ്മൾ പറയുന്നത് പോലെ ഈ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണല്ലോ. അപ്പൊ നമ്മൾ ആദ്യം പ്രിവെൻഷൻ എടുക്കുക, പിന്നെ രോഗം വന്നാൽ ഉറപ്പായിട്ടും ഡെന്റിസ്റ്റിനെ കാണുക.
4: ഓക്കെ, താങ്ക് യു ഡോക്ടർ. അപ്പൊ എന്തെങ്കിലും ഓറൽ അൾസർ എന്ന് പറയുന്നത് നമ്മൾ പറയുമ്പം അത് വന്നു പോയി എന്നുള്ളത്, പക്ഷെ അതിൽ എത്രമാത്രം ഡീപ്പായിട്ട് നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് വിശദമായിട്ട് തന്നെ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ ഇത്രയും നേരം ഓറൽ അൾസറിനെ കുറിച്ച് നമ്മളോട് സംസാരിച്ചത് പുഷ്പഗിരി കോളേജ് ഓഫ് ഡെന്റൽ സയൻസസിലെ ഇന്റേൺ ഡോക്ടർ അലീന വിൻസെന്റ്. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ഇൻട്രൊഡക്ഷൻ തന്ന നമ്മുടെ ഡോക്ടർ ഉണ്ട്. അപ്പൊ ഡോക്ടർ, ഇതിന്റെ ഒരു കൺക്ലൂഷൻ, കാരണം എന്തൊരു കാര്യവും നമുക്ക് ലാസ്റ്റ് നിങ്ങൾ ഇത്രയും ശ്രദ്ധിക്കണം എന്ന് പറയണമല്ലോ, അപ്പൊ അതിന് വേണ്ടിയിട്ട് അനൂന ഡോക്ടറെ വീണ്ടും ഞാൻ മെഡി ടോക്കിലേക്ക് വിളിക്കുകയാണ്. ഓക്കെ ഡോക്ടർ, അപ്പൊ എന്താണ് ഇതിന്റെ ഒരു കൺക്ലൂഷൻ? മൊത്തത്തിൽ നമുക്ക് എല്ലാവർക്കും കൂടെ ശ്രദ്ധിക്കാൻ വേണ്ടിട്ട് നമ്മൾ പറയുള്ളൂ, എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്?
2: അപ്പൊ നമ്മുടെ ശ്രോതാക്കൾ ഇപ്പം ഡീറ്റെയിൽ ആയിട്ട് ഓറൽ അൾസറിനെ കുറിച്ച് കേട്ടുമല്ലോ, അതിന്റെ കാരണങ്ങൾ, അത് എവിടെയൊക്കെ വരും, അത് എങ്ങനെ എവിടെ വന്നാലാണ് ശ്രദ്ധിക്കേണ്ടത്, ഏതൊക്കെ ആളുകളിൽ വന്നാലാണ് അത് കൂടുതൽ അതിന് ക്യാൻസർ ക്യാൻസർ അങ്ങനെയുള്ള അസുഖത്തിലേക്ക് ലീഡ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ വിശദമായിട്ട് കേട്ടു. അപ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എപ്പം ഒരു വായിലൊരു അൾസർ വന്നാലും അതിൻ്റെ ഷേപ്പ് സൈസ് ഒക്കെ നമുക്ക് ഒരു ചെറിയ നമുക്കൊരു ഐഡിയ ഉണ്ടാവും. അത് വലുതാണ്, അത് കൂടുതൽ സമയം നിലനിൽക്കുന്നു, രണ്ടാഴ്ചയിൽ കൂടുതലായിട്ടും അത് കുറയുന്നില്ല, അതിന് നല്ല പെയിന്, കഴിള വീക്കം അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ മെഡിക്കൽ സഹായം തേടേണ്ടതായിട്ട് വരും. അതിനായിട്ട് അതിന് നമ്മൾ ഹോം റെമഡീസും കൊണ്ടിരുന്നാൽ അത് ശരിയാകത്തില്ല, അതിന് ഒരു ട്രീറ്റ്മെൻറ്റ് എന്തായാലും എടുക്കേണ്ടതായിട്ട് തന്നെയുണ്ട്. നമുക്ക് ആദ്യം ഹോം റെമഡീസ്, ഫുഡ്, ഡയറ്റ് ഒക്കെ ശ്രദ്ധിക്കാവുന്നതാണ്. പക്ഷേ എന്നാലും അത് കൂടുതൽ പെർസിസ്റ്റ് ചെയ്യുന്നുവെങ്കിൽ, അല്ലെങ്കിൽ വായിൽ ഷാർപ്പ് പല്ലുകൊണ്ടാണ് നമുക്ക് ചിലപ്പം മനസ്സിലാവും നമ്മുടെ പല്ല് മുട്ടിയിട്ടാണ് അത് മുറിവുണ്ടാകുന്നത്, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി അതിന് ഒരു സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കണം. അതിനായിട്ട് പുഷ്പഗിരി ഡെന്റൽ കോളേജിൽ ഓറൽ മെഡിസിൻ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, റൂം നമ്പർ 1. അവിടെ രോഗനിർണയം നടത്താനും അഥവാ എന്തെങ്കിലും ബയോപ്സിയോ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതിനുള്ള സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. അപ്പോൾ അവിടെ വന്നാൽ രോഗനിർണയം ചെയ്യാനും അതിൻ്റെ ബയോപ്സി എടുക്കാനും അതിൻ്റെ ഫൈനൽ ഡയഗ്നോസിസിലെത്താനും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യാനും ഒക്കെയുള്ള ഫെസിലിറ്റീസ് അവിടെ ഉണ്ട്. അപ്പോൾ ആ ഫെസിലിറ്റിയെ നമ്മൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക. അപ്പൊ അങ്ങനെ എല്ലാവർക്കും ഒരു നല്ലതിന് ആശംസിക്കുന്നു.
4: താങ്ക് യു ഡോക്ടർ. ഈ പറഞ്ഞതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അത് മാറ്റാം എന്ന് വിചാരിക്കാതെ അതിന് കൃത്യമായിട്ടുള്ളത് ഡോക്ടർ ഇപ്പൊ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു ഇവിടെ ചെല്ലണം, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പൊ ഇത്രയും നേരം ഈ ഒരു ഓറൽ അൾസർ എന്നൊരു സബ്ജക്റ്റിനെ കുറിച്ച് നമ്മളോട് സംസാരിച്ചത് പുഷ്പഗിരി കോളേജ് ഓഫ് ഡെന്റൽ സയൻസസിലെ ഓറൽ മെഡിസിൻ HOD ഡോക്ടർ അനൂന. അപ്പൊ രണ്ടുപേർക്കും ഇന്നത്തെ ഈ ഒരു മെഡിടോക്കിൽ ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചതിന് താങ്ക് യു സോ മച്ച്. അപ്പൊ മെഡിടോക്കിൽ കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ, റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: കൊച്ചി. ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടിക്കായ ഇലാൻ ഉള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

സ്ഥാപനമായ മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് മാക്ഫാസ്റ്റ് 2026-27 അധ്യയന വർഷത്തേക്കുള്ള MSc ബയോ ഇൻഫോർമാറ്റിക്സ് കോഴ്സിലേക്ക് പ്രവേശനം ആരംഭിച്ചു. ജീനോമിക്സ്, പ്രോട്ടിയോമിക്സ്, ഡാറ്റ അനാലിസിസ്, ബയോ ഇൻഫോർമാറ്റിക്സ് ടൂളുകൾ, കമ്പ്യൂട്ടേഷണൽ ബയോളജി തുടങ്ങിയ നവീന മേഖലകളിൽ വിദ്യാർത്ഥികൾക്ക് പ്രായോഗിക പരിശീലനവും ഗവേഷണ അവസരങ്ങളും ലഭ്യമാകും. യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ തന്നെ അപേക്ഷിക്കാം, പരിമിത സീറ്റുകൾ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കും ഓൺലൈൻ അപേക്ഷയ്ക്കുമായി മാക്ഫാസ്റ്റ് ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കുക അല്ലെങ്കിൽ കോളേജ് ഓഫീസുമായി ബന്ധപ്പെടുക. മാക്ഫാസ്റ്റ് മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ്, ഓട്ടോണമസ്.

0: ரேடியோ மேக்வாஸ் 90.4 டைம் செக்
1: 3 o'clock. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൌജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
2: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: ലക്ഷ്മി സിൽക്സ് തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
0: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

തിരുവല്ലയിലെ പ്രശസ്ത സ്വയംഭരണ സ്ഥാപനമായ മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് മാക്ഫാസ്റ്റ് 2026-27 അധ്യയന വർഷത്തേക്കുള്ള MSc ബയോ ഇൻഫോർമാറ്റിക്സ് കോഴ്സിലേക്ക് പ്രവേശനം ആരംഭിച്ചു. ജീനോമിക്സ്, പ്രോട്ടിയോമിക്സ്, ഡാറ്റ അനാലിസിസ്, ബയോ ഇൻഫോർമാറ്റിക്സ് ടൂളുകൾ, കമ്പ്യൂട്ടേഷണൽ ബയോളജി തുടങ്ങിയ നവീന മേഖലകളിൽ വിദ്യാർത്ഥികൾക്ക് പ്രായോഗിക പരിശീലനവും ഗവേഷണ അവസരങ്ങളും ലഭ്യമാകും. യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ തന്നെ അപേക്ഷിക്കാം, പരിമിത സീറ്റുകൾ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കും ഓൺലൈൻ അപേക്ഷയ്ക്കുമായി മാക്ഫാസ്റ്റ് ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കുക അല്ലെങ്കിൽ കോളേജ് ഓഫീസുമായി ബന്ധപ്പെടുക. മാക്ഫാസ്റ്റ്, മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ്, ഓട്ടോണമസ് കോളേജ്, തിരുവല്ല.

0: 4 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
1: യൂറിക് ആസിഡ് കൂടിയാ എന്തൊക്കെ പ്രശ്നങ്ങളല്ലേ?
2: അതെ, സന്ധിവേദന, വൃക്കയിൽ കല്ല്, വൃക്കയിൽ സ്തംഭനം വരെ ഉണ്ടായേക്കാം. മടിക്കേണ്ട, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ യൂറിക് ആസിഡ് ചികിത്സയ്ക്ക് പ്രത്യേക യൂണിറ്റ് ഉണ്ട്.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: സീറോ ഡെലിവറി.
5: യെസ്, അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
4: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
5: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
4: ഫോൺ 7012-58-6661.
5: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.

വാക്കുകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം, കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ൽ കാവ്യ സഞ്ചാരം.

രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4.

0: ആസ്വാദനത്തിനപ്പുറത്ത് ഒരു കാലഘട്ടത്തിന്റെ ജനതയെ മുഴുവൻ ചേർത്ത് നിർത്തിയ പാട്ടുകൾ, ഒരു ജനതയുടെ വികാരം, നാടൻ പാട്ടുകൾ.
1: കാർഷിക സമൃദ്ധിയിൽ നിറഞ്ഞ തെക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളുടെയും പിറവി കൃഷിയിടങ്ങളിൽ തന്നെയായിരുന്നു.
0: ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും നിറവിൽ പിറവിയെടുത്ത വടക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളും ഉത്ഭവിച്ചത് കാവുകളിലും പതികളിലുമായിരുന്നു.

0: ആ പഴയ നാട്ടു നന്മകളെ ഈ പുതുതലമുറയിലേക്ക് പകർന്നു നൽകാം മിത്താരത്തിലൂടെ. എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ച 3 മണിക്കും. ആർജെ അമൃത കാർത്തികയോടൊപ്പം മിത്താരം
1: ആസ്വദിക്കൂ. റേഡിയോ മാക്സ് 90.4 ലൂടെ

വാക്കുകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം. കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4.

0: റേഡിയോ മെക്ഫാസ്റ്റ് 90.4 FM.
1: മഴ കട്ടഞ്ചായ ജോൺസൺ മാഷ്
2: അയിന്
1: അയിനെന്താന്നോ? ഞാനൊരു ഇച്ചിരി ഒന്ന് ഒരു രസകരമായിട്ടൊക്കെ ഈ ഒരു മഴയൊക്കെ ഇങ്ങനെ പുറത്തിങ്ങനെ തകർത്ത് പെയ്യുമ്പോ ഇല്ലേ
2: ഒരു ചെറിയ ചാറ്റമഴ പോലും ഇല്ലേ?
1: ദീപേ അങ്ങനെ പറയരുത്, അങ്ങോട്ട് ഇറങ്ങുമ്പോഴേ അറിയത്തുള്ളൂ. ഇവിടെ ഈ സ്റ്റുഡിയോയ്ക്ക് അകത്ത് ഇരുന്നു കൊണ്ട് നിനക്ക് എങ്ങനെ പറയാൻ പറ്റും അവിടെ ചാറ്റമഴയില്ലെന്ന്?
2: എനിക്ക് ഇവിടെ ഇരുന്ന് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ചാറ്റമഴ.
1: സുഹൃത്തുക്കളെ, ഇവിടെ എന്ത് ഞാൻ പറഞ്ഞാലും അതിനെ വെട്ടാൻ നിൽക്കുന്നവളാണ് നമ്മുടെ ദീപ. ദീപ, മഴയില്ലേ അവിടെ?
2: മഴയില്ല.
1: ഏച്ചി കട്ടഞ്ചായ എടുക്കട്ടെ,
2: കട്ടഞ്ചായ കുടിക്കേണ്ടി വരും ഇന്ന്.
1: പിന്നെ എന്നാ ഉണ്ട് മോനെ, ഇന്ന് തകർത്ത് മഴയിൽ കുളിച്ചാണ്?
2: രാവിലെ ഇരുട്ട് മൂടി കിടക്കുന്ന പോലെ. ആർജെ അമൃത കാർത്തിക് എന്നെ വിളിച്ചു, ദീപ പതുക്കെ വന്നാ മതി, കാരണം ഇവിടെ നല്ല മഴയും ഇരുണ്ട് മൂടി കിടക്കാണ്. അപ്പൊ അതുകൊണ്ട് പതുക്കെ വന്നാ മതി, ഇനിയിപ്പോ വന്നില്ലെങ്കിലും കുഴപ്പമില്ല.
1: നീ വന്ന് സേഫായിട്ട് വരണോന്ന് പറഞ്ഞു, എനിക്ക് വൈ, എനിക്ക് വൈ, ഇനി
2: എടുക്കാനായിട്ടേ
1: വയ്യാത്ത, അതുകൊണ്ട് അങ്ങ് പറഞ്ഞേ ഉള്ളു കേട്ടോ.
2: അപ്പൊ അങ്ങനെ നമ്മളിന്ന് മഴയൊക്കെ താണ്ടി റീവൈൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, രണ്ട് ശബ്ദങ്ങൾ കേൾക്കുമ്പോ മനസ്സിലാകും ഇന്ന് റീവൈൻഡ് ആണ്. അപ്പൊ ഇന്ന്

0: മൈൻഡുമായിട്ട് കൂടെ ഉള്ളത്. ഇനി എന്തിനല്ലേ ഇത് പറയുന്നത്? ഞാൻ
1: മനസ്സിലായി കാണും എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇന്ന് റിവൈൻഡിൽ കൂടെ ഉള്ളത്. എന്നാൽ നമ്മുടെ പേര് പറയണമല്ലോ നമ്മളൊന്നും.
0: അർജദീപ
1: അർജയ അമൃത കാർത്തിക.
0: അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും റീവൈൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. പലരും റേഡിയോ കഫേ ആണെന്ന് പറഞ്ഞ് ഇപ്പൊ ചമ്മി കാണും.
1: അതെ അതെ,
0: ആരൊക്കെയാണെന്ന് നമുക്ക് പിന്നീട്
1: പറയാം. അപ്പൊ ഇന്നും ഒരു ഒരു അനുഭവമാണ് നമ്മൾ വായിക്കാനായിട്ട് പോകുന്നത്. അപ്പോ ആരുടേതാണ്, എങ്ങനെയാണ് ആ ഒരു സ്റ്റോറി മുന്നോട്ട് പോകുന്നത് എന്നുള്ളതൊക്കെ നമുക്കൊരു പാട്ടിന് ശേഷം അറിയാം അല്ലേ ദീപ?
0: വന്ന് കേറിയതേ ഉള്ളൂ, അതിനു മുമ്പ് അമൃതക്ക് ബ്രേക്ക് വേണമെന്നാണ് അമൃത പറയുന്നത്.
1: അല്ല, ഒരു കാര്യം ചെയ്യാം പിന്നെ. ദീപേ, എടീ ഇന്നലെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നല്ലോ.
0: യെസ്.
1: എങ്ങനെയുണ്ടായിരുന്നു
0: വെഡിങ് ആനിവേഴ്സറി? കുഴപ്പമില്ലാണ്ട്, വലിയ ആഘോഷങ്ങളൊന്നും ഇല്ല. സാധാരണ പോലെ ഒരു വെഡിങ് ആനിവേഴ്സറി പോലെ അങ്ങ് പോയി എന്നുള്ളതാണ്.
1: അപ്പൊ
0: അങ്ങനെ നമ്മൾ വലിയ വലിയ ആഘോഷം, പിന്നെ നമ്മൾ എല്ലാ ആഘോഷങ്ങളും റേഡിയോയിലാണല്ലോ. ബർത്ത്ഡേ ആണെങ്കിലും വെഡിങ് ആനിവേഴ്സറി ആണെങ്കിലും നമ്മുടെ ലിസണേഴ്സ് വിളിക്കുക, വിഷ് ചെയ്യുക, ഇതൊക്കെയാണല്ലോ നമുക്ക് സന്തോഷം.
1: അപ്പൊ
0: എനിക്കും അതാ സന്തോഷം. അപ്പൊ അതങ്ങനെ ഇന്നലെ ആ ഒരു സന്തോഷത്തില് എന്റെ വെഡിങ് ആനിവേഴ്സറി, ജയങ്കരേട്ടന്റെ ബർത്ത്ഡേ, അപ്പൊ അങ്ങനെ ഇന്നലെ ഞങ്ങള് മൊത്തത്തെ ആഘോഷമായിരുന്നു. ഇളയരാജയുടെ ബർത്ത്ഡേ. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ എല്ലാവരും ഏകദേശം കുറച്ച് വിശേഷ ദിവസങ്ങളായിരുന്നു ഇന്നലെ കേട്ടോ.
1: ഓക്കെ.
0: അപ്പൊ എന്തായാലും എന്ന് അമൃത പറഞ്ഞതുപോലെ നമുക്കൊരു പാട്ട് കേട്ടിട്ട് റീവൈൻഡിലേക്ക് തിരികെ എത്താം അല്ലേ?
1: യെസ്.
0: സ്റ്റേ ട്യൂൺ റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

ബ്രദേഴ്സ് ലിമിറ്റഡ് ഇന്ത്യയിലെ നമ്പർ വൺ പമ്പ് സെറ്റ് നിർമ്മാതാക്കൾ. 100% കോപ്പർ ബൗണ്ട് പമ്പ് സെറ്റ്, കുറഞ്ഞ വൈദ്യുതി ഉപഭോഗം, കൂടുതൽ കാലം ഈടുനിൽപ്പ്, വിവിധയിനം മോഡലുകൾ എന്നിവയെല്ലാം കിർലോസ്കറിന് മാത്രം അവകാശപ്പെടാവുന്ന സവിശേഷതകൾ. കിർലോസ്കർ പമ്പ് സെറ്റുകളുടെ 15 ആലപ്പുഴ ജില്ലകളുടെ വിതരണക്കാരായ കാവേരി ഏജൻസിയെ ഞങ്ങൾ അഭിമാന പുരസ്സരം ഉപഭോക്താക്കൾക്ക് പരിചയപ്പെടുത്തുന്നു. 50+ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയവും 3 തലമുറകളുടെ ബിസിനസ് പാരമ്പര്യവും ഒത്തുചേർന്ന കാവേരി ഏജൻസീസ്, ദീപ ടവറിനു സമീപം, തിരുവല്ല.

0: 24 പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. വാക്കുകൾക്ക് ചിറകു വിരിച്ച് ആകാശത്തേക്ക് പറക്കാം, കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4.

0: ரேடி மெக்ஃபாஸ்ட் 90.4 FM ரீவைண்ட்.
1: ഉത്തരവാദിത്തം എന്ന് പറയുന്ന ഒരു സംഭവം അമൃത കാർത്തികയ്ക്ക് ഇല്ല. കാരണം ഇവിടെ ഇപ്പൊ എത്ര പാട്ടിട്ട് നമ്മള് എവിടെയോ പോയിരിക്കുകയാണ്, ഇങ്ങനെ യാത്ര ചെയ്തോണ്ടിരിക്കുന്ന ഒരു പരിപാടിക്ക് കയറി ലൈവാണ്, റീവൈൻഡ് ചെയ്യണം, അങ്ങനെയുള്ള ഉത്തരവാദിത്തങ്ങൾ അതാണ്
2: എന്തുണ്ടെങ്കിലും കേട്ടോ, എന്താണെങ്കിലും കണ്ടോ സുഹൃത്തുക്കളെ, ഇതാണ് ദീപ. ഈ എന്നെ കുറിച്ച് ഇങ്ങനെയുള്ളതെല്ലാം പറഞ്ഞ്
1: അല്ല, ഞാനിവിടെ കൊറേ നേരമായിട്ട് ഞാനും ഒരുപാട് ലിസണേഴ്സ് കൂടെ വെയിറ്റ് ചെയ്യുന്നു. ഒരുപാട് പേരും മെസ്സേജ് അയച്ചിരിക്കുന്നു. ചമ്മിയ കഥയുണ്ട്, ചമ്മാത്ത കഥയുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള കഥകൾ ഇവിടെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അത് വായിക്കാൻ എന്ത് ബുദ്ധിമുട്ടാണെന്നറിയോ?
2: എന്നാലേ തുടങ്ങിയാലോ, ഇനി തുടങ്ങിയാലോ.
1: തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് മെസ്സേജ് വന്നിട്ടുണ്ട്, അതൊന്ന് വായിച്ചിട്ട് പോകുന്നോണ്ട് എന്തെങ്കിലും വിരോധം ഉണ്ടോ?
2: ഇല്ല,
1: വിരോധം ഇല്ലല്ലോ.
2: ഇല്ല,
1: എന്താണെന്ന് അറിയില്ല. റാണി ചേച്ചി മെസ്സേജ് അയച്ച് ഡിലീറ്റ് ചെയ്ത് പോയി. കാരണം നമ്മൾ പോയി എന്ന് വിചാരിച്ചിട്ടാണോ എന്നറിയത്തില്ല, ഡിലീറ്റ് ചെയ്തിട്ട് സ്ഥലം കാലിയാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ സാനി പീറ്റർ ഉണ്ട്, നമ്മുടെ ജയങ്കരേട്ടന്റെ ഒരു ഫ്രണ്ടാണ്, ചങ്കാണ്. ശുഭ സായാഹ്നം കഫേയോടൊപ്പം ഞാൻ സാനി പീറ്റർ റസീല, രണ്ടുപേരും ചമ്മി, സാനി പീറ്ററും ചമ്മി, റസീലയും ചമ്മി. കാരണം ഇന്ന് റേഡിയോ കഫേ അല്ലല്ലോ. അടുത്തത് ജയങ്കരേട്ടൻ. നമസ്കാരം അമൃത, എല്ലാവർക്കും നല്ലൊരു മഴയുള്ള ശുഭ സായാഹ്നം നേർന്നുകൊണ്ട് ഈ ഫോർട്ട് കൊച്ചിയും റേഡിയോ കഫേ എത്തിക്കഴിഞ്ഞു. അയ്യോ, പെട്ടെന്നാണ് റീവൈൻഡിൽ വരുന്നത്, രണ്ടുപേരും വരുന്നത് ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടിട്ട്. അപ്പൊ ജയങ്കരേട്ടൻ പറ്റിക്കപ്പെട്ടു, സാനി പീറ്ററും റസീല മൂന്നുപേരും
2: പറ്റിക്കപ്പെട്ടു.
1: അടുത്തത് ഗുഡ് ഈവനിങ് ദീപ, അമൃത, ആശ ചേച്ചി തൊടുപുഴയിൽ നിന്ന്, ആശ ചേച്ചി ഗുഡ് ഈവനിങ്, ഷേർലി ചേച്ചി, ഷേർലി ബിജു ചമ്മി, ഷേർലി ചേച്ചി ചമ്മി. അടുത്തത് ഷീജ ചേച്ചിയാണ്, ഷീജ ദാസ്. ഹായ് അപർണ, പല്ല് ഡോക്ടറിനെ കാണാൻ ഇരിക്കുകയാണ്, റീവൈൻഡ് ആണോ? അപ്പോൾ ഡോക്ടറിനെ കണ്ടിട്ട് കേൾക്കാം. പല്ലിനാണ് പ്രശ്നം,
2: അപർണയെന്നോ
1: എന്തൊക്കെയോ എനിക്കത്, പല്ല് വേദന ആയതുകൊണ്ട് ഇനി മൊത്തത്തിൽ
2: പല്ലും അപർണയും റിവൈൻഡും തമ്മിൽ എന്താ ബന്ധം എന്നുള്ളത് ഷീജ ചേച്ചി ഒന്ന് പറഞ്ഞിട്ട് പോയാൽ മതി.
1: ഞാൻ പറഞ്ഞ പല്ല് വേദന ആയതുകൊണ്ട് മൊത്തത്തിൽ
2: എന്തൊക്കെയോ പ്രശ്നങ്ങൾ
1: തോന്നുന്നു. ജ്യോതിലക്ഷ്മി, ജ്യോതിലക്ഷ്മി വെൺപാല. പിന്നെ അടുത്തത് ബിലേറ്റഡ് ആനിവേഴ്സറി വിഷസ്. എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിരുന്നു, കണ്ടില്ല. അയ്യോയ്യോ, സോറി സോറി സോറി. എന്നെ എറിയുന്നോ ഇവിടെ ഇരുന്ന്? ആയിക്കോട്ടെ, അടുത്തത്, അടുത്ത മെസ്സേജ് വായിക്കാൻ ഇച്ചിട്ട് സമയം
2: വേണം.
1: സിറാജാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്, വയനാട് നിന്ന് വരണ്ട്. ഹായ് ദീപ, ഹായ് അമ്രു, ഇന്ന് ആരുടെ റിവൈൻഡ് ആണ്? കാത്തിരുന്ന് ഉറക്കം വരുന്നു. സൽമൈത്ത മെസ്സേജ് അയച്ചിട്ടുണ്ട്, സൽമ ജമാലുദ്ദീൻ. ഹായ് ഗുഡ് ഈവനിങ് മെക്ഫാസ്റ്റ്, ഹായ് ദീപകുട്ടി, അമൃതകുട്ടി, റീമൈൻഡ് കേൾക്കാൻ ഞാനും. ദീപ തിരുവല്ല KSRTC. ഓക്കെ, അത് പേഴ്സണൽ, കാരണം ഒരു സൽമൈത്തയുടെ ഒരു സമ്മാനം നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ, അപ്പൊ അതിന്റെ ഒരു കാര്യം. തല്ലുപിടുത്തം തുടങ്ങിയോ രണ്ട് ആകാശ കുസുമങ്ങൾ? ആരായിരിക്കും തല്ലുപിടുത്തം തുടങ്ങിയോ രണ്ട് ആകാശ കുസുമങ്ങൾ? ഞാൻ ഈ വഴിക്ക് പോയപ്പോൾ ഒന്ന് കേറിയതാ, ദേ തുടങ്ങി തല്ല്.
2: പച്ചാളം,
1: പച്ചാളം രാജേഷേട്ടൻ. ദുബായിൽ ഇരുന്ന് ചമ്മുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. ഞാൻ ഓടി വന്നു, രണ്ടാളെ എനിക്കിഷ്ടാ, പക്ഷെ ഞാൻ ചമ്മിയില്ലാന്ന്. അന്ന ചേച്ചി,
2: ഓഹോ,
1: ഷീജ ചേച്ചി തെറ്റിപ്പോയി, അമൃത കുട്ടി പിന്നെ കാണാന്ന്. അപ്പൊ എന്തായാലും മെസ്സേജ്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ റീവൈൻഡ് ആരുടെയാണ്? അമൃത കാർത്തിയുടെ കയ്യിലെ. ഇതൊക്കെ
2: സൈനുൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ ഒരു റിവൈൻഡ് ആണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. അപ്പൊ ദീപ, നമ്മള് മെസ്സേജ് ഒക്കെ വായിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരുപാട് മുന്നോട്ട് പോയി.
1: കുറച്ച് കഥയിലേക്ക്
2: പോവാം.
1: തുടങ്ങാം.
2: ഒരൊറ്റപ്പെട്ട ബസ് യാത്ര. നമസ്കാരം ദീപ ആൻഡ് അമൃത, സുഖമെന്ന് കരുതുന്നു.
1: യെസ്,
2: സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാനൊരു റീവൈൻഡ് പറയുകയാണ്, പക്ഷെ എഴുതുകയാണ്. ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരനുഭവം. കോഴിക്കോട് ജില്ലയിലെ നരിക്കുനിക്കടുത്ത് ഒരു ഉറൂസിന് വേണ്ടി ഉമ്മയോടൊപ്പം പോവുകയായിരുന്നു. ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കാലമാണ്. ഉറൂസ് എന്ന് പറയുമ്പോ എന്താണെന്നുള്ളത്, ഉറൂസിന് പോകുന്ന വേണ്ടി ഉമ്മയോടൊപ്പം പോവുകയായിരുന്നു. അപ്പൊ
1: അതറിയുന്നവർ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കുക.
2: അതെ, ആവേശം നിറഞ്ഞ യാത്ര. ബസ് യാത്ര എനിക്കൊരു ഹരമായിരുന്നു. ഡ്രൈവറുടെ തൊട്ടു പിറകിൽ കമ്പിയിൽ പിടിച്ചു നിന്നാണ് എന്റെ നിൽപ്പ്. സ്റ്റിയറിംഗ് തിരിക്കുന്നതും ഗിയർ മാറ്റുന്നതും ഡ്രൈവറുടെ ആക്ഷനുകളെല്ലാം കാണാൻ എന്ത് രസമായിരുന്നോ. ഇടയ്ക്ക് ഞാനും അതുപോലെ ആക്ഷൻ കാണിച്ച് സ്വയം ചിരിക്കും. ദീപ പണ്ടേ എന്ന് പറയുമ്പോ ഞങ്ങൾക്ക് ഒരുപാട് പ്രായമുണ്ടെന്ന് ആരും വിചാരിക്കരുത്.
1: പണ്ട്
2: ശരി, ഞാനാണേ ദീപ, ഇപ്പോഴും 18 ആവുന്നതേ ഉള്ളേ. ദീപ, പണ്ട് നമ്മൾ ഈ ബസ്സിലൊക്കെ പോകുമ്പോഴേ നമുക്ക് ശരി സൈഡ് സീറ്റ് ശരിയാ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. എങ്കിൽ പോലും പണ്ട് മറ്റേ എഞ്ചിന്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ മേളില് മണ്ടയ്ക്ക് കയറി ഇരുത്തും, ആ ചൂടുള്ള ഓർക്കുന്നുണ്ടോ? ഡ്രൈവർ ഇരിക്കുന്നതിന്റെ
1: നമുക്കിങ്ങനെ വണ്ടിയൊക്കെ
2: ബസ് യാത്രയിലെ പെട്ടെന്ന് ഒന്ന് വരുന്നത് നമ്മുടെ സൈഡ് സീറ്റും പിന്നെ ഇതാണ്.
1: അതെ, അതിന്റെ ഇടയിൽ ഈ ഉറൂസ് എന്ന് പറയുന്ന ഒരു സംഭവം പറഞ്ഞില്ലേ, അതായത് ഈ ആണ്ട് നേർച്ച എന്ന് പറയും. അതായത് പിന്നെ ആരുടെയെങ്കിലൊക്കെ പുണ്യ അങ്ങനെയുള്ള ആൾക്കാർ മരിക്കുമ്പം അവർ അങ്ങനെ പോകുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ, കാരണം ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയതാ. പറഞ്ഞു,
2: പുറത്തേക്ക് നോക്കിയാൽ മരങ്ങളും ബിൽഡിങ്ങുകളും എല്ലാം ഓടുന്നത് പോലെ തോന്നും. അതൊരു വല്ലാത്ത ലോകമായിരുന്നു. അപ്രതീക്ഷിത നിമിഷം. യാത്രയുടെ ആവേശത്തിനിടയിൽ കുന്നമംഗലം സ്റ്റോപ്പിൽ ഇറങ്ങേണ്ടതായിരുന്നു എന്ന് ഞാൻ മറന്നു. കുട്ടിക്കാലത്തിന്റെ മറവിയോ അറിവില്ലായ്മയോ ഞാൻ ഇറങ്ങുമെന്ന് കരുതി ഉമ്മ പിറകിൽ നിന്നിറങ്ങി. ബസ് ഇരട്ട ബെല്ലടിച്ച് മുന്നോട്ട് പോയി. അങ്ങനെ പെട്ടുപോയിട്ടുണ്ടോ ദീപേ?
1: ഉണ്ട്.
2: ഞാനും ഞാൻ കരഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്താണെന്നറിയാമോ, ഈ നമ്മുടെ എവിടെയാന്നോ ഓർക്കുന്നില്ല, ഒരു പ്രൈവറ്റ് ബസ്സിലാ. ഞങ്ങള് രണ്ടു മൂന്ന് പിള്ളേരങ്ങ് കേറി, അമ്മയും ബാക്കി കുറച്ചു പേര് പുറത്ത് നിക്കാം. സംഭവം ബസ് മുന്നോട്ടെടുത്തത് എന്നറിയ ഇവര് കറങ്ങി വന്ന് വീണ്ടും വരാൻ
1: വേണ്ടിട്ടായിരുന്നു.
2: ഞങ്ങൾ അയ്യോ അമ്മയെ കാണണേ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞ് അങ്ങനെ ബസ് മെഡിക്കൽ കോളേജ് സ്റ്റോപ്പിൽ എത്താറായപ്പോൾ കണ്ടക്ടർ എന്റെ അടുത്ത് വന്നു. മോനെ, നീ ഇറങ്ങേണ്ട സ്റ്റോപ്പ് കഴിഞ്ഞല്ലോ. ആ ചോദ്യം കേട്ടപ്പോഴാണ് എനിക്ക് ഉമ്മയെ നഷ്ടമായെന്ന് സത്യം ഞാൻ മനസ്സിലാക്കിയത്. മൊബൈൽ ഫോൺ ഇല്ലാത്ത ആ കാലം, ചുറ്റും അപരിചിത മുഖങ്ങൾ മാത്രം, ഒറ്റപ്പെടലിന്റെയും സങ്കടത്തിന്റെയും ഒരു വലിയ ഭയം എന്നെ അങ്ങ് വരിഞ്ഞു മുറക്കി. ഒന്ന് ആലോചിച്ചു
1: നോക്കിയോ.
2: പിന്നെ പോലീസ് സ്റ്റേഷനിലെ ഭയം. എന്റെ കരച്ചില് കണ്ടപ്പോ കണ്ടക്ടർ എന്നെ സമാധാനിപ്പിച്ചു. മോൻ കരയണ്ട കേട്ടോ, ഞാൻ ഉമ്മയുടെ അടുത്ത് എത്തിക്കാം. അദ്ദേഹം എന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു. പോലീസ് സ്റ്റേഷന്റെ പടിക്കെട്ട് കയറുമ്പോ ഒരു കൊച്ചുകുട്ടിയായ എന്റെ മനസ്സിൽ വലിയൊരു പേടിയായിരുന്നു. ഇവിടെ ഇനി എന്ത് സംഭവിക്കും?
1: അതെ, അമ്മയില്ല, ഒറ്റയ്ക്ക് കൊണ്ടുപോവാണ്.
2: പണ്ട് പോലീസ് ജീപ്പ് ദൂരെ നിന്ന് കാണുമ്പോഴേ നമുക്ക് ടെൻഷനാ. അപ്പൊ ആ പോലീസ് സ്റ്റേഷനിൽ കേറേണ്ട ഒരു അവസ്ഥ വരുമ്പോഴേ,
1: അതും ആ പ്രായത്തിൽ,
2: കാരണം അന്നൊക്കെ തന്നെയാ പോലീസ് എന്താ പറയാ ശരി. പിന്നെ നമ്മള് കാണുന്ന ഒരു മുഖം എന്ന് പറഞ്ഞാൽ അവര് സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരല്ലേ.
1: അപ്പൊ
2: കുറ്റം കാണുന്നവരെ കണ്ട് അവരെന്തായാലും ശിക്ഷിക്കും. അതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ.
1: പിന്നെ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ.
2: അതെ അതെ. അപ്പോ ഇനി എന്ത് സംഭവിക്കും എന്നുള്ളൊരു ആശങ്കയിൽ ആളിങ്ങനെ നിക്കുക. കുന്നമംഗലം സ്റ്റേഷനിൽ ഉമ്മ കംപ്ലൈന്റ് കൊടുത്ത വിവരം അപ്പോഴേക്കും ഇവിടെ എത്തിയിരുന്നു. അതെ അതെ. പോലീസുകാർ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ ചെറുപ്പത്തിൽ തന്നെ പഠിച്ച വീട്ടുവിവരങ്ങൾ കൃത്യമായി പറഞ്ഞു. അവരുടെ അഭിനന്ദന വാക്കുകൾക്കിടയിലും എന്റെ മനസ്സ് ഉമ്മയെ മാത്രം അന്വേഷിച്ചു. അതൊരു പോയിന്റ് കേട്ടോ.
1: അതെ, ഞാനും അത് പറയാൻ വരുമായിരുന്നു. മിക്ക കുട്ടികൾക്കും പേരന്റ്സിന്റെ ഫോൺ നമ്പർ അറിയില്ല, വീട്ടുപേര് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല, ഒന്നും അറിയില്ല. പക്ഷെ അതൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം.
2: അതെ അതെ അതെ. അല്ല, നമുക്ക് അവർക്ക് എവിടെയാണേലും ഒരു സിറ്റുവേഷൻ വന്നാൽ അതിനെ ഒന്നും
1: പ്രത്യേകിച്ച് നമ്പർ അറിയുക എന്നുള്ളതാണ്.
2: അതെ, സ്നേഹത്തിന്റെ തിരികെ എത്തൽ. അങ്ങനെ ഞാൻ ആശങ്കയോടെ നിൽക്കുമ്പോ സ്റ്റേഷന്റെ ഗേറ്റ് തുറന്ന് എന്റെ ഉമ്മ.
1: അയ്യോ,
2: എന്നെ കണ്ടതും ആ കണ്ണുകളിൽ ഉത്സുകതയും സന്തോഷവും ഒക്കെ ഒരുമിച്ചങ്ങ് നിറഞ്ഞ് ഓടി വന്ന് എന്നെ കോരിയെടുത്ത് കെട്ടി അങ്ങ് പിടിച്ച്. ഉമ്മയുടെ കണ്ണുകള് നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ആ നിമിഷം പോലീസ് സ്റ്റേഷനോടുണ്ടായിരുന്ന എന്റെ ഒരു പേടിയുണ്ടല്ലോ, അതൊക്കെ എവിടെയൊക്കെയോ മറഞ്ഞുപോയി. അപ്പൊ അതിങ്ങനെ കഥ ഇങ്ങനെ മുന്നോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഇന്നിന്ന് മനസ്സിലാകുന്ന ഒരു സത്യം, ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോ അതൊരു ചെറിയ ബാല്യത്തിലെ അഡ്വഞ്ചർ ആയിരുന്നുവെന്ന് തോന്നുന്നു. പക്ഷേ ആ ദിനത്തിൽ ഉമ്മയുടെ കരങ്ങളിൽ ഉണ്ടായിരുന്ന ആ തണുപ്പുണ്ടല്ലോ, ഇപ്പോ ഞാൻ മനസ്സിലാവുന്നു, ആക്കുന്നു. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സുരക്ഷയും സ്നേഹവുമായിരുന്നു.
1: തീർച്ചയായിട്ടും.
2: ഇനി 2 വർഷം മുൻപ് ആ കരങ്ങളിൽ അല്ലെങ്കിൽ ആ തണുത്ത കരങ്ങൾ എന്നിൽ നിന്ന് അകലുകയായിരുന്നു.
1: അപ്പൊ
2: അതിനൊരു സ്റ്റോറിയുണ്ട്,
1: നമുക്ക് പിന്നെ പറയാം എന്താണെന്നുള്ളത്. ശരിക്കും ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ അമ്മയെ നമ്മൾ കുറേച്ച് അതായത് കുറച്ച് സമയമാണെങ്കിലും ആ ഒരു പ്രായത്തിൽ കാണാതിരുന്നിട്ട് പെട്ടെന്ന് കാണുമ്പം ഉണ്ടാവുന്ന ഒരു സന്തോഷവും സങ്കടവും എല്ലാം കൂടി ചേർന്നിട്ടുള്ള അവസ്ഥയില്ല. കാരണം ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ട് ചെയ്യുന്ന കൈകൾ എന്ന് പറയുന്നത് അമ്മമാരുടെ കൈകളാണ്. അപ്പൊ അത് നമുക്ക് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് വലിയൊരു വേദന തന്നെയാണ്.
2: അല്ല, അത് അവരുള്ളിടത്തോളം കാലം ഉണ്ടല്ലോ, അത് വേറൊരു ലോകമാണ്.
1: പിന്നെ നമുക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയാണ്.
2: പിന്നെ നമ്മളിപ്പോ എന്താണേലും ഒരു സങ്കടം വന്നാൽ ആദ്യം നമ്മൾ വിളിക്കുന്നത് അമ്മയെന്ന,
1: അല്ലെങ്കിൽ
2: മനസ്സിലേക്ക് വരുന്ന ആ ഒരു മുഖോ അമ്മ അടുത്തുണ്ട് ഒന്ന് കൈ പിടിച്ചാ മതി. അതെ,
1: അത് മാത്രല്ല, നമ്മളിപ്പം നമ്മുടെ കാലൊന്നും മുട്ടുവാണെങ്കിൽ എന്റെ അമ്മയെ നമ്മൾ പെട്ടെന്ന്
2: വിളിക്കുന്നത്.
1: ഒരു അപകടം നമുക്ക് സംഭവിച്ചാലും അമ്മയെന്നുള്ള വിളിയാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്.
2: അത് നമ്മുടെ ഏറ്റവും ഗോൾഡൻ ഒരു ടൈമും നമ്മുടെ ഒരു ലോകവും തന്നെയാണ്. ഞാൻ ഇപ്പോഴത്തെ ഒരു കഥകളും നമ്മുടെ ഇപ്പോഴത്തെ ഒരു ലോകത്തിന്റെ ഒക്കെ പോക്ക് കാണുമ്പോഴേ ദീപ ശരിക്കും ഭയമാ തോന്നുന്നു കേട്ടോ. നമുക്ക് അതുകൂടെ പറയാതിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഈ കഴിഞ്ഞ വാർത്തകൾ പോലെ എനിക്കിപ്പോ ഇവിടെ മെൻഷൻ ചെയ്യാതിരിക്കാൻ പറ്റില്ല. പക്ഷെ ഒരു അമ്മമാർ എന്ന് പറയുമ്പം എല്ലാവരും ആ അമ്മയല്ല,
1: അതെ
2: അങ്ങനെയും കൂടെ ഉണ്ട്.
1: അതെ, ഇപ്പം ഈ കൊറേ ഇടയായിട്ട് കൊറേ വാർത്തകൾ വരുന്നുണ്ട്. പിന്നെ ഈ ചിലപ്പോ നമ്മൾ ഈ ഫേസ്ബുക്ക് ഇൻസ്റ്റയിലൊക്കെ ചില കാര്യങ്ങൾ കാണുമ്പോഴേക്ക് ഇന്നിപ്പം ഞാൻ ഇങ്ങോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോഴേക്കും ഇങ്ങനെ അടിക്കുന്നു, അങ്ങനെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുമല്ലോ. അപ്പൊ ഇങ്ങനെ ഓരോരുത്തർ എഴുതുമല്ലോ ഇവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ട്. അത് എന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അത് കറക്റ്റ് ആണ്, ഒറിജിനൽ ആണ്, പക്ഷെ നമുക്ക് കണ്ടു നിൽക്കാൻ
2: പറ്റില്ല.
1: അതുപോലെയാണ് ഓരോരോ കാഴ്ചകൾ എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ഒരു പാട്ട് കേട്ടിട്ട് വരാം അല്ലേ.
2: ഓക്കെ,
1: ഇനി ഇടയ്ക്ക് പോവരുത് കേട്ടോ.
2: ഇല്ല,
1: പാട്ട് വെക്കാൻ പോവാണേ കേട്ടോ. ഓക്കെ, പാട്ട് വെക്കാന്ന് പറയുമ്പോഴത്തേക്ക് ചില സമയത്ത് ഈ പാട്ടിനൊരു അനുസരണ ഇല്ല.
2: അതെന്താ ദീപേ അങ്ങനെ?

0: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹൗസ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ്, ഹിപ്പ് റീപ്ലേസ്മെന്റ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ, കൂടാതെ വിട്ടുമാറാത്ത നടുവുവേദന, ഇടുപ്പുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയവയ്ക്കും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
4: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: റേഡിയോ മെക്ഫാസ്റ്റ് 90.4 FM.
1: ദീപേ, ഇതിനകത്തെ നമ്മുടെ ഈ ഒരു കഥ പോയിരിക്കുന്നത് അപ്രതീക്ഷിത നിമിഷം, അതായത് ഓരോ ഭാഗത്തിനും ഓരോ അദ്ദേഹത്തിന്റെ ഫേസ് ചെയ്ത ഓരോ ഓരോ സിറ്റുവേഷൻ ഉണ്ടല്ലോ, അതിനെല്ലാം ഓരോ പേരിട്ടിട്ടുണ്ട്. അതായത് പോലീസ് സ്റ്റേഷനിലെ ഭയം, അപ്പോഴാണ് പോലീസ് സ്റ്റേഷനിലെ അത് പറഞ്ഞത്. പിന്നെ സ്നേഹത്തിന്റെ തിരികെയെത്തൽ,
2: അമ്മയെ
1: കണ്ടാവരുന്ന സമയം. ഇനിയാണ് അടുത്തതാണ് ഇന്നിന്ന് മനസ്സിലാകുന്നൊരു സത്യം.
2: അടുത്തത് അപ്പം എന്തായാലും അത് എന്താണെന്ന് നമുക്ക് നോക്കാം.
1: ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോ അതൊരു ചെറിയ ബാല്യത്തിലെ അഡ്വഞ്ചർ ആയിരുന്നുവെന്ന് തോന്നുന്നു. പക്ഷേ ആ ദിനത്തിൽ ഉമ്മയുടെ കരങ്ങളിലുണ്ടായിരുന്ന ആ ഒരു തണുപ്പ് ഇപ്പോ ഞാൻ മനസ്സിലാകുന്നു. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സുരക്ഷയും സ്നേഹവും എന്നുള്ളത്. 2 വർഷം മുൻപ് ആ തണുത്ത കരങ്ങൾ എന്നിൽ നിന്ന് അകലുകയായിരുന്നു. ഉമ്മയുടെ ശബ്ദം കേൾക്കാനാവാത്ത നിശബ്ദതയിൽ പല രാത്രികളും കണ്ണു നനഞ്ഞ് കിടക്കാറുണ്ട്. പക്ഷെ ആ ദിവസത്തെ ബസ് യാത്ര, ഉമ്മയുടെ ഓട്ടവും കെട്ടിപ്പിടിച്ച ആ നിമിഷവും, അവയെല്ലാം ഇന്നും എന്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ഓർമ്മയായിട്ടുണ്ട്. അതായത് ഉമ്മ ഇന്നില്ലെങ്കിലും എന്റെ ഓരോ പ്രാർത്ഥനയിലും ആ ഒരു സ്നേഹത്തിന്റെ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഇനി സൈനുൽ അബിദീൻ മൈത്രയുടെ ഒരു സന്ദേശം എന്ന് പറയുന്നത്, ദീപ അമൃത, ഞാൻ ഇടയ്ക്കിടയ്ക്ക് എഴുതുന്നത് ഈയൊരു നമ്മുടെ ഇവിടെ FM-ലോട്ട് ആയിക്കോട്ടെ, റിമൈൻഡിലേക്ക് ആയിക്കോട്ടെ, എഴുതുന്നത് വായിക്കുന്നത് കേൾക്കുമ്പോ ഒരു സന്തോഷമാണ്. അതെ, ഒരു പ്രവാസിയായ എനിക്ക് നമ്മുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ പങ്കുവെക്കാൻ കിട്ടുന്ന ഒരു ഒരു വേദി എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അപ്പോ എല്ലാ ശ്രോതാക്കളോടും എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, അകലെയാണെങ്കിലും നമ്മൾ ഒറ്റയ്ക്കല്ല. നമ്മുടെ സ്വപ്നങ്ങളും സന്തോഷങ്ങളും വേദനകളും തമാശകളും ഒക്കെ പങ്കുവെക്കാൻ നമ്മുടെ FM ഒരു അവസരം തരുന്നു എന്നുള്ളതാണ്. സൈനുൽ അബീദീൻ മൈത്ര, ഇന്നത്തെ എന്റെ ഈ ഒരു റിവൈൻഡ് എന്റെ പ്രിയ ഉമ്മയുടെ സ്മരണയ്ക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. ഉമ്മ എന്ന സത്യം സ്വപ്നങ്ങളിൽ എനിക്കായെന്നും ചിരിക്കുന്നു. ആ കരങ്ങൾ സ്വർഗത്തിൽ നിന്നും എന്നെ ഓമനിക്കുന്നുണ്ട്. ജീവിതം എത്ര ദൂരെയായാലും ഉമ്മയുടെ സ്നേഹം എപ്പോഴും എന്റെ ഹൃദയത്തിൽ തന്നെ ശ്വാസമായിട്ടുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു റിവൈൻഡ് ഇവിടെ
2: ചെറുതാണെങ്കിലും, അതെ ചെറുതാണെങ്കിലും നമ്മുടെയൊക്കെ മനസ്സിൽ ആ ഉമ്മ വന്ന്, എന്റെയൊക്കെ എന്റെ മൈൻഡിൽ ആ ഉമ്മ ഓടി വന്ന് കെട്ടിപ്പിടിക്കുമ്പോഴുള്ള ആ ഒരു സീനാണ് മനസ്സിൽ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പം അതെന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ഇപ്പൊ ഉമ്മ വിട്ടുപോയാലും ആ ഓർമ്മകളെന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും സൂക്ഷിക്കാം. ഓർമ്മയാണല്ലോ നമ്മളുടെ, നമ്മളെ ജീവിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഘടകം എന്ന് പറയുന്നത് നമ്മളുടെ മുന്നിലത്തെ ഓർമ്മ, ഇനിയുള്ള സ്വപ്നങ്ങളും ഒക്കെയാണ്. അപ്പൊ എപ്പോഴും ആ ഉമ്മ കൂടെ ഉണ്ടാവും ചേട്ടന്റെ, അതാണ് നമുക്കും പറയാനുള്ളത് അല്ലേ.
1: സൈനുൽ അബിദീൻ മൈത്ര എന്നാണ്
2: അങ്ങനെയാണ് പേര്. അപ്പൊ എന്തായാലും 3-ന് 3 ഇത് ഘട്ടങ്ങളായിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ.
1: അതെ, അനുഭവങ്ങൾ, അത് നമ്മള് നമുക്കൊക്കെ അങ്ങനെ ഒരു ഘട്ടം ഉണ്ടെന്നുള്ളത് ഒന്ന് ആലോചിക്കുമ്പോഴേ, നമ്മളെല്ലാം പറഞ്ഞു പോവുകയാണ് എങ്കിൽ പോലും നമ്മുടെ ഓരോ സിറ്റുവേഷൻസിനും ഓരോ ഓരോരോ തലക്കെട്ടുകളുണ്ട് അല്ലേ. നമ്മൾ അനുഭവിച്ച ഒരു സമയം, നമ്മൾ സന്തോഷിച്ച ഒരു സമയം, അങ്ങനെ അങ്ങനെ അല്ലേ.
2: അതെ, അപ്പൊ അതിന് കൃത്യമായിട്ട് ഒരു പേരൊക്കെ ഇട്ടിട്ടാണ് ചേട്ടൻ മെസ്സേജ് അയച്ചതെന്നുള്ളതാണ്. നല്ല എഴുത്തായിരുന്നു. ഇനിയും ഇതുപോലെയുള്ള ചില സമയത്ത് ഇതുപോലെയുള്ള എഴുത്തുകൾ എന്ന് പറയുന്നത് നമുക്ക് പിന്നെ പ്രത്യേകിച്ച് അമ്മമാരെ കുറിച്ചൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് കുറച്ചും കൂടി കണക്ട് ആവുമല്ലോ.
1: ഇപ്പൊ ഇത് പറഞ്ഞപ്പോ തന്നെ അല്ലേ ദീപ.
2: അതെ അതെ
1: അതെ. അതുപോലെ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യേ, ഇതുപോലൊക്കെ ഈ റിവൈൻഡ് കേൾക്കുന്ന സമയങ്ങളിൽ കുറച്ചു പേരൊക്കെ ഓ ഞാൻ ഇപ്പൊ തന്നെ അയക്കുക എന്നുള്ള രീതിയിലാണ് നമുക്ക് മെസ്സേജുകൾ വരുന്നത്. പിന്നീടൊന്നും
2: പിന്നീടില്ല, പിന്നീട് ആ പരിസരത്ത് വരില്ല, പിന്നെ റീമൈൻഡ് കേട്ടിട്ട് മിണ്ടാണ്ട് അങ്ങ്
1: പോകും പോകും, അതാണ്
2: വരില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പൊ നമ്മള് സുലൈ ചേട്ടന്റെ ഒരു റീമൈൻഡ് നമുക്ക് വായിക്കാനുണ്ട്. പക്ഷെ സുലൈ ചേട്ടനെ വിളിച്ചിട്ട് കിട്ടിയില്ല. സുലൈ ചേട്ടനോടൊന്ന് ഇൻഫോം ചെയ്യാനായിട്ട്
1: കേൾക്കണം.
2: അതെ, അതുകൊണ്ടാണ് ഇന്ന് സുലൈ ചേട്ടന്റെ റിവൈൻഡ് നമ്മൾ എടുക്കാഞ്ഞത്. അപ്പൊ ഇനി അടുത്ത ആഴ്ച നമ്മൾ സുലൈ ചേട്ടന്റെ റിവൈൻഡ് എടുക്കുക. അതുപോലെ ഇനി ബാക്കിയുള്ളവരും അയക്കുക എന്നുള്ളതാണ്. ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇപ്പൊ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇതൊക്കെ അയക്കുമ്പോൾ നമുക്ക് വീണ്ടും ഒരു നമ്മൾ ഓർമ്മയിലേക്ക് പോവാണ്. വീണ്ടും നമ്മൾ കഴിഞ്ഞ കാലത്തിലേക്ക് പോകുന്നു. അതുവഴിയും ഇപ്പൊ ഇതുപോലെയുള്ള സിറ്റുവേഷൻ അനുഭവിച്ച മറ്റുള്ളവരും ഉണ്ടായിരിക്കും അല്ലെ. നമ്മൾ എത്രയോ തവണ നമ്മൾ പല സ്ഥലങ്ങളിലും പോയിട്ട് ചിലപ്പോ ഈ ഉത്സവത്തിന്റെ ഒക്കെ തിരക്കിലൊക്കെ പോയിട്ട് നമുക്ക് പെട്ടെന്ന് ഒരു നിമിഷം കുട്ടിക്കാലത്തൊക്കെ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോ നമ്മുടെ അമ്മയോ അല്ലെങ്കിൽ നമ്മൾ ആരോട് അവരെ കണ്ടില്ലെങ്കിലുള്ള ഒരു ബുദ്ധിമുട്ട്.
1: വേറൊരു രസമുണ്ട് ദീപ, നമ്മളിപ്പം നമ്മളിപ്പോ ഇവിടെ ഇപ്പൊ സ്കൂളിലൊക്കെ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അമ്മ വീട്ടിലില്ലെങ്കിൽ പിന്നെ ഒരു ടെൻഷനും, കാരണം ഒന്നും വേണ്ട, അമ്മ വീട്ടിൽ മതി, അല്ലെങ്കിൽ അമ്മ ഒരു കപ്പ് കാപ്പി അല്ലെ ചായ കൊണ്ട് തരിക, അല്ലെങ്കിൽ എന്തെങ്കിലും സ്നാക്സ് കൊണ്ട് തരിക.
2: വീട്ടിലില്ലെന്ന് പറയുകയാണെങ്കിൽ എനിക്കൊക്കെ ഇപ്പോഴും അമ്മ എങ്ങോട്ടെങ്കിലും പോകുന്ന പറഞ്ഞാൽ ഞാൻ റേഡിയോയിൽ തന്നെ ഇരിക്കുക വീട്ടിൽ.
1: എനിക്ക് ഭയങ്കര ദേഷ്യവും വിഷമവും ഒക്കെയാ.
2: അതുപോലെ തന്നെ അമ്മമാര് ഒരു പനി വരാന്, പനി വന്നാൽ എനിക്ക് ദേഷ്യം, അയ്യോ എന്തോ പനിയൊന്നും ഇല്ല,
1: സത്യമുള്ള
2: നമുക്ക് പനിയാന്നാ നമുക്ക് ക്ഷീണം
1: ക്ഷീണമാണ്. ഞാൻ പറയും അമ്മ, എന്നിട്ട് ഞാൻ പറയും അമ്മ എന്താ അമ്മ കഴിക്കാത്ത, അമ്മ എന്താ മരുന്ന്, ഇപ്പൊ ഇവിടുന്ന് വരാനാ പനി, അമ്മക്ക് വരണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ, കാരണം നമ്മുടെ
2: അതാണ്. അവർക്ക് എന്തെങ്കിലും വയ്യാഴ, അപ്പൊ അമ്മ ചോദിക്കും നിങ്ങൾക്ക് മാത്രം ക്ഷീണമുള്ളൂ, നിങ്ങൾക്ക് മാത്രം വയ്യാഴികയുള്ളൂ, അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല.
1: അമ്മ ഇങ്ങനെ എപ്പോഴും അല്ലേ അത് വഴി ലൈവായിട്ട് നടന്ന് ആ ഒരു വൈബിൽ ഇങ്ങ് പോക്കോണം.
2: അതുകൊണ്ട് നമുക്കൊക്കെ പനി വരുന്ന സമയത്ത് എന്റെ പ്രാർത്ഥന അമ്മയെ അമ്മയ്ക്ക് പനിയൊന്നും വരുന്നില്ല പ്രാർത്ഥനയാണ്.
1: അമ്മ നമ്മള് തമാശയൊക്കെ വിട്ട് നമ്മള് ഭയങ്കര സീരിയസ് ആയിട്ട് പറയുകയാണെങ്കിൽ അതൊരു അതൊരു ലോകം
2: തന്നെയാണ്,
1: ഏറ്റവും സേഫ് ആയിട്ടുള്ള.
2: അതെ അല്ലേ, അത് നമ്മള് ആ ഒരു ഘട്ടത്തിലേക്ക് വരുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി മനസ്സിലാവുന്നത്.
1: പിന്നെ
2: മക്കളോടുള്ള അവരുടെ ഒരു കരുതല് അല്ലെ, സ്നേഹം, അല്ലെങ്കിൽ നമ്മള് തന്നെ ഇപ്പം ഞാനും അമൃതയും കൂടെ ഇടയ്ക്ക് പറയാറുണ്ട്, നമ്മളിനി ആലോചിക്കുമ്പോ അയ്യോ നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്കൊന്നും
1: പറ്റില്ല അവസ്ഥ
2: എന്നുള്ള ഒരു ചിന്തയാണ്. കാരണം അവര് അമ്മയ്ക്ക് പകരം എന്ന് പറയുന്ന ഒരു വാക്കില്ല.
1: ഞങ്ങൾ എപ്പോഴും പറയുന്നത് ഞാനും ദീപയും കൂടെ പ്രത്യേകിച്ച് ഇങ്ങനെ അറിയാലോ ന്യൂസോട് ന്യൂസാണ്, അപ്പൊ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് ദൈവമേ വേറെ മരിക്കണം എന്നുള്ള, അല്ലെങ്കിൽ മരണത്തെ ഭയപ്പെട്ടിട്ടോ ഒന്നുമല്ല, കാരണം നമ്മളൊക്കെ ഒരു സമയത്ത് അതിനെ ഫേസ് ചെയ്യേണ്ടതാണ്. പക്ഷെ ഈ ഒരു ടൈമിൽ സംഭവിക്കരുതെന്ന, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് അവരൊക്കെ സേഫ് ആണ്, അവര് ഓക്കെ ആണ്,
2: അത് ആ ഒരു ഇതാണ് എപ്പോഴും നമ്മൾ ഇങ്ങനെ ഇപ്പൊ ചിന്തിക്കുന്നത്. അപ്പൊ നമ്മളുടെ അമ്മമാര് ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ചിന്തിച്ചു വന്നവരാണ്, നമുക്കൊന്നും പറ്റല്ലേ, നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കേണ്ടതാണ് എന്നുള്ളൊരു ചിന്ത.
1: അപ്പൊ പറഞ്ഞു പറഞ്ഞ ഒരുപാട് ഞങ്ങൾ ഇമോഷണൽ ആവുന്നുണ്ടോ,
2: എന്താണ് കുറെ പേര് മെസ്സേജ് അയക്കുന്നു, ലിസ്റ്റ് ചേച്ചി പറ്റിപ്പിക്കാൻ പറ്റിയില്ല കൂന്ന്
1: ില്ല. അതെ,
2: അടുത്തത് സാനി ചേച്ചിയെ, പിന്നെ ഒരബദ്ധം ആർക്കും പറ്റും, ദീപക്കുട്ടി അമൃത കുട്ടി
1: നിക്കുന്നതേ ഉള്ളൂ,
2: ജയങ്കരേട്ടൻ
1: നിക്കുന്നേ ഉള്ളൂ.
2: അടുത്തത് ജയങ്കരേട്ടനാണ്, വേഗം തുടങ്ങൂ ദീപ, സിറാജ് പറഞ്ഞതുപോലെ എനിക്ക് ഉറക്കം വരുന്നെന്ന്. നമ്മള് എപ്പോഴാന്നറിയാം, നമ്മള് തുടങ്ങുന്നതിന് മുമ്പുള്ളതാണ്. ശംസുദിനൊക്കെ ആണെങ്കില് പാട്ട് പാടാൻ വന്നതാ, പിന്നെ അങ്ങ് ഗുഡ് ഈവനിങ് ഇണപ്രാവുകൾ എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചിട്ട് അങ്ങ് പോയി. ഇണപ്രാവുകള് സൽമയത്തെ മെസ്സേജ് അയക്കുന്നു, ദീപ പറഞ്ഞത് ശരിയാണ്, സൂഫി സന്യാസികൾ മരണമടഞ്ഞ ദിവസം പിന്നെ കബറിടങ്ങളിൽ നടത്തുന്ന ആണ്ട് നേർച്ചയാണ് കേട്ടോ, ഞാൻ പറഞ്ഞു തന്നില്ലായിരുന്നു അത്, അമൃതക്കെതിരെ അതിനെ കുറിച്ച് പെടുത്തില്ല. ലേഖ ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്, രണ്ട് കള്ളികൾ എന്ന് പറഞ്ഞിട്ട് കേട്ടോ, ലേഖ ചേച്ചിയുടെ ഒരു മെസ്സേജ് ഉണ്ട്. കാരണം നമ്മള് പിന്നെ എന്താ പറ്റിച്ചു എന്നുള്ള രീതിയിൽ, എൽസി ചേച്ചി ആണെങ്കിൽ എന്തോ ഒരു മെസ്സേജ് അയച്ചോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല, ഡിലീറ്റ് ചെയ്തു. പിന്നെ കാരണം എനിക്കൊന്ന് പാട്ട് റേഡിയോ കഫേയിൽ അയച്ചതാണെന്ന് വന്നിട്ട് ഡിലീറ്റ് ചെയ്തു. രാജേഷ് ഏട്ടൻ എന്തോ ഒരു മെസ്സേജ് പറഞ്ഞിട്ടുണ്ട്, എന്റെ അമ്മയെ നല്ല കഥ, കുഞ്ഞിനാളിലെ ഓർമ്മകൾ മനസ്സിൽ എന്നും തെളിഞ്ഞു നിൽക്കും എന്ന് പറഞ്ഞിട്ട് രാജേഷ് പച്ചാളം മെസ്സേജ് അയച്ചിട്ടുണ്ട്. കുഞ്ഞുനാളിലെ ഓർമ്മകൾ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവും, അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് ഇതുപോലെയുള്ള മെസ്സേജ് റീവൈൻഡിലേക്ക് നിങ്ങളൊക്കെ ഒരുപാട് ഓർമ്മകൾ നമുക്കൊക്കെ ഉണ്ടാവും. കാരണം നമ്മൾ മറന്നു പോയതല്ല, പക്ഷെ നമുക്ക് ചിലപ്പോൾ എഴുതാനുള്ള മടിയോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. എന്നാലും നമ്മളുടേതായിട്ടുള്ള ഒരു രീതിയിൽ അയച്ചാൽ മാത്രം മതി, ബാക്കി ഞങ്ങൾ അയച്ചു, ബാക്കി ഞങ്ങൾ അതിൽ പൊടുപ്പും തൊങ്ങലൊക്കെ വെച്ചിട്ട് ബാക്കി ഞങ്ങൾ പറഞ്ഞോളാം. അടുത്തത് നമ്മളുടെ അന്ന ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്, നല്ല ഓർമ്മ എഴുത്ത്, ഞാനും ഇവിടെ ഇരുന്ന് അമ്മയെ ഓർത്തിരുന്നു, ഞാൻ ഉടൻ നാട്ടിൽ വരുന്നുണ്ട്, അപ്പം അമ്മയുടെ അടുത്ത് പോകാം, അങ്ങനെ സന്തോഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്, കാരണം ഇങ്ങനെയുള്ള പ്രവാസികൾ എന്ന് പറയുമ്പോഴേക്കും അവർക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യും, ഫുഡിൻ്റെ കാര്യത്തിനാണെങ്കിലും, അല്ലെങ്കിൽ നമുക്കൊരു വയ്യാഴിക വന്നാലും അമ്മ അടുത്തുണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ചിന്തിക്കുക അല്ലേ. ഓക്കെ അന്ന ചേച്ചി മനസ്സിലായി. അടുത്തത് മെസ്സേജ് അയച്ചിരിക്കുന്നത് സിറാജ് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, സിറാജിന്റെ റീവൈൻഡ് ആണോ മെസ്സേജ് അയച്ചെന്ന് തോന്നുന്നു, ആ നേർച്ച ആണ്ട് നേർച്ചയാണ് എന്ന് പറഞ്ഞിട്ട് സിറാജ് മെസ്സേജ് അയച്ചിട്ടുണ്ട്.
1: നീ പറഞ്ഞത് പറഞ്ഞത് സെർച്ച് ചെയ്തതേ,
2: ഇക്ക അടിപൊളി സൂപ്പർ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ദീപ അമ്രു നിങ്ങൾ മനോഹരമായി അവതരിപ്പിച്ചു, ദീപ ഞാൻ അയച്ചത് വായിച്ചിരുന്നോ എന്ന് ചോദിച്ചിട്ടുണ്ട്, അതായത് ഒരു റീവൈൻഡ് ആയിരുന്നു എന്ന് തോന്നുന്നു. അയച്ചിട്ടുണ്ട് ഒരു റീവൈൻഡ്. അടുത്ത പ്രാവശ്യം നമുക്ക് സെറ്റ്
1: അടുത്തേ നമ്മള് അതായിരിക്കും. ആര്, സിറാജ് ചേട്ടന്റെ ആണോ?
2: അതെ.
1: ഓക്കെ, സെറ്റ്.
2: അയ്യോ പറ്റിച്ച് ആണ്ട് നിറച്ചെന്നാണ് മീനിങ് എന്ന്. എൽസി ചേച്ചി എല്ലാം കഴിഞ്ഞ് ഇവിടെ എല്ലാവർക്കും മനസ്സിലായി. എല്ലാം കഴിഞ്ഞ് ഞങ്ങള് പാത്രമൊക്കെ കഴുകി വെച്ചു. അവഴാണ് എൽസി ചേച്ചി വന്നത്. അപ്പൊ എന്തായാലും എല്ലാവരും നമ്മളോടൊപ്പം ഇങ്ങനെ എന്താ അത് ഇവിടെ നശിപ്പിച്ചു കൊട്ടാരത്താണ്ടിച്ചെന്ന് സംഭവിച്ചേ. ഇവിടെ എന്തൊക്കെയോ അമൃത താഴെ ഇടുന്നുണ്ട് കേട്ടോ. ഈ കുട്ടി ഇന്ന് വന്നപ്പോ തൊട്ട് ഇവിടെ കയറി വരുന്നു, കസര തള്ളിയിടുന്നു, മൊത്തത്തിൽ ആക്രമണമാണ്. ഞാൻ വെളിയിലോട്ട് നോക്കിയിട്ട് ഞാൻ എങ്ങനെ വീട്ടിൽ പോകുന്നാണ് ഞാനിപ്പോ.
1: സുഹൃത്തുക്കളെ, എനിക്ക് വീണ്ടും ഒരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. ഈ നിമിഷം വരെ ഞാൻ ദീപയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ? പറഞ്ഞോ?
2: പറഞ്ഞിട്ടില്ല.
1: നീ നനയത്തില്ല?
2: നനയോ എന്നുള്ളതല്ല, നനയുവാണേലും വേണ്ടിയില്ല, കുളിക്കുന്നുള്ളതാണ്.
1: ഭയങ്കര
2: മഴ, ഭയങ്കര മഴ തന്നെ ഇരുണ്ട് മൂടി കിടക്കുന്നു അല്ലേ. പ്രാർത്ഥിച്ചേക്കണം കേട്ടോ, ഞാൻ കുഴപ്പമൊന്നും ഇല്ലാണ്ട് എന്റെ വീട്ടിലേക്ക് എത്തണം. അതെ അതെ അതെ. കാര്യം എന്തൊക്കെ പറയാം, രാജേഷേട്ടൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാനും കുഞ്ഞിനാളിൽ അമ്പലമുറ്റത്ത് വെച്ച് ഞാൻ മിസ്സായി പോയെന്ന്. രാജേഷേട്ടൻ മിസ്സായി പോയി അമ്പലമുറ്റത്ത് വെച്ച്. ഞാൻ അമ്പല ഭാരവാഹികളുടെ ഓഫീസിൽ ചെല്ലാൻ തോന്നി, അങ്ങനെ അനൗൺസ്മെന്റ് ചെയ്ത് അമ്മയും ചേച്ചിയും വന്നു. അത് എന്റെ മനസ്സിൽ ഇന്നും ഉണ്ട്. അതങ്ങോട്ട് അയക്കേ, ബാക്കി കാര്യം ഞങ്ങൾ ഏറ്റവും.
1: അതാണ്
2: അമ്മയും പച്ചാളത്ത് നിന്ന് രാജേഷ് പച്ചാളം അമ്പലത്തിന്റെ വടക്കേ മുറ്റത്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് അനൗൺസ്
1: ചെയ്തു. ഇങ്ങനെ ഒരു സംഭവം, ദേവി നാരായണ.
2: അതെ അതെ അതെ, രാജേഷ് പച്ചാളം.
1: അതെ, പച്ചാളത്ത് നിന്ന് വന്ന രാജേഷ്.
2: അതെ,
1: രാജേഷിന്റെ കൂടെ വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും വേഗം കമ്മിറ്റി ഓഫീസിൽ ബന്ധപ്പെട്ട് കമ്മിറ്റി ഓഫീസുമായി ബന്ധപ്പെടുക.
2: ആഹാ, ഗീത ചേച്ചി ഇന്ന് ദീപമോള് വീട്ടിൽ പോകണ്ടെന്ന്. ഗീത ചേച്ചി ചുമത്രയിൽ നിന്ന്, എന്നാ ചുമത്രയിലോട്ട് പോയിട്ട് എന്ന കാര്യം. അടുത്തത്, ദീപ ഇവിടെ റസീലയും കുരുത്തക്കേട് കാണിക്കുന്നുണ്ട്, എന്ത് ചെയ്യണമെന്ന്. സാനി ചേച്ചി, എന്ത് കുരുത്തക്കേടാ കാണിക്കുന്ന അവിടെ? റസീല, റസീല ജയങ്കരേട്ടന്റെ പിന്നെ ഫ്രണ്ട്സാണ്. അപ്പൊ അവര് റേഡിയോ ജയങ്കരേട്ടൻ പരിചയപ്പെടുത്തി ജയങ്കരേട്ടന്റെ ബർത്ത്ഡേക്ക് വിഷസ് അറിയിച്ചു. അപ്പൊ ഇന്ന് അവിടെ എന്തൊക്കെയോ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അമൃതയുടെ എന്തോ ക്യാരക്ടറാണെന്ന് തോന്നുന്നു
1: കേട്ടോ. സുഹൃത്തുക്കളെ, വീണ്ടും ഞാൻ പറയുന്നു, ദീപ
2: സൽമൈത്ത, എന്റെ അമ്മ സൽമൈത്തയാണോ ഇത്? ഒരു മിനിറ്റ്. എന്റെ അമ്മ പോയിട്ട് 31 വർഷമായി. എനിക്ക് അമ്മയോട് മാത്രമായി പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. അമ്മയ്ക്ക് പകരം വെക്കാൻ അമ്മ മാത്രം നന്നായിരുന്നു. ഓർമ്മ രണ്ടുപേരും നന്നായി അവതരിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് നമ്മുടെ സൽമൈത്ത കേട്ടോ.
1: ഓക്കെ
2: ഓക്കെ. ഗീത ചേച്ചി അമ്മയുടെ കാര്യം പറഞ്ഞ് രണ്ടുപേരും വീണ്ടും കരയിപ്പിച്ചു. ചേച്ചി ചില്ല് പൊട്ടിച്ചു. റസീന ചേച്ചി, റസീല ചേച്ചി ചില്ല് പൊട്ടിച്ചു. ഇവിടെ അത്ര അതിക്രമൊന്നും ഇല്ല, കാരണം അത്ര അതിക്രമം കാണിച്ച പിന്നെ പുറത്താ അമൃത. ചില്ല് പൊട്ടിച്ച ഇവിടെ അച്ഛൻ പുറത്ത്
1: കഴിഞ്ഞ് അതോടുകൂടി
2: കഴിഞ്ഞു. അപ്പൊ അങ്ങനെ ചാച്ച ബേബി പറയാമോ, എനിക്ക് വീട്ടിൽ പോണ്ടേ.
1: അപ്പൊ ദീപ പറഞ്ഞു
2: അതിനെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തീരില്ല. ഒരു മണിക്കൂറൊന്നും പോരാ. അമ്മമാരെ കുറിച്ചും മക്കളെ കുറിച്ചും ഒക്കെ പറയും, അല്ലെങ്കിൽ നമ്മുടെ ബാല്യകാലത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തീരാതെ
1: അത്രയുണ്ട്. അങ്ങനെ അതെ.
2: അപ്പൊ നമുക്ക് എന്തായാലും ടാറ്റ ബൈ ബൈ പറയാം അല്ലേ.
1: പിന്നെ
2: ഇതുപോലെ തൊണ്ടയ്ക്കെന്തോ ഒരു കിച്ച് കിച്ച് കേട്ടോ. ഈ ഒരു അമ്മ മനസ്സ് എന്നുള്ള പാട്ടിട്ടോണ്ടുകൂടി ഇന്നത്തെ റീവൈൻഡിൽ നിന്ന് ഞാനും അമൃതയും ടാറ്റ ബൈ ബൈ പറയുന്നു. ഇതുപോലുള്ള ഓർമ്മകൾ വേഗം നമ്മുടെ റീവൈൻഡിലേക്ക് അയക്കുക. ഓക്കെ, എന്തു പറയുന്നു, പോവാൻ റെഡിയാണോ?
1: ഓക്കെ ദീപ,
2: അദ്ദേഹത്തിന് പോവാൻ മനസ്സ് കാണത്തില്ല, നൈറ്റ് ഡ്യൂട്ടിയാ, അതുകൊണ്ട് ഇവിടെ ഇരിക്കുകയല്ലേ. അപ്പോ ഓക്കെ
1: ഓക്കെ,
2: ഇത്രയും നേരം റീവൈൻഡിൽ കൂടെ ഉണ്ടായിരുന്നത് ദീപ
1: ആൻഡ് അമൃത. ആർജെ അമൃത കാർത്തിക.
2: മതി മതി മതി, ഇത്ര മതി.
1: കേട്ടുകൊണ്ടേ ഇരിക്കൂ റേഡിയോ ബ്രേക്ക്ഫാസ്റ്റ് 90.4.

0: മിത്താരം, ഒരുപിടി നാട്ടു നന്മയുടെ പകർന്നാട്ടം.
1: നാടൻ പാട്ടുകളുടെ ഒരു അക്ഷയ കനിയാണ് കേരളം. പ്രാദേശികമായും അതുപോലെ തന്നെ കുട്ടനാടൻ വള്ളുവനാടൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ നാടൻ പാട്ടുകൾ ഈ മലയാളക്കരയിൽ രൂപം കൊണ്ടിട്ടുണ്ട്. കടൽ, കായൽ, നദികൾ, വയൽ, മലകൾ, ഇവയെല്ലാമാണ് നാടൻ പാട്ടുകളുടെ പ്രധാന തട്ടകങ്ങൾ. ഒരു പ്രദേശത്തിന്റെ സാംസ്കാരിക തനിമ മാത്രമല്ല, നാടൻ ജീവിത ശൈലികളെയും വിളിച്ചോതുന്ന ഒരു മഹത്തായ കലാവിഷ്കാരമാണ് നാടൻ പാട്ടുകൾ. നൂറ്റാണ്ടുകളായി പറഞ്ഞുവന്ന പഴഞ്ചൊല്ലുകളും കടങ്കഥകളും ചില പ്രത്യേക പ്രദേശങ്ങളിലെ നാടൻ ഭാഷാശൈലിയും കൈവന്ന പ്രത്യേക താളം സംഭാഷണ ഭാഷയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സാഹിത്യ ഭാഷയുടെ ഉത്ഭവത്തിന് കാരണമായി. ഇങ്ങനെ പ്രത്യേക താളത്തിൽ രൂപം കൊണ്ട ചെറുഖണ്ഡങ്ങളാണ് ആദ്യകാല നാടൻ പാട്ടുകൾ. ഈ ചെറുഖണ്ഡങ്ങൾ സമൂഹത്തിന്റെ കാൽപ്പനിക ശക്തിയുമായി കലർന്ന് പരിണാമത്തിന് വിധേയമായിരിക്കാനിടയുണ്ട്. തലമുറകളിലൂടെ പകരുമ്പോൾ ഈ പാട്ടുകൾ കാലാനുസൃതവും ദേശാനുസൃതവുമായ മാറ്റങ്ങൾ സംഭവിക്കുക സാധാരണമാണ്. അതിനാൽ നാടൻ പാട്ടുകളുടെ പഠനം സാഹിത്യത്തിന്റെ വേരുകളുടെ തേടൽ മാത്രമല്ല, അതുണ്ടായ കാലം മുതൽ ജനജീവിതത്തെക്കുറിച്ചുള്ള ഒരു സാമൂഹ്യ അവലോകനം കൂടിയാണ്.

കേരളത്തെ സംബന്ധിച്ചോളം നാടൻ പാട്ടുകളുടെ ഒരു കലവറ തന്നെ സ്വന്തമായുണ്ട്. ജീവിതത്തിന്റെ സത്യസന്ധമായ ചിത്രീകരണമാണ് നമ്മുടെ നാടൻ പാട്ടുകൾ. ആത്മാർത്ഥവും ലളിതവും കൂടാതെ കാൽപ്പനികതയും കൂടെ ചേരുമ്പോൾ ഉണ്ടാകുന്ന ആവിഷ്കാര ശൈലി ഈ പാട്ടുകളുടെ പ്രത്യേകതയാണ്. കേരള മണ്ണിന്റെയും കേരളീയ ജനജീവിതത്തിന്റെയും മണം ഈ പാട്ടുകളിലൂടെ പ്രസരിക്കുന്നു. ഇന്ന് മനോഹരമായ ഈ നാടൻ പാട്ട് നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് മിത്താരത്തിൽ നിന്ന് വിട പറയുന്നു ആർ ജെ അമൃത കാർത്തിക. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: കിർലോസ്കർ ബ്രദേഴ്സ് ലിമിറ്റഡ് ഇന്ത്യയിലെ നമ്പർ വൺ പമ്പ് സെറ്റ് നിർമ്മാതാക്കൾ. 100% കോപ്പർ ബൗണ്ട് പമ്പ് സെറ്റ്സ്, കുറഞ്ഞ വൈദ്യുതി ഉപഭോഗം, കൂടുതൽ കാലം ഈടുനിൽപ്പ്, വിവിധ ഇനം മോഡലുകൾ എന്നിവയെല്ലാം കിർലോസ്കറിന് മാത്രം അവകാശപ്പെടാവുന്ന സവിശേഷതകൾ. കിർലോസ്കർ പമ്പ് സെറ്റുകളുടെ 19 ആലപ്പുഴ ജില്ലകളുടെ വിതരണക്കാരായ കാവേരി ഏജൻസിയിൽ ഞങ്ങൾ അഭിമാന പുരസ്സരം ഉപഭോക്താക്കൾക്ക് പരിചയപ്പെടുത്തുന്നു. 50+ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയവും 3 ബിസിനസ് പാരമ്പര്യവും ഒത്തുചേർന്ന കാവേരി ഏജൻസീസ്, ദീപ ടവറിനു സമീപം, തിരുവല്ല.

കൊച്ചി തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോട് കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
1: മദ്യപാനം മാത്രമല്ല, ജങ്ക് ഫുഡ് ഒക്കെ കഴിച്ചാലും ചിലപ്പോൾ ഫാറ്റി ലിവർ പിടിപെട്ടേക്കാം. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഫാറ്റി ലിവർ ക്ലിനിക് ഉണ്ട്.
2: ദഹന പ്രശ്നങ്ങൾക്കും കരൾ രോഗങ്ങൾക്കും മികച്ച ചികിത്സ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെന്നൂർ.

0: ಹೃದಯ ಪುಷ್ಪಮೇ.
1: ಆಹಾ, ಎಂದ ಪಾಠ.
0: ಹೃದಯ
1: ಪ್ರಣಯ ನಾಯಕನ പിന്നണിയിൽ ഗാനഗന്ധവന്റെ ശബ്ദവും. പാട്ട് കേൾക്കാനും കാണാനും ഒക്കെ എന്താ ഭംഗി അല്ലേ കേശവ?
2: എന്താ പാട്ട്! മധുരഗീതത്തിലൂടെ കേൾക്കുന്ന പാട്ടുകളെ പഴയ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുക. സ്കൂൾ വിട്ട് ചോറുണ്ണാൻ ഇരിക്കുന്ന ഒരു ഓർമ്മ. മോളെ, ചോറ് റെഡിയായിട്ടുണ്ട് കേട്ടോ.
3: പഴയകാല ഓർമ്മകളിലേക്ക് തീർക്കുന്ന പാലം, അതിന് നിമിത്തമാകുന്നതോ മലയാളത്തിലെ കാലത്തെയും ക്ലാസിക് ഹിറ്റുകൾ, മധുരഗീതങ്ങൾ.

എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1:30 ആർ ജെ അമൃത കാർത്തികേയ്ക്കൊപ്പം മധുരഗീതങ്ങൾ.

തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടൂ. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: இக்னாசியோஸ் காலேஜ் ஃபார் அட்வான்ஸ் ஸ்டடீஸ், ஆட்டோனமஸ் காலேஜ், திருவல்லா. மேக்ஃபாஸ்ட் காலேஜிலே விவித கோர்ஸுகளிலேக்குள்ள அட்மிஷன் ஆரம்பிச்சிருக்கோம். மலங்கர சுரியானி கத்தோலிக்க சப திருவல்ல அதிரூபத மேனேஜ்மெண்டின் கீழிலுள்ள ஸ்தாபனம். NAC A+, UGC 2F, DSIR அக்ரெடிட்டேஷன், AICTE அங்கீகாரத்தோடையும் மிகச்ச பிளேஸ்மெண்டோடு கூடியும் மகாத்மா காந்தி சர்வகலாசாலையுடைய கீழில் NIRF ராங்கோடு பிரவர்த்திக்கிற கேரளத்திலே பிரசஸ்த வித்யாபியாச ஸ்தாபனம். MBA, MCA, MSc விஷயங்களில் கழிஞ்ஞ 25 வருஷங்களுக்கிடையில் 200 ராங்குகൾ. നാഷണൽ സൈബർ ഡിഫൻസ് റിസോഴ്സ് സെന്ററായും സർവകലാശാല ഗവേഷണ കേന്ദ്രമായും പ്രവർത്തിക്കുന്നു. MBA, MCA, MSW, MSc ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷ്വറൻസ്, MSc ബയോടെക്നോളജി, ബയോ ഇൻഫർമാറ്റിക് എന്നീ കോഴ്സുകളിലേക്ക് 2026 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അഡ്മിഷനു വേണ്ടി www.macfast.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 9048565998 എന്ന നമ്പറിൽ വിളിക്കുകയോ ചെയ്യുക. മാക്ഫാസ്റ്റ്, മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ്, ഓട്ടോണമസ് കോളേജ്, തിരുവല്ല.
1: കിർലോസ്കർ ബ്രദേഴ്സ് ലിമിറ്റഡ് ഇന്ത്യയിലെ നമ്പർ 1 പമ്പ് സെറ്റ് നിർമ്മാതാക്കൾ. 100% കോപ്പർ ബൗണ്ട് പമ്പ് സെറ്റ്, കുറഞ്ഞ വൈദ്യുതി ഉപഭോഗം, കൂടുതൽ കാലം ഈടുനിൽപ്പ്, വിവിധയിനം മോഡലുകൾ എന്നിവയെല്ലാം കിർലോസ്കറിന് മാത്രം അവകാശപ്പെടാവുന്ന സവിശേഷതകൾ. കിർലോസ്കർ പമ്പ് സെറ്റുകളുടെ 19 ആലപ്പുഴ ജില്ലകളുടെ വിതരണക്കാരായ കാവേരി ഏജൻസിയെ ഞങ്ങൾ അഭിമാന പുരസ്സരം ഉപഭോക്താക്കൾക്ക് പരിചയപ്പെടുത്തുന്നു. 50 വർഷങ്ങളുടെ പ്രവൃത്തി പരിചയവും 3 ബിസിനസ് പാരമ്പര്യവും ഒത്തുചേർന്ന കാവേരി ഏജൻസീസ്, ദീപ ടവറിനു സമീപം, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: റേഡിയോ മെക്ഫസ് 90.4. ടൈം ചെക്ക്.
1: 6 o'clock.
4: റേഡിയോ മെക്ഫസ് 90.4.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: വെരിക്കോസ് വെയിന് എന്തൊക്കെയോ പുതിയ ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് കേൾക്കുന്നു.
3: അതെ, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള വെരിക്കോസ് വെയിൻ ക്ലിനിക് ഉണ്ട്. ലേസർ ചികിത്സ ഉൾപ്പെടെ നൂതന ചികിത്സാ സൗകര്യങ്ങളും ഉണ്ട്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: കൊച്ചി.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇനി ആകാശവാണി വാർത്തകൾ.
2: പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കുന്ന ധവളപത്രം നിയമസഭയിൽ സമർപ്പിച്ച് സംസ്ഥാന സർക്കാർ. 5.07 ലക്ഷം കോടി രൂപയുടെ കടബാധ്യതയിൽ നിന്നും കരകയറ്റുക ലക്ഷ്യം. ധവളപത്രം വസ്തുതാവിരുദ്ധവും ചട്ടലംഘനവുമെന്ന് മുൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. ധവളപത്രത്തിൽ നിയമസഭയിലും പൊതുസമൂഹത്തിലും ചർച്ച ആവശ്യമെന്ന് ബിജെപി. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയം പാസാക്കി നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. സംസ്ഥാന ബജറ്റ് ഈ മാസം 19-ന്. പാലക്കാട് ജില്ലയിലെ നെൽകർഷകരുടെ കുടിശ്ശിക തുക അനുവദിക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗ തീരുമാനം. കണ്ണൂർ ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണത്തിന് കേന്ദ്രത്തോട് ശുപാർശ ചെയ്യുമെന്ന് മുഖ്യമന്ത്രി. ഗിന്നസ് ലോക റെക്കോർഡ് നേട്ടവുമായി കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന്റെ മേരാ യുവഭാരത് ക്വിസ്. തെക്കുപടിഞ്ഞാറൻ കാലവർഷം സംസ്ഥാനത്തെത്തി. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ സാമ്പത്തിക അടിത്തറ ഭദ്രമാക്കാനും 5.07 ലക്ഷം കോടി രൂപയുടെ കടബാധ്യതയിൽ നിന്നും കരകയറ്റാനും ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാരിന്റെ ധവളപത്രം. കേവലം നികുതി വർധനയ്ക്കപ്പുറം ഭരണ സംവിധാനത്തിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും കാതലായ മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമേ നിലവിലെ പ്രതിസന്ധി മറികടക്കാൻ സാധിക്കൂവെന്ന് ധവളപത്രത്തിൽ പറയുന്നു. മുഖ്യമന്ത്രി VD സതീശനാണ് ധവളപത്രം ഇന്ന് നിയമസഭയുടെ മേശപ്പുറത്ത് വച്ചത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിക്കോട്.
3: കിഫ്ബിയുടെ വായ്പകൾ ഇപ്പോൾ സംസ്ഥാനത്തിന്റെ മൊത്തം വായ്പാ പരിധിയിൽ ഉൾപ്പെടുന്നതിനാൽ കിഫ്ബി സ്വതന്ത്രമായി വായ്പ എടുക്കുന്നത് നിർത്തണമെന്നാണ് ധവളപത്രത്തിലെ പ്രധാന ശുപാർശ. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പരിഷ്കരണമാണ് മറ്റൊരു നിർദ്ദേശം. ഉൽപാദനത്തിനനുസരിച്ച് സബ്സിഡി നൽകുന്ന നിലവിലെ രീതി മാറ്റി അർഹരായ ഉപഭോക്താക്കൾക്ക് നേരിട്ട് ആനുകൂല്യങ്ങൾ കൈമാറുന്ന രീതിയിലേക്ക് മാറണമെന്നും ധവളപത്രത്തിൽ ശുപാർശ ചെയ്യുന്നു. ലാഭകരമായി പ്രവർത്തിക്കുന്ന ബിവറേജസ് കോർപ്പറേഷനെ കനത്ത നഷ്ടത്തിലുള്ള സപ്ലൈകോയുമായി ലയിപ്പിക്കുക എന്ന നിർദ്ദേശവും റിപ്പോർട്ടിൽ മുന്നോട്ട് വയ്ക്കുന്നു. തുടർച്ചയായി നഷ്ടം വരുന്നതും കാലാനുസൃതമല്ലാത്തതുമായ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാനോ സ്വകാര്യവൽക്കരിക്കാനോ സർക്കാർ തയ്യാറാകണം. ശമ്പള പെൻഷൻ ബാധ്യതകൾ കുറയ്ക്കുന്നതിനായി വിരമിക്കൽ പ്രായം കേന്ദ്ര സർക്കാരിന് സമാനമായി വർദ്ധിപ്പിക്കണം.
2: ധവളപത്രം രാഷ്ട്രീയപരമായ രേഖയല്ലെന്നും സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച വിദഗ്ധ അഭിപ്രായം ഉൾപ്പെടുത്തിയുള്ള യാഥാർത്ഥ്യങ്ങളാണെന്നും മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ പറഞ്ഞു. ധവളപത്രത്തിൽ പ്രതിപക്ഷം വിയോജിപ്പ് രേഖപ്പെടുത്തി. രഹസ്യ സ്വഭാവമുള്ള ധനകാര്യ വകുപ്പിന്റെ രേഖകൾ സർക്കാർ സർവീസിൽ ഇല്ലാത്തവരെ ഏൽപ്പിച്ചത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അറിയിച്ചു. ധവളപത്രം വസ്തുതാവിരുദ്ധവും ചട്ടലംഘനവുമാണെന്ന് മുൻ ധനമന്ത്രി KN ബാലഗോപാൽ. പൊതുമേഖലയുടെ സ്വകാര്യവൽക്കരണം ലക്ഷ്യം വെച്ചുള്ള രേഖയാണിതെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
4: ഈ രേഖയിൽ ഒരു പ്രധാന ഗുണം അദ്ദേഹം പറഞ്ഞോണ്ടിരുന്നു, കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധി വലിയ കടക്കണിയിലാണ് എന്നുള്ള കാര്യം പോയി. കഴിഞ്ഞ വർഷം നിങ്ങളോട് 600,000 കോടിയാണ് കേരളത്തിന്റെ കടം എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞോണ്ടിരുന്നത്. അപ്പൊ അന്ന് ഞാൻ ഇതുപോലെ 600,000 കോടിയൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോ അങ്ങനൊന്നും അല്ല എന്നാണല്ലോ പറഞ്ഞോണ്ടിരുന്നത്. ഇന്നത്തെ ഈ രേഖയ്ക്കകത്ത് 5,07,000 കോടിയാണ് കേരളത്തിന്റെ ആകെ കടം എന്ന് പറയുന്നത്. ആ നുണ അത് തെറ്റിപ്പോയി എന്ന് ഇറക്കിയ ഈ ധവളപത്രത്തിന്റെ പുസ്തകത്തിലുണ്ട്.
2: സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ ധവളപത്രത്തിലെ കാര്യങ്ങൾ നിയമസഭയിലും പൊതുസമൂഹത്തിലും ചർച്ച ചെയ്യണമെന്ന് MLA BJP സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളോട് പറഞ്ഞു.
5: നമ്മളുടെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി മോശം ദുർബലം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, നമ്മുടെ ഭാവി ബാധിക്കുന്ന ഒരു സ്ഥിതിയിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യണം. ഇത് പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് ആണോ മറ്റേത് ഡോക്യുമെന്റ് ആണോ അതല്ല വിഷയം. ആ ഡോക്യുമെന്റിൽ പറഞ്ഞ യാഥാർത്ഥ്യം പൊതു സമൂഹത്തിൽ എല്ലാവരും ചർച്ച ചെയ്യണം, മനസ്സിലാക്കണം.
2: ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപം നിയമസഭ പാസാക്കി. നടപടികൾ പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഈ മാസം 19-ന് സഭ വീണ്ടും സമ്മേളിക്കും. മുഖ്യമന്ത്രി VD സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് അന്നേ ദിവസം അവതരിപ്പിക്കും. ധനവകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി തന്നെയായിരിക്കും ബജറ്റ് അവതരിപ്പിക്കുന്നത്. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് പാലക്കാട് ജില്ലയിലെ കർഷകരുടെ കുടിശ്ശിക തുക അനുവദിക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. പണം വിതരണം ചെയ്യുന്നതിലെ എല്ലാ തടസ്സങ്ങളും പരിഹരിച്ചതായി മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവെ മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വായ്പ അനുവദിക്കുന്നതിൽ നിന്നും പ്രാഥമിക സഹകരണ സംഘങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കാനും സപ്ലൈകോയുടെ നേതൃത്വത്തിൽ വിതരണം പൂർത്തിയാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ അന്വേഷണം സിബിഐക്ക് വിടുന്നതിന് കേന്ദ്ര സർക്കാരിനോട് ശുപാർശ ചെയ്യും. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് 14 ലക്ഷം രൂപ വീതം ധനസഹായം അനുവദിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം സംഘടിപ്പിച്ച മേരാ യുവഭാരത് ക്വിസിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ്. ഒരാഴ്ചയിൽ ഏറ്റവും കൂടുതൽ ഉപയോക്താക്കൾ പങ്കെടുത്ത ഓൺലൈൻ ക്വിസ് എന്ന നേട്ടമാണ് ലഭിച്ചത്. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യയുടെ സാന്നിധ്യത്തിൽ ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് സർട്ടിഫിക്കറ്റ് മൈ ഭാരതിന് സമ്മാനിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
2: എറണാകുളം മലയിടം തുരുത്ത് പരിയത്തുകാവ് ഉന്നതിയിലെ കുടിയൊഴിപ്പിക്കൽ നടപടികൾക്ക് കൂടുതൽ സമയം അനുവദിച്ച് ഹൈക്കോടതി. ഈ മാസം 16 വരെയാണ് സമയം നീട്ടി നൽകിയത്. പെരുമ്പാവൂർ മുൻസിഫ് കോടതിയുടെ ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച ഹർജിയിലാണ് ഉത്തരവ്. തെക്കു പടിഞ്ഞാറൻ കാലവർഷം സംസ്ഥാനത്തെത്തി. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളിരുത്തി.
6: ചില ഭാഗങ്ങളിലും തെക്ക് പടിഞ്ഞാറൻ കാലവർഷത്തിന് തുടക്കമായതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഉച്ചയ്ക്കാണ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. കർണാടകത്തിന്റെയും തമിഴ്നാടിന്റെയും ശേഷിക്കുന്ന ഭാഗങ്ങളിലും ഗോവയിലും മഹാരാഷ്ട്രയുടെയും ആന്ധ്രാപ്രദേശിന്റെയും ചില ഭാഗങ്ങളിലും 2-3 ദിവസങ്ങൾക്കുള്ളിൽ കാലവർഷം വ്യാപിക്കും.
2: മഴ ശക്തമായതോടെ സംസ്ഥാനത്തെ അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഉയർന്നു. തിരുവനന്തപുരം അരുവിക്കര ഡാമിന്റെ 2 ഷട്ടറുകൾ 25 സെന്റിമീറ്റർ വീതം തുറന്നു. കണ്ണൂർ ജില്ലയിലെ പഴശ്ശി ഡാമിന്റെ 2 ഷട്ടറുകളും തുറന്നിട്ടുണ്ട്. സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. ഈ വർഷത്തെ ലോക പരിസ്ഥിതി ദിനാചരണ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം വനമന്ത്രി ഷിബു ബേബി ജോൺ നാളെ നിർവഹിക്കും. തിരുവനന്തപുരം വനംവകുപ്പ് ആസ്ഥാനത്ത് നടക്കുന്ന ചടങ്ങിൽ വനമിത്ര പുരസ്കാര വിതരണവും സ്കൂളുകളിലെ ഫോറസ്ട്രി ക്ലബ്ബുകൾക്കായി തയ്യാറാക്കിയ ലോഗോ പ്രകാശനവും നടക്കും. പ്രകൃതിയിൽ നിന്നും പ്രചോദനം, കാലാവസ്ഥയ്ക്കായി നമ്മുടെ ഭാവിക്കായി എന്നതാണ് ഈ വർഷത്തെ പരിസ്ഥിതി ദിന സന്ദേശം. വനം വന്യജീവി നിയമപ്രകാരമുള്ള കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട രേഖകൾ ഓൺലൈനായി കോടതികളിൽ സമർപ്പിക്കാൻ പുതിയ സംവിധാനമൊരുങ്ങി. തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഹോക്ക് പ്ലാറ്റ്ഫോം ഉപയോഗിച്ചാണ് ഇത് പ്രവർത്തിക്കുക. നാളെ നടക്കുന്ന ലോക പരിസ്ഥിതി ദിന ചടങ്ങിൽ മന്ത്രി ഷിബു ബേബി ജോൺ ഔദ്യോഗികമായി അവതരിപ്പിക്കും. വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്തുന്നതിനും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതിനുമായി നടപ്പിലാക്കുന്ന കതിര് പദ്ധതി നാളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കൃഷിവകുപ്പ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. എറണാകുളത്ത് H1N1 ബാധിച്ച് വയോധിക മരിച്ചു. പാലാരിവട്ടം സ്വദേശി ലളിതാംബികയാണ് മരിച്ചത്. ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിവ് കഴിഞ്ഞ ദിവസം ആണ് രോഗം സ്ഥിരീകരിച്ചത്. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കുന്ന ധവളപത്രം നിയമസഭയിൽ സമർപ്പിച്ച് സംസ്ഥാന സർക്കാർ. 5.03 ലക്ഷം കോടി രൂപയുടെ കടബാധ്യതയിൽ നിന്നും കരകയറ്റുക ലക്ഷ്യം. ധവളപത്രം വസ്തുതാവിരുദ്ധവും ചട്ടലംഘനവുമെന്ന് മുൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. ധവളപത്രത്തിൽ നിയമസഭയിലും പൊതുസമൂഹത്തിലും ചർച്ച ആവശ്യമെന്ന് ബിജെപി. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയം പാസാക്കി നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. സംസ്ഥാന ബജറ്റ് ഈ മാസം 19-ന്. പാലക്കാട് ജില്ലയിലെ നെൽ കർഷകരുടെ കുടിശ്ശിക തുക അനുവദിക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗ തീരുമാനം. കണ്ണൂർ എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണത്തിന് കേന്ദ്രത്തോട് ശുപാർശ ചെയ്യുമെന്ന് മുഖ്യമന്ത്രി. ഗിന്നസ് ലോക റെക്കോർഡ് നേട്ടവുമായി കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന്റെ മേരാ യുവഭാരത് ക്വിസ്. തെക്കു പടിഞ്ഞാറൻ കാലവർഷം സംസ്ഥാനത്തെത്തി. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
1: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
4: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
5: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ കെ എം സി പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസിന്റെ അഫിലിയേറ്റഡ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
6: ബി എസ് സി മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി, ബി എസ് സി മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി തുടങ്ങിയ കോഴ്സുകൾ. പഠനത്തോടൊപ്പം ട്രെയിനിങ്ങിനും അവസരം.
5: കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

കനവുകൾക്ക് ചിറകു വിരിച്ച് ആകാശത്തേക്ക് പറക്കാം. കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ൽ കാവ്യ സഞ്ചാരം.

എട്ട് മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: Ready Macfast 90.4 Time Check
3: 7 o'clock.

നമസ്കാരം പ്രിയപ്പെട്ട ശ്രോതാക്കളെ, എല്ലാവരെയും ദാ നമ്മുടെ സോങ്സ് ഓൺ ഡിമാൻഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളോടൊപ്പം ആർ ജെ അമൃത കാർത്തിക. അപ്പോൾ മഴയൊക്കെ പെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണല്ലോ എല്ലാവരും ഈ ഒരു തണുപ്പത്ത്. ഇത്രയും നാളും അല്ലേ ചൂട് ചൂടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ദാ മഴ മഴ മഴ എപ്പോഴും എവിടെയും അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു വെയിൽ കണ്ടിട്ട് ഇപ്പൊ എത്ര ദിവസമായി. എന്തായാലും മഴയൊക്കെ ഇങ്ങനെ തകർത്ത് പെയ്യുന്നുണ്ട്. പ്രശ്നമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകട്ടെ അല്ലേ. എല്ലാവരും സേഫായിട്ട് ഇരിക്കട്ടെ, ഇരിക്കാം നമുക്കൊക്കെ അല്ലേ. അപ്പോൾ എന്തായാലും ഈ ഒരു സമയത്ത്, ഈ തണുപ്പുള്ള സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, നിങ്ങളുടെ മനസ്സിലേക്ക് ഇപ്പോൾ ഓടി വരുന്ന ആ ഒരു ഗാനം ഏതാണ്, ആ ഗാനത്തിനായിട്ട് വിളിക്കാം. സോങ്സ് ഓൺ ഡിമാൻഡിലേക്ക് വിളിക്കണം. നമ്പർ 0469 27 30 333, 0469 27 30 333. നിങ്ങൾ ചോദിക്കുന്ന പാട്ടുകളൊക്കെ ദാ വേഗം വേഗം വെച്ചു തരാനായിട്ട് ഇന്ന് നിങ്ങളോടൊപ്പം ഞാനും ഉണ്ട്. ഈ ഒരു മണിക്കൂർ നമുക്കിങ്ങനെ ആഘോഷമാക്കി കൊണ്ടുപോകാം. അപ്പോൾ നമ്മുടെ കോളൊക്കെ ദാ വന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ. ഇനി ആർക്കും അയ്യോ എനിക്ക് കിട്ടിയില്ല, ഞാൻ ആദ്യം മുതൽ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അമൃത, എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് ഉള്ള ഒരു സങ്കടമുണ്ടെങ്കിൽ ആ സങ്കടമൊക്കെ മാറ്റി വെച്ചോണം കേട്ടോ. എന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. പിന്നെ ഈ ഒരു ടൈമെന്ന് പറയുന്നത് എപ്പോഴും ഭയങ്കര തിരക്കുള്ള ഒരു സമയമാണ് സോങ്സ് ഓൺ ഡിമാൻഡ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന പാട്ട് നമ്മുടെ റേഡിയോയിലൂടെ അല്ലേ കേൾക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം, നമ്മളൊക്കെ വിചാരിച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള പാട്ട് എപ്പോഴും അതിനുള്ള ഒരുപാട് വഴികളുണ്ട് അല്ലേ ഇഷ്ടമുള്ള ഒരു പാട്ട് കേൾക്കാൻ. പക്ഷേ നമ്മുടെ റേഡിയോ വഴി കേൾക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം അതാണ്. അപ്പോൾ ദാ വിളിച്ചോളൂ വേഗം തന്നെ. ഇപ്പോൾ എൻ്റെ ഒരു ഫേവറേറ്റ് സോങ് വരികയാണ്, മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ. മഴയേ മഴയേ June 6 എന്ന ചിത്രത്തിലെ ഒരു ഗാനമുണ്ട്, എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ടാണ്. ആ ഗാനം കേൾക്കാം. കേട്ടുകൊണ്ടിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: ഒരു പാട്ടല്ലായിരുന്നോ? കാരണം നമുക്ക് ആ ഒരു മഴ പെയ്യുന്നതിൻ്റെയും മഴയത്ത് ഇങ്ങനെ കണ്ണടച്ചിരുന്ന് കേട്ട പ്രത്യേക ഒരു ഫീലാണ് ഈ ഒരു ഗാനം. ഷർസാറാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്, ഹരിജി പാടിയ ഗാനം. ഓക്കെ, അപ്പം നമ്മുടെ ഫസ്റ്റ് കോളർ എത്തിയിരിക്കുകയാണ് സോങ്സ് ഓൺ ഡിമാൻഡിൽ. ആരാണെന്നുള്ളത് കേൾക്കാം. ഹലോ, ഗുഡ് ഈവനിങ്. ഒരു കേൾക്കാമോ ചേട്ടാ? കേൾക്കാം അല്ലേ? ഓക്കെ, പറഞ്ഞു പറഞ്ഞു. ഹലോ,
1: ഗുഡ് ഈവനിങ്.
0: ആ

0: ഓക്കേ ചേട്ടാ, പാട്ട് ഇതാ ഇവിടെ റെഡിയാണ്. ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ഡെഡിക്കേഷൻ എല്ലാവർക്കും ഉണ്ട്. നമ്മളങ്ങനെ ഒരു, ഞാൻ എപ്പോഴും പറയണ, ആർക്കും ഒരു പാഷ്വാലിറ്റി ഇല്ല,
0: എല്ലാവർക്കും ആണ്. ഓക്കേ,
1: താങ്ക് യു.
0: ഓക്കേ ചേട്ടാ, അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ആ പാട്ട് കേൾക്കാം
1: കേട്ടോ.
0: ഓക്കെ, അപ്പൊ നമ്മുടെ ആന്റണി ചേട്ടനാണ് വിളിച്ചത്, പാട്ട് ചോദിച്ചിരിക്കുന്നത്. സി ഐ ഡി നസീർ എന്ന ചിത്രത്തിലെ നിന്മണിയറയിലെ നിർമ്മല ശയ്യയിലെ എന്ന് തുടങ്ങുന്ന ജയചന്ദ്രൻ അദ്ദേഹം പാടിയ ഗാനമാണ്. കേട്ടുകൊണ്ടിരിക്കും റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: ശബരിമലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. കേരളത്തിലെ

0: ഇന്ത്യയിലെ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
1: ഇലാൻ ക്ലാസിക്സ് മുത്തൂറ് തിരുവല്ല.
2: കിർലോസ്കർ ബ്രദേഴ്സ് ലിമിറ്റഡ് ഇന്ത്യയിലെ നമ്പർ വൺ പമ്പ് സെറ്റ് നിർമ്മാതാക്കൾ. 100% കോപ്പർ ബൗണ്ട് പമ്പ് സെറ്റ്സ്, കുറഞ്ഞ വൈദ്യുതി ഉപഭോഗം, കൂടുതൽ കാലം ഈടുനിൽപ്പ്, വിവിധ ഇനം മോഡലുകൾ എന്നിവയെല്ലാം കിർലോസ്കറിന് മാത്രം അവകാശപ്പെടാവുന്ന സവിശേഷതകൾ. കിർലോസ്കർ പമ്പ് സെറ്റുകളുടെ 15 ആലപ്പുഴ ജില്ലകളുടെ വിതരണക്കാരായ കാവേരി ഏജൻസിയിൽ ഞങ്ങൾ അഭിമാന പുരസ്സരം ഉപഭോക്താക്കൾക്ക് പരിചയപ്പെടുത്തുന്നു. 50 വർഷങ്ങളുടെ പ്രവൃത്തി പരിചയവും 3 ബിസിനസ് പാരമ്പര്യവും ഒത്തുചേർന്ന കാവേരി ഏജൻസീസ്, ദീപാ ടവറിനു സമീപം, തിരുവല്ല. മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ NRIs വേണ്ടി പ്രത്യേക ഹെൽത്ത് ചെക്കപ്പ് പാക്കേജസ്, കുട്ടികൾക്കും പ്രായമായവർക്കും വേണ്ടി വിവിധ ഹെൽത്ത് ചെക്കപ്പുകൾ.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: അങ്ങനെ നല്ല പാട്ടുകളും ഒക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം 7 കഴിഞ്ഞ് 15:48 ആയിട്ടുണ്ട്. അടുത്ത കോളർ ഉണ്ട് കേട്ടോ നമ്മുടെ കൂടെ. ആരാണ്, ഏത് പാട്ടാണ് ചോദിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഇതാരാണ്?
6: ഞാൻ ഷാജു മടത്തുംപടി.
5: ഷാജു ചേട്ടാ, പറയൂ, ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
6: എനിക്ക് MLA മണി സത്താ ക്ലാസ് ഗുസ്തി മേലെ അമ്പലക്കുള കടവിൽ വെച്ചു.
5: ഓക്കേ, അപ്പോ ആർക്കൊക്കെയാണ് ഡെഡിക്കേഷൻ വരുന്നത്?
6: ഈ പാട്ട് രതീഷ് പഞ്ഞപ്ര, ശ്രീധരൻ അവനൂര്, ദിവ്യ സന്തോഷ് കൊടുക്കുന്നത്, ഇവർക്ക് 3
5: ഓക്കെ. അപ്പോ സ്പെഷ്യൽ ഡെഡിക്കേഷൻ ഇവർക്ക് 3 അല്ലേ? ശരി, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. ഓക്കെ ചേട്ടാ. അപ്പൊ നമ്മുടെ ഷാജി ചേട്ടനാണ് വിളിച്ചത്, പാട്ട് ചോദിച്ചത്. അമ്പലപ്പുഴ, സോറി, അമ്പലക്കുള കുളക്കടവിൽ അല്ലേ? അമ്പലക്കുള, അങ്ങനല്ലേ, അമ്പലക്കുള കടവിൽ വെച്ച്. യെസ്, കിട്ടെ കിട്ടെ കിട്ടെ. ഈ അമ്പലപ്പുഴ, നമ്മുടെ ദീപയുടെ സ്ഥലം അമ്പലപ്പുഴയാണല്ലോ, അത് പറഞ്ഞു പറഞ്ഞ് ഇപ്പോൾ അമ്പല വരുമ്പോൾ പുഴ കൂടെ ഇങ്ങനെ അറിയാതെ കയറി വരും. അപ്പോ നമ്മുടെ ഷാജേട്ടൻ ചോദിച്ചതുപോലെ ഗാനത്തിലേക്ക് പോകുന്നു. കേട്ടുകൊണ്ടിരിക്കും റേഡിയോ മാക്ഫാസ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: പാട്ട് കേട്ടപ്പോൾ എത്ര പേരുടെ മനസ്സിൽ കൂടെ പോയി, ഒരുപാടായല്ലോ ഈ ഗാനം കേട്ടിട്ട് എന്നുള്ളത്. ശരിയല്ലേ, ഒരുപാടായി ഒരു പാട്ട് കേട്ടിട്ട്. അങ്ങനെ നമ്മുടെ സോങ്സ് ഓൺ ഡിമാൻഡിൽ അടുത്ത കോളർ എത്തിയിരിക്കുകയാണ്. നോക്കട്ടെ ആരാണെന്ന്. ഗുഡ് ഈവനിങ്.
1: ഹലോ അമൃത.
0: ഹായ്. ഓക്കെ രഘുചേട്ടാ, എന്തൊക്കെയുണ്ട്? ഓക്കെ, അപ്പൊ ഏത് പാട്ടാ വേണ്ടേ? ഇന്ദുപുഷ്പം ചൂടി നിൽക്കും രാത്രി. നല്ലൊരു പാട്ടാണ്, വൈശാലി ഫിലിമിലെ അല്ലേ? യെസ്. അപ്പോ ഡെഡിക്കേഷൻ ഉണ്ടോ? ഓക്കെ, അപ്പൊ എല്ലാവർക്കും വേണ്ടിട്ട് പിന്നെ സ്പെഷ്യൽ ഡെഡിക്കേഷൻ നമ്മുടെ അനിൽ വായ്പൂരിനും കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും അല്ലേ? അങ്ങനല്ലേ? ശരി ശരി. അപ്പോ അതാ വരുന്നു സോങ്. രഘുചേട്ടനാണ് വിളിച്ചത്. അപ്പോ ചോദിച്ച പാട്ട് നമ്മുടെ വൈശാലി എന്ന ഫിലിമിലെ, അതിലെ എല്ലാ ഗാനങ്ങളും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകൾ തന്നെയാണ്. ആ ചിത്രത്തിലെ ഇന്ദുപുഷ്പം ചൂടി നിൽക്കും എന്ന ഗാനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. വരുന്നു, കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

നൂറ് രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമീസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

0: സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
1: ഓക്കെ, അപദാ അങ്ങനെ നമ്മുടെ ഈ ഒരു സോങ്സ് ഓൺ ഡിമാൻഡിന്റെ ടൈം 7 മണി കഴിഞ്ഞ് 28 മിനിറ്റും 50 സെക്കൻഡും ആയിട്ടിരിക്കുകയാണ്. അരമണിക്കൂർ ആവുന്നു അല്ലേ. ഇനി നമ്മുടെ കൂടെ അടുത്ത കോളർ ഉണ്ട്, അതാരാണെന്ന് അറിയാം. ഹലോ, ഗുഡ് ഈവനിങ്.
2: ഗുഡ് ഈവനിങ്.
1: ഗുഡ് ഈവനിങ്. ഇതാരാണ്?
2: സുരാജ് ഓദറ.
1: സുരാജ് ഓദറ, പറയൂ ചേട്ടാ, ഏത് പാട്ടാ വേണ്ടേ? വൈശാലിയുടെ ഒരു ഗാനം ദാ ഇപ്പം കൊണ്ട് കഴിഞ്ഞതേ ഉള്ളൂ. വീണ്ടും വൈശാലിയുടെ അല്ലേ പാട്ട് ചോദിച്ചിരിക്കുകയാണ്. ഓക്കെ, ഡെഡിക്കേഷൻ ഉണ്ടോ?
2: ഉണ്ടല്ലോ.
1: ആർക്കാണ്?
2: നമ്മുടെ മോഹനൻ ചേട്ടനായിട്ടാണ്
1: ഓദയം,
2: സുരേഷ് ചേട്ടൻ ഓദറ, പ്രേമച്ചേച്ചി, വിജയമ്മച്ചേച്ചി ഓദറ, ഇവർക്കെല്ലാം വേണ്ടിയാണ്.
1: ശരി, അപ്പൊ എല്ലാവർക്കും വേണ്ടിട്ട് പറഞ്ഞ എല്ലാവർക്കും വേണ്ടിട്ട് നമുക്ക് പാട്ട് കേൾക്കാം. അപ്പം ദാ ഓദ്രയിൽ നിന്നും സൂരജ് ചേട്ടനാണ് വിളിച്ചത്. സൂരജ്, ഓക്കെ. അപ്പൊ വൈശാലി എന്ന ചിത്രത്തിലെ ധും ധും ധും ധും നാദം എന്ന് തുടങ്ങുന്ന ഗാനമാണ് കേട്ടോ. അപ്പൊ ആ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. കേട്ടുകൊണ്ടിരിക്കും റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: യേസ് അബദാ സോങ്സ് ഓൺ ഡിമാൻഡിൽ നിങ്ങളോടൊപ്പം ആർ ജെ അമൃത കാർത്തികയാണുള്ളത്. നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങൾക്കായിട്ട് വിളിക്കാം 0469 2730 333. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് കോളർ എത്തിയിരിക്കുകയാണ്. ഗുഡ് ഈവനിങ്, നമസ്കാരം, ആരാണിത്?
1: ഗുഡ് ഈവനിങ്, നമസ്കാരം. പാപം പഠിച്ചിരിക്കുകയാണ്, ആലത്തൂരിൽ നിന്നാണ്.
0: അങ്ങ് ദൂരെ ആലത്തൂരിൽ നിന്നും ബഷീർക്ക. ബഷീർക്ക, എന്തുണ്ട് അവിടെ, മഴയൊക്കെ ഉണ്ടോ?
1: മഴ പാറിക്കൊണ്ട് നിൽക്കാൻ, മഴയില്ല എന്നാലും പാറിക്കൊണ്ട് നിൽക്കുന്നത്
0: ആണോ? ഓ, ഇവിടെ തകർക്കയാണ് മഴ.
1: ഓക്കെ
0: ചേട്ടാ, ശരി. അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: പാട്ടൊരു പഴയ പാട്ടായിക്കോട്ടെ. എന്റെ ജന്മം നീ എടുത്തു, നിന്റെ ജന്മം ഞാൻ എടുത്തു, കൈകളെന്ന് തൊട്ടില്ല ഞാൻ പാട്ട്. ഈ പാട്ട് നമ്മുടെ കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ പേർക്കും റിക്വസ്റ്റ് ചെയ്യാണ്.
0: ഓക്കെ ചേട്ടാ, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാമേ.
1: ഓക്കെ, താങ്ക്യൂ.
0: ശരി. അപ്പൊ ആലത്തൂരിൽ നിന്നും ബഷീറക്കാണ് വിളിച്ചത്, പാട്ട് ചോദിച്ചിരിക്കുന്നത് എന്റെ ജന്മം നീ എടുത്തു. അപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിട്ട് ആ ഗാനം വരുന്നു.

0: ബഷീർക്ക സന്തോഷമായല്ലോ അല്ലേ. ഇനി നമ്മൾ അടുത്തൊരു കോളറിലേക്ക് പോകുന്നു. ആരാ നോക്കാം. ഗുഡ് ഈവനിങ്, നമസ്കാരം.
1: ഗുഡ് ഈവനിങ്, നമസ്കാരം. അമൃത കുട്ടിയെ, ഞാൻ വീണയാണ് വിളിക്കുന്നത്.
0: വീണ, വീണ പറയൂ, ഏത് പാട്ടാ വേണ്ടേ?
1: എനിക്കിന്ന് വേണ്ട പാട്ട് തുടർക്കിനാക്കളെ, ആ പാട്ടാണ് വേണ്ടത്.
0: തുടർക്കിനാക്കളെ അല്ലേ, നല്ലൊരു പാട്ടാണ്. ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ഡെഡിക്കേഷൻ അനിൽ ചേട്ടൻ, ചേച്ചി, പിന്നെ ഈ പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും. പിന്നെ ഇന്നലെ ജയങ്കറിയേട്ടന്റെ ബർത്ത്ഡേ അല്ല, എന്നാ ചേട്ടനും കൂടി ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യും.
0: ശരി ശരി. അപ്പോ എല്ലാവർക്കും, വീണ പറഞ്ഞ പോലെ എല്ലാവർക്കും വേണ്ടിട്ട് ദാ ഒരു ഗാനം വരുന്നുണ്ട്, സ്പെഷ്യൽ ഡെഡിക്കേഷൻ നമ്മുടെ ജയങ്കരയണ്ണ അല്ലേ. ഓക്കെ, പാട്ട് കേൾക്കാം. വീണയാണ് വിളിച്ചത്, പാട്ട് ചോദിച്ചത്. കേൾക്കാം, ആസ്വദിക്കാം. കേട്ടുകൊണ്ടേരിക്കും റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: യെസ്, അപദാ, നമ്മള് സോങ്സ് ഓൺ ഡിമാൻഡിൽ അടുത്ത കോളറിലേക്ക് പോവുകയാണ്. ഗുഡ് ഈവനിങ്, നമസ്കാരം.
2: ഗുഡ് ഈവനിങ്, നമസ്കാരം. ഞാൻ സുബ്രഹ്മണ്യൻ.
1: സുബ്രഹ്മണ്യൻ ചേട്ടൻ, പറയൂ, ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത്?
2: മുടിപ്പൂക്കൾ വാടിയാലൻ ആൽബം സോങ്.
1: ആ, അതിലെ ആ പാട്ടാണ് വേണ്ടത്? ശരി ശരി. ഡെഡിക്കേഷൻ ഉണ്ടോ?
2: ഡെഡിക്കേഷൻ.
1: ഓക്കെ ചേട്ടാ, അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് പാട്ട് കേൾക്കാം. ശരി. അപ്പൊ നമ്മുടെ സുബ്രഹ്മണ്യൻ ചേട്ടനാണ് വിളിച്ചത്. മുടിപ്പൂക്കൾ വാടിയാലൻ നോമലെ എന്ന് തുടങ്ങുന്ന മനോഹരമായിട്ടുള്ള ഒരു ഗാനമാണ് ചോദിച്ചിരിക്കുന്നത്. കേൾക്കാം. കേട്ടുകൊണ്ടിരിക്കും റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: നമ്മള് സോങ്സ് ഓൺ ഡിമാൻഡിൽ നമ്മുടെ ലാസ്റ്റ് ലക്കി കളറിലേക്ക് പോവുകയാണ് കേട്ടോ. ആരാണ് ആ ഒരു ഭാഗ്യവാനാണോ ഭാഗ്യവതി ആണോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഗുഡ് ഈവനിങ്.
1: ഗുഡ് ഈവനിങ്. ഞാൻ തന്നെയാണ് എന്റെ ഭാഗ്യവതി.
0: ശംസൻ ചേട്ടാ പറയൂ പറയൂ, ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: ഞാനൊരു പാട്ട് ആവശ്യപ്പെട്ടിരുന്നു. അതായത് ആ പാട്ടാണോന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം ഞാൻ ഇങ്ങോട്ട് വോയിസ് കറക്റ്റ് ആയിട്ട് കേട്ടില്ല. എന്നാലും കുഴപ്പമില്ല, ഏത് പാട്ടുകളും വെച്ചോ. ഞാൻ എങ്കിലും എന്റെ ഇഷ്ടത്തിന്റെ രണ്ടൊരു വരി മൂടുകയാണ്.

0: chung.
1: യെസ് യെസ് ആ പാട്ട് തന്നെയാണ് നമ്മള് കേട്ടോ, നമുക്ക് കേൾക്കാം. ഓക്കെ ശരി. അപ്പൊ ഡെഡിക്കേഷൻ ഉണ്ടോ?
0: ഡെഡിക്കേഷൻ നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ ആർജേസിനും പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കൾക്കും.
1: ഓക്കെ, അപ്പൊ പറഞ്ഞ എല്ലാവർക്കും വേണ്ടിട്ട് നമുക്ക് പാട്ട് കേൾക്കാമേ.
0: ഓക്കെ
1: ഓക്കെ. ഷംസുൻ ചേട്ടനാണ് വിളിച്ചത്, പാട്ട് ആവശ്യപ്പെട്ടത്. താരകരൂപിണി നീ എന്നും എന്ന് തുടങ്ങുന്ന ഗാനമാണ് കേട്ടോ. ഈ ഒരു ഗാനമാണ് നമ്മുടെ സോങ്സ് ഓൺ ഡിമാൻഡിൽ ദാ ഈ ഒരു ലാസ്റ്റ് വരാൻ പോകുന്നത്. നമുക്ക് കുറച്ച് മെസ്സേജ് എത്തിയിട്ടുണ്ട്, അതും കൂടി വായിച്ചതിന് ശേഷം വൈൻഡപ്പിലേക്ക് പോകാം. നമ്മുടെ ശ്രീധരൻ ചേട്ടൻ, ഗുഡ് ഈവനിങ് അമൃത. അന്ന് കണ്ട മുഖങ്ങൾ നല്ലതായിരുന്നു, പിന്നീടാണ് മനസ്സിലായത് കണ്ട മുഖങ്ങൾ മുഖം മൂടികളാണെന്ന്. എല്ലാവർക്കും ഒരു ശുഭരാത്രി നേരുന്നു, ശ്രീധരൻ അവണൂർ. ഓക്കെ, എന്തുപറ്റി ശ്രീധരൻ ചേട്ടാ? ഓക്കെ, അപ്പോ നല്ല മുഖങ്ങളെയൊക്കെ അല്ലേ, അതായത് മുഖം എത്ര മുഖത്ത് എന്താ നമ്മൾ പറയാറുണ്ടല്ലോ, നല്ല മനസ്സുള്ളവരെയൊക്കെ നമുക്ക് കൂടെ കൂട്ടാം അല്ലേ. യെസ്, അപ്പൊ ശ്രീധരൻ ചേട്ടൻ ഒരു ശുഭരാത്രി നേരുന്നു. ഹായ് അമൃത, സുഖമല്ലേ, സൂപ്പർ ഗാനങ്ങൾ എന്ന് പറഞ്ഞിട്ട് ദാ ഇപ്പം കൂടെ വിളിച്ചു വെച്ച ആളാണ് കേട്ടോ, ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. സുഖം തന്നെ. ശബ്ദം ചേട്ടാ, ദാ പാട്ട് അടുത്തതായിട്ട് വരുന്നു. അടുത്ത മെസ്സേജ് അമ്പിളി ചേച്ചിയാണ്. ഹായ് റേഡിയോ മൈക്ക് ഫാസ്റ്റ് അമ്രൂസ്, മോളെ ഗുഡ് ഈവനിങ്. മോളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി. പിന്നെ എല്ലാ സോങ്സും അടിപൊളി എന്ന് പറഞ്ഞ് ഓക്കെ മോളെ എന്ന് പറഞ്ഞിട്ട് ദാ അമ്പിളി ചേച്ചിയുടെ മെസ്സേജ്. അമ്പിളി ചേച്ചിക്കും ശുഭരാത്രി നേരുന്നു. അടുത്ത മെസ്സേജിലേക്ക് പോകുന്നു. മറ്റുള്ളവരെക്കാൾ നിങ്ങൾ പിന്നിലായിരിക്കുക, ക്ലിയർ ആവുന്നില്ലല്ലോ, പിന്നിലായി പോയെന്ന് എപ്പോഴെങ്കിലും തോന്നുകയാണെങ്കിൽ ഓർക്കുക, ജീവിതം ഒരു ഓട്ട മത്സരമല്ല, അത് മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാനുള്ളതുമല്ല. സ്വന്തം വേഗതയിൽ ആസ്വദിച്ച് തീർക്കേണ്ട ഒരു മനോഹര യാത്രയാണ്. ശുഭരാത്രി നേരുന്നു. ഹായ് അമൃത കർത്തിക്കുട്ടി, ഗുഡ് ഈവനിങ്. അപ്പൂസ്കുട്ടി, ദീപൂസ്കുട്ടി, റേഡിയോ ഫാമിലി എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഒപ്പം രഘുചേട്ടാ, താങ്ക് യു, സൂപ്പർ സോങ്. അതുപോലെ വീണക്കുട്ടിക്കും ഒരു താങ്ക്സ് ഒക്കെ അറിയിച്ചിട്ടുണ്ട് നമ്മുടെ അനിൽ ചേട്ടൻ. അനിൽ ചേട്ടനും ശുഭരാത്രി നേരുന്നു. അമ്രു ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സിറാജ് ചേട്ടൻ, സിറാജ് ചേട്ടാ ഗുഡ് നൈറ്റ്. അടുത്ത മെസ്സേജ് നമ്മുടെ നാരായണൻ ചേട്ടൻ്റെതാണ്. പ്രതീക്ഷ മരിച്ചു എന്ന വാക്ക് നമ്മുടെ നാവിൽ വരാതിരിക്കട്ടെ. തകർന്നതിനെ തുന്നിച്ചേർക്കാനും വീണതിനെ വീണ്ടും പടുത്തുയർത്താനും നമുക്കാവും. നെഞ്ചിലെ പ്രതീക്ഷ നേരമിരുട്ടിയാലും അണയാതെ നട്ടുച്ചയ്ക്ക് എന്ന പോലെ തെളിഞ്ഞു നിൽക്കണം. നല്ല തണുപ്പുള്ള ഈ രാത്രിയിൽ എല്ലാ സുഹൃത്തുക്കൾക്കും ശുഭരാത്രി, ശുഭനിദ്ര, മധുര സ്വപ്നങ്ങൾ കണ്ടുറങ്ങുക. നാരായണൻ നായർ, ഏറ്റുമാനൂർ. നാരായണ ചേട്ടനും ഒരു ശുഭരാത്രി നേരുകയാണ് കേട്ടോ. അടുത്ത മെസ്സേജ് അമൃത, മോളെ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഗീത ചേച്ചി ചുമത്രയിൽ നിന്നും. ഗീത ചേച്ചിക്കും നല്ലൊരു ശുഭരാത്രി നേരുന്നു. താങ്ക്സ് വീണ. ഹായ് അമ്രു എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ലിസി ചേച്ചി. ലിസി ചേച്ചിക്ക് ഒരു ശുഭരാത്രി നേരുന്നു. ലേഖ ചേച്ചിയുടെ മെസ്സേജ്, പ്രാർത്ഥനയോടെ നല്ലൊരു നാളേക്കായി ശുഭരാത്രി നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ലേഖ ചേച്ചിക്കും ശുഭരാത്രി നേരുന്നു. അടുത്ത മെസ്സേജിലേക്ക് പോകുന്നു. ഹായ് മോളെ, ഇവിടെ മഴയാട്ടോ, ചെറിയ ഇടികുടുക്കവും, എന്നാലും പരിപാടി കേൾക്കുന്നു. 30 വർഷമായുള്ള എൻ്റെ റേഡിയോ ഫ്രണ്ട് സുബ്രഹ്മണ്യം ചേട്ടൻ്റെ ബർത്ത്ഡേ ഇന്നലെയായിരുന്നു. ഒരാശംസ പറയാൻ പറ്റിയില്ല ചേട്ടാ, ഒത്തിരി ഒത്തിരി ആശംസകൾ. ഒപ്പം ഹാപ്പി ബർത്ത് ഡേ എസ് പി ബി എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. റിമെമ്പറിംഗ് ദ ലെജൻഡറി എസ് പി ബി സാർ ഓൺ ഹിസ് 18th ബർത്ത് ഡേ ആനിവേഴ്സറി. യുവർ ഡിവൈൻ വോയിസ് കണ്ടിന്യൂസ് ടു ലൈവ് ഓൺ ഇൻ അവർ ഹേർട്സ്. ഓക്കെ, ആ യുവർ ഡിവൈൻ വോയിസ് കണ്ടിന്യൂസ് ടു ലിവ് ഓൺ ഇൻ അവർ ഹേർട്സ് ഫോർ അവർ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, എസ് പി ബി സാറിൻ്റെ കട്ട ഫാനായ ഞാൻ എങ്ങനെ ഈ ദിനം മറക്കും. ശുഭരാത്രി, സുഖനിദ്ര, ഗുഡ് നൈറ്റ് ബിന്ദു ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ട്. ബിന്ദു ചേച്ചിയാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ എസ് പി ബി സാർ ഇന്ന് അല്ലേ ഇല്ല, പക്ഷെ പാട്ടുകളിലൂടെ അദ്ദേഹം ഇന്നും നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ഇങ്ങനെ ജീവിക്കുകയാണ് അല്ലേ. നമ്മൾ പറയാറില്ലേ, കലാകാരന്മാർക്ക് ഒരിക്കലും മരണമില്ല എന്ന്, അവരിങ്ങനെ ജീവിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു വോയിസിലൂടെ അല്ലേ ഇന്നും നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ജീവിക്കുന്നു എന്നാണ് ചേച്ചി മെസ്സേജിലൂടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. കറക്റ്റാണ്, യെസ്. ഓക്കെ, അപ്പോൾ ബിന്ദു ചേച്ചി, ബിന്ദു ചേച്ചിക്കും ഒരു ശുഭരാത്രി നേരുകയാണ്. അങ്ങനെ അങ്ങനെ സമയം ഇപ്പോൾ 7 മണി കഴിഞ്ഞ് 56 മിനിറ്റും 10 സെക്കൻഡും ആയിട്ടുണ്ട്. സോങ്സ് ഓൺ ഡിമാൻഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. കൂടെ ഉണ്ടായിരുന്നത് ആർ ജെ അമൃത കാർത്തിക. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെന്റിസ്ട്രി വിഭാഗത്തിൽ കോസ്മെറ്റിക് ഡെന്റിസ്ട്രി, പീഡിയാട്രിക്, ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി, ഓർത്തോഡോണ്ടിക്സ്, പ്രോസ്തോഡോണ്ടിക്സ്, പീരിയോഡോണ്ടിക്സ് ട്രീറ്റ്മെന്റുകൾ ഉണ്ട്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചിന്നൂർ.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
4: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റു കൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.

0: അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
0: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 7012586661.
0: സീറോ ഡെലിവറി. എവരിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോട് കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ, ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: തിരുവല്ല പുത്തൂർ ഏറ്റുമാനൂർ
1: നാവിൽ കൊതിയൂറും രുചിഭേദങ്ങളുടെ വിശേഷങ്ങളുമായി രുചിക്കൂട്ട്.
2: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 രുചിക്കൂട്ട്, കൂടെയുള്ളത് ദീപ. ഇന്നത്തെ രുചിക്കൂട്ടിൽ ഞാൻ പറയാൻ പോകുന്നത് ഈ ചെമ്മീൻ കൊണ്ടുള്ള വിഭവങ്ങൾക്ക് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് വിഭവങ്ങൾ വെറൈറ്റി ആയിട്ട് ചെയ്യുകയും ചെയ്യാം. അപ്പൊ കറിയുണ്ട്, ഫ്രൈ ഉണ്ട്, അങ്ങനെ ഒരുപാടുണ്ടല്ലേ. പക്ഷെ ഇത്തവണ നമ്മൾ രുചിക്കൂട്ടിൽ ചെമ്മീൻ കൊണ്ടൊരു പുതിയൊരു ഐറ്റം പരീക്ഷിക്കാൻ പോവാണ്. അതാണ് ചെമ്മീൻ കരിക്ക് വരട്ടിയത്. ചെമ്മീൻ ഉണ്ടോ കയ്യില്? കരിക്ക് വീട്ടിലുണ്ടെങ്കിൽ ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഭയങ്കര വെറൈറ്റിയാണ് കേട്ടോ. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ 1/2 kg ചെമ്മീൻ എടുക്കുക, കരിക്കെടുക്കുക. അത് കുറച്ച് മൂപ്പത്തിയ കരിക്കെടുക്കണം, ഇളം കരിക്കെടുക്കരുത്. അത് ഒരെണ്ണം. 3 സവാള, ഇഞ്ചി 1/2 inch മതി, അത് പൊടിയായിട്ട് അരിഞ്ഞത്. 4 പച്ചമുളക്, 2 കറിവേപ്പില, 2 teaspoon മുളക് പൊടി, 1/2 teaspoon മഞ്ഞൾപ്പൊടി, 1/2 teaspoon മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് വെളിച്ചെണ്ണ, വെള്ളം 1/2 cup. ഇത്രയും സംഭവം വെച്ചിട്ടാണ് നമ്മൾ ചെമ്മീനും കരിക്കും കൂടെ മിക്സ് ചെയ്തിട്ടൊരു സംഭവം ഉണ്ടാക്കാൻ പോകുന്നത്. 1/2 kg ചെമ്മീന്, കരിക്ക് കുറച്ച് മൂപ്പത്തിയത് ഒരെണ്ണം, 3 സവാള, ഇഞ്ചി കുറച്ച് പൊടിയായിട്ട് അരിഞ്ഞത്, 4 പച്ചമുളക്, 2 കറിവേപ്പില, 2 teaspoon മുളക് പൊടി, 1/2 teaspoon മഞ്ഞൾപ്പൊടി, 1/2 teaspoon മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് വെളിച്ചെണ്ണ, 1/2 cup വെള്ളം. നമ്മൾ ആദ്യം ചെമ്മീൻ തോടൊക്കെ കളഞ്ഞിട്ട് മുകളിലെ ആ ഒരു അതിനകത്തെ ഞരമ്പൊക്കെ വലിച്ച് കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെക്കുക. അത്രയാണ് ചെമ്മീൻ്റെ പണി എന്ന് പറയുന്നത്. നമ്മൾ ഭയങ്കര പാടാണല്ലേ ചെമ്മീൻ കഴുകി വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഒരു കരിക്ക് കൊത്തിയെടുത്തിട്ട് അരിഞ്ഞു വെക്കുക. ഒരുപാട് ചെറുതാക്കണ്ട, നോർമൽ ഒരു സൈസിൽ ഒന്ന് അരിഞ്ഞു വെക്കുക. ഇനി ഒരു പാത്രത്തിൽ ഈ ചെമ്മീനും കരിക്കും അതിലേക്ക് ഇട്ടിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ഉപ്പും പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചി നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ അതിന്റെ പകുതിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വേവിക്കുക. അപ്പം ചെമ്മീൻ വൃത്തിയാക്കുക, കരിക്ക് നമ്മൾ കൊത്തിയെടുത്ത് അരിഞ്ഞു വെക്കുക. ഒരു പാത്രത്തിൽ ചെമ്മീനും കരിക്കിട്ട് വെള്ളം ഒഴിക്കുക. അതിലേക്ക് ഉപ്പും പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചി അരിഞ്ഞതിന്റെ പകുതിയും കൂടി ചേർത്തിട്ട് വേവിക്കുക. എന്നിട്ട് ഇതിന്റെയൊക്കെ പകുതി വേവാവുന്ന സമയത്ത് സവാള അരിഞ്ഞത് പകുതി നമ്മൾ ഇട്ട് കൊടുക്കുക. മുഴുവൻ വേണ്ട. ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് വീണ്ടും ഒന്ന് വേവാനായിട്ട് വെക്കുക. എന്നിട്ട് വെള്ളമൊക്കെ വറ്റി വരുന്ന സമയം ഒന്ന് ഇറക്കി വെക്കണം. അപ്പൊ അതവിടെ ഇരിക്കട്ടെ. ഇനി സ്റ്റവിൽ വേറൊരു പാൻ വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കുക. എന്നിട്ട് ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഓയിൽ ഒന്ന് ചൂടായതിന് ശേഷം ബാക്കിയുള്ള ഇഞ്ചിയുണ്ട്, ബാക്കിയുള്ള സവാളയുണ്ട്, പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കുക. എല്ലാ കൂട്ടുകളും നന്നായിട്ട് മൂത്ത് ഇങ്ങനെ ഫ്രൈ ആയിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കണം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് നല്ലൊരു സ്മെല്ല് വരും. ഇതെല്ലാം കൂടി ഇഞ്ചിയും പച്ചമുളകും സവാളയും അതുപോലെ ഈ പൊടികളും എല്ലാം കൂടി ചേർന്നിട്ട് നല്ലൊരു മണം വരുമല്ലോ. ആ മണം വരുന്ന സമയത്ത് വേവിച്ചു വെച്ചിരിക്കുന്ന ചെമ്മീൻ കരിക്ക് കൂട്ട് മസാലയിലേക്ക് ഇട്ട് കൊടുക്കുക. അത്ര മാത്രമേ ഉള്ളൂ ചെമ്മീൻ കരിക്ക് വരട്ടിയത് റെഡിയായി. ഇത് നല്ല ചൂടോടെ ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനും ഒക്കെ കഴിക്കുക കേട്ടോ. ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്ന നോർമൽ ആയിട്ടുള്ള ഒരു റെസിപ്പി അല്ല, വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള. പ്രത്യേകിച്ച് നമ്മൾ കരിക്കൊന്നും അങ്ങനെ ചെമ്മീനകത്തോ അല്ലെങ്കിൽ കറികൾക്കോ അങ്ങനെ ചേർക്കാറില്ല. നമ്മൾ ദോശ അപ്പൊക്കെ ഉണ്ടാക്കുന്ന സമയത്താണ് ഈ കരിക്ക് അല്ലെങ്കിൽ ഷേക്ക് ഉണ്ടാക്കുമ്പോഴൊക്കെയാണ് എടുക്കുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത് വേറെ ലെവലായിരിക്കും. എങ്ങനെയുണ്ടെന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ എന്തായാലും ഇന്നത്തെ രുചിക്കൂട്ട് ഇവിടെ പൂർണ്ണമാകുമ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ദീപ. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി. എവരിവൺ കുക്ക് ആൻഡ് ഈറ്റ് ഹാപ്പിലി.

0: കിർലോസ്കർ ബ്രദേഴ്സ് ലിമിറ്റഡ് ഇന്ത്യയിലെ നമ്പർ വൺ പമ്പ് സെറ്റ് നിർമ്മാതാക്കൾ. 100% കോപ്പർ ബൗണ്ട് പമ്പ് സെറ്റ്സ്, കുറഞ്ഞ വൈദ്യുതി ഉപഭോഗം, കൂടുതൽ കാലം ഈടുനിൽപ്പ്, വിവിധ ഇനം മോഡലുകൾ എന്നിവയെല്ലാം കിർലോസ്കറിന് മാത്രം അവകാശപ്പെടാവുന്ന സവിശേഷതകൾ. കിർലോസ്കർ പമ്പ് സെറ്റുകളുടെ 19 ആലപ്പുഴ ജില്ലകളുടെ വിതരണക്കാരായ കാവേരി ഏജൻസിയെ ഞങ്ങൾ അഭിമാന പുരസ്സരം ഉപഭോക്താക്കൾക്ക് പരിചയപ്പെടുത്തുന്നു. 50+ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയവും 3 തലമുറകളുടെ ബിസിനസ് പാരമ്പര്യവും ഒത്തുചേർന്ന കാവേരി ഏജൻസീസ്, ദീപാ ടവറിനു സമീപം, തിരുവല്ല.
1: സർജറി എന്ന് കേൾക്കുമ്പോഴേ പേടിയാ.
0: വിഷമിക്കേണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയ ഇല്ലാതെ സ്ട്രോക്ക്, ഫൈബ്രോയിഡ്സ്, പ്രോസ്റ്റേറ്റ്, തൈറോയ്ഡ്, കാലിലെ ബ്ലോക്കുകൾക്കും മറ്റ് സങ്കീർണതകൾക്കും അതിവേഗം മികച്ച ചികിത്സ. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
1: ഇലാൻ ക്ലാസിക്സ് മുത്തൂറ്റ് തിരുവല്ല. സമയം

നമ്മൾ എപ്പ കണ്ടാലും ഫേസിൽ ഒരു ബ്രൈറ്റ്നസ് അല്ലെങ്കിൽ ഒരു ഗ്ലോ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കാത്തതായി ആരുണ്ടാവില്ലല്ലേ. ഇങ്ങനെ ഒരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് പല വഴികളും നമ്മളിൽ പലരും ട്രൈ ചെയ്യാറുണ്ട്, പലതും ഫ്ലോപ്പ് ആകാറുണ്ടല്ലേ. എന്നാൽ ഭയങ്കര റിസൾട്ട് തരുന്ന നാച്ചുറൽ ആയിട്ട് നമുക്ക് വീട്ടിൽ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ പൊടിക്കൈ പറഞ്ഞു തരട്ടെ. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത്. വെൽക്കം ടു ചമയം വിത്ത് മീ ആർ ജെ അപർണ. ഫേസിൽ എന്ത് കാര്യങ്ങൾ ചെയ്തിട്ടും വലിയ പ്രയോജനമൊന്നും ഇല്ല എന്ന് പറഞ്ഞ് മടിച്ചിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതായത് ഫേസ് നല്ല ഗ്ലോ ആകാനും ഒരു പിങ്ക് ഷൈൻ കിട്ടാനായിട്ട് ഈ ഒരു പാക്ക് സഹായിക്കും. അപ്പൊ എന്താണ് ഐറ്റം എന്ന് നോക്കിയാലോ, നമ്മൾ ഒരു പിങ്ക് ഗ്ലോ സ്കിന്നിൽ കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു പാക്കിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ ഇതിലെ പ്രധാനപ്പെട്ട ഐറ്റം നമ്മുടെ ബീട്രൂട്ട് ആണ് കേട്ടോ. ബീട്രൂട്ട് ചെറിയ കഷ്ണങ്ങളാക്കി തണലത്തിട്ട് ഉണക്കിയെടുക്കുക, അതാണ് പ്രധാനമായിട്ട് വേണ്ടത്. നല്ല ബീട്രൂട്ട് മേടിക്കുക, കഴുകി വൃത്തിയാക്കുക, കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കുക, അല്ലെങ്കിൽ ആ ഗ്രേറ്ററിലിട്ടിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് അതൊന്ന് തണലത്ത് വെച്ച് ഉണക്കുക. ഉണക്കാൻ നേരത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു കോട്ടൺ തുണിയിൽ വിരിച്ചിട്ട് വേണം നമ്മൾ ഉണക്കിയെടുക്കാനായിട്ട്. ഒരിക്കലും സൂര്യപ്രകാശം ഡയറക്റ്റ് കൊള്ളിക്കരുത്, ഹീറ്റർ ഒന്നും ഉപയോഗിച്ച് അങ്ങനെ ഉണക്കാനായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യരുത് കേട്ടോ. അപ്പോൾ തണലത്ത് വെച്ച് ഉണക്കിയെടുക്കുക ഒരു 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം, അതിനുള്ളിൽ ഈ ബീട്രൂട്ട് നല്ലതുപോലെ ഉണങ്ങിക്കിട്ടും. ഇനി നമുക്ക് വേണ്ടത് കടലമാവാണ് കേട്ടോ. നമ്മുടെ സ്കിന്നിൻ്റെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും ഒരു നല്ല പരിഹാരിയാണ് ഈ കടലമാവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്ക് വേണ്ടത്. ഇനി ഈ ബീട്രൂട്ട് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 2 ദിവസം കഴിയുമ്പോൾ നല്ലതുപോലെ ഉണങ്ങി കിട്ടുമല്ലോ, ഇതൊന്ന് പൊടിച്ചെടുക്കുക, ഇതൊരു ഡപ്പയിലാക്കി അല്ലെങ്കിൽ ഒരു ടിന്നിലാക്കി മാറ്റി സ്റ്റോർ ചെയ്ത് വെക്കുക. ഇനി ആവശ്യാനുസരണം ഇത് നമുക്ക് 2 ടേബിൾ സ്പൂൺ എടുക്കുക, ശേഷം കടലമാവ് ഒരു 2 ടേബിൾ സ്പൂൺ എടുക്കുക. ഇനി അല്പം തൈരിൽ ചാലിച്ച് ഫേസിലിടാവുന്നതാണ് കേട്ടോ. ഇങ്ങനെ എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുമ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫേസിൽ നിങ്ങൾ പോലും അറിയാതെ ഒരു പിങ്ക് ഗ്ലോ വരുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ, വളരെ പെട്ടെന്ന് നമ്മുടെ സ്കിൻ ഒന്ന് ബ്രൈറ്റ് ആകാനും അതുപോലെ തന്നെ ഒരു ഗ്ലോ ഒക്കെ കിട്ടാനും സഹായിക്കുന്ന ഒരു സിമ്പിൾ പാക്ക്. ഒരുപാട് കഷ്ടപ്പാടൊന്നും ഇല്ല, വളരെ വേഗം നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പാക്കാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരാം. വേറൊന്നുമില്ല, ഉണക്കി പിടിച്ച ബീട്രൂട്ടിൻ്റെ പൗഡർ എടുക്കുക, ഒരു 2 ടേബിൾ സ്പൂൺ എടുക്കുക, അതേ അളവിൽ തന്നെ കടലമാവ് എടുക്കുക. ഇതിലേക്ക് നനയാൻ പാകത്തിന് മാത്രം തൈര് ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക, ശേഷം ഫേസിൽ അപ്ലൈ ചെയ്ത് ഒരു 15 മിനിറ്റോളം വെക്കുക, അതിനുശേഷം വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ സ്കിന്ന് ഒന്ന് ബ്രൈറ്റ് ആക്കാനായിട്ട് സഹായിക്കും കേട്ടോ. അപ്പൊ അത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്രിക്ക് പറഞ്ഞു കഴിയുമ്പോൾ ഇന്നത്തെ ചമയത്തിന്റെ എപ്പിസോഡിൽ നിന്ന് ഞാൻ ടാറ്റ ബൈ ബൈ പറയാണ് കേട്ടോ. ഇത്രയും നേരം ചമയത്തിൽ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ആർ ജെ അപർണയാണ്. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

വാക്കുകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം, കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം, ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

വാക്കുകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം. കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

0: കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
2: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.
0: റേഡിയോ മെക്ഫാസ്റ്റ് 90.4 കരിയർ കോമ്പസ്. ഇന്ന് കരിയർ കോമ്പസിൽ സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കിയ സംരംഭകത്വം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളോട് സംസാരിക്കുന്നത് തിരുവല്ല മാക്ഫാസ്റ്റ് ഓട്ടോണോമസ് കോളേജിലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് പ്രൊഫസർ നവനീത്.
3: ഇന്നത്തെ നമ്മുടെ വിഷയം ടെക്നോളജി ഡ്രിവൻ എന്റർപ്രണർഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദ ന്യൂ ജനറേഷൻ, അഥവാ സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കിയ സംരംഭകത്വം, പുതിയ തലമുറകളിലെ അവസരങ്ങൾ. ഇന്നത്തെ ലോകം അതിവേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മൊബൈൽ ഫോൺ, ഒരു ലാപ്ടോപ്പ്, കൂടെ ഒരു നല്ല ആശയം, ഇത് മാത്രമുണ്ട് എങ്കിൽ ഇന്ന് ഒരു യുവാവിന് സ്വന്തമായി ഒരു ബിസിനസ് ആരംഭിക്കാൻ കഴിയും. മുൻകാലങ്ങളിൽ ഒരു സംരംഭം തുടങ്ങാൻ വലിയ മൂലധനം, ഓഫീസ്, നിരവധി തൊഴിലാളികൾ ആവശ്യമായിരുന്നു. എന്നാൽ ഇന്ന് ടെക്നോളജി ആ മുഴുവൻ ആശയങ്ങളെയും മാറ്റിമറിച്ചു. ഇപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് പോലും തന്റെ ഹോസ്റ്റൽ റൂമിൽ നിന്നും ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാം. ഒരു യൂട്യൂബ് ചാനൽ, ഒരു മൊബൈൽ ആപ്പ്, ഒരു വെബ്സൈറ്റ്, ഒരു ഓൺലൈൻ സർവീസ്, ഇതെല്ലാം തന്നെ ഇന്ന് വലിയ സംരംഭമായി മാറുന്ന കാലമാണിത്. ടെക്നോളജി സംരംഭകത്വം എന്താണ്? സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ടെക്നോളജി ഉപയോഗിച്ച് ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തി അത് ബിസിനസ്സുമായി മാറ്റുന്നതാണ് ടെക്നോളജി ഡ്രിവൻ എന്റർപ്രണർഷിപ്പ്. ഉദാഹരണത്തിന്, ഓൺലൈൻ ഫുഡ് ഡെലിവറി ആപ്പുകൾ, ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനങ്ങൾ, AI അധിഷ്ഠിത സേവനങ്ങൾ, ഓൺലൈൻ ക്ലാസുകൾ, മെഡിക്കൽ ആപ്പുകൾ, ക്ലൌഡ് കമ്പ്യൂട്ടിംഗ് സേവനങ്ങൾ, ഇതെല്ലാം ടെക്നോളജി അടിസ്ഥാനമായ സംരംഭങ്ങളാണ്. ഇന്ന് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ് ഹബ്ബുകളിൽ ഒന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ ആശയങ്ങളുമായി നിരവധി യുവാക്കളാണ് രംഗത്തെത്തുന്നത്. പുതിയ തലമുറയ്ക്ക് ലഭിക്കുന്ന അവസരങ്ങൾ, ഒന്ന്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഇന്ന് ലോകം ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന വിഷയം AI ആണ്. ഓപ്പൺ AI പോലെയുള്ള കമ്പനികൾ AI ഉപയോഗിച്ച് ലോകത്തെ തന്നെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. AI ഉപയോഗിച്ച് ചാറ്റ് ബോർഡ് നിർമ്മിക്കുക, ഇമേജ് എഡിറ്റിംഗ് ടൂൾസ് വികസിപ്പിക്കുക, ഓട്ടോമേഷൻ സിസ്റ്റങ്ങൾ സൃഷ്ടിക്കുക, ഡേറ്റ അനലിറ്റിക്സ് സർവീസുകൾ നൽകുക, ഇങ്ങനെ നിരവധി ബിസിനസ് സാധ്യതകൾ യുവാക്കൾക്ക് മുന്നിലുണ്ട്. ഇന്ന് ഒരു വിദ്യാർത്ഥിക്ക് പോലും AI ഉപയോഗിച്ച് കോണ്ടന്റ് ക്രിയേഷൻ, വീഡിയോ എഡിറ്റിംഗ്, കോഡിംഗ് അസിസ്റ്റൻസ് എന്നിവ വഴി വരുമാനം നേടാൻ സാധിക്കുന്നു. രണ്ട്, ആപ്പ് ഡെവലപ്മെന്റ് ആൻഡ് വെബ് ഡെവലപ്മെന്റ്. മൊബൈൽ ആപ്പുകൾ ഇന്ന് ജീവിതത്തിന്റെ തന്നെ ഭാഗമാണ്. ഭക്ഷണം ഓർഡർ ചെയ്യുന്നതിൽ നിന്ന് ബാങ്കിംഗ് വരെ എല്ലാ ആപ്പുകളിലൂടെ നടക്കുന്നു. അതുകൊണ്ട് തന്നെ ആൻഡ്രോയിഡ് ആപ്പ് ഡെവലപ്മെന്റ്, വെബ് ക്രിയേഷൻ, ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോംസ്, കോളേജ് മാനേജ്മെന്റ് സിസ്റ്റം, ഓൺലൈൻ ബുക്കിംഗ് സിസ്റ്റം, ഇവയ്ക്ക് വലിയ ആവശ്യകതകളുണ്ട്. കോഡിംഗ് അറിയുന്ന യുവാക്കൾക്ക് ഫ്രീലാൻസ് വഴി വീട്ടിലിരുന്നു തന്നെ വരുമാനം കണ്ടെത്താനും കഴിയുന്നു. മൂന്ന്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഇന്ന് ഒരു ബിസിനസിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഓൺലൈൻ പ്രസൻസ് ആണ്. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് തുടങ്ങിയ ഓൺലൈൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് ഇന്ന് ചെറിയ ബിസിനസ്സുകളും വളരുന്നു. ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴി സോഷ്യൽ മീഡിയ മാനേജ്മെന്റ്, SEO സർവീസുകൾ, കോണ്ടന്റ് ക്രിയേഷൻ, ബ്രാൻഡ് പ്രമോഷൻ, ഇങ്ങനെ നിരവധി തൊഴിൽ സാധ്യതകൾ ലഭ്യമാണ്. നാല്, ഇ കൊമേഴ്സ് ഓൺലൈൻ ബിസിനസ്. ഇന്ന് ആളുകൾ കടയിൽ പോകുന്നതിനേക്കാൾ ഓൺലൈനായി സാധനങ്ങൾ വാങ്ങുന്നതാണ് കൂടുതൽ താല്പര്യം കാണിക്കുന്നത്. അതിനാൽ ഹാൻഡ്മെയ്ഡ് പ്രോഡക്ട്സ്, ഫാഷൻ ഐറ്റംസ്, ബുക്സ്, ഇലക്ട്രോണിക്സ്, ഹോം മെയ്ഡ് ഫുഡ് പ്രോഡക്ട്സ്, ഇവ ഓൺലൈനായി വിൽക്കാനും യുവാക്കൾക്ക് കഴിയുന്നു. ഇൻസ്റ്റാഗ്രാം പേജസ്, വാട്സപ്പ് ബിസിനസ്, വെബ്സൈറ്റ് എന്നിവ ഉപയോഗിച്ച് ചെറിയ സംരംഭങ്ങൾ പോലും വലിയ ബിസിനസ്സുകളായി വളരുന്നുണ്ട്. അഞ്ച്, കോണ്ടന്റ് ക്രിയേഷൻ. ഇന്ന് കോണ്ടന്റ് ക്രിയേഷൻ ഒരു വലിയ തൊഴിൽ മേഖലയായി മാറിക്കൊണ്ടിരിക്കുന്നു. യൂട്യൂബ് വീഡിയോസ്, പോഡ്കാസ്റ്റ്, ഇൻസ്റ്റഗ്രാം റീൽസ്, എഡ്യൂക്കേഷണൽ കോണ്ടന്റ് എന്നിവ വഴി ഇന്ന് പലരും ലക്ഷങ്ങളാണ് സമ്പാദിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് തന്നെ അവരുടെ ടാലന്റ്, നോളജ്, ക്രിയേറ്റിവിറ്റി ഇവയുപയോഗിച്ച് സ്വന്തം ബ്രാൻഡ് നിർമ്മിക്കാൻ സാധിക്കുന്നു. കേരളത്തിലെ അവസരങ്ങൾ. കേരളത്തിലും സ്റ്റാർട്ടപ്പ് കൾച്ചർ വളരെ വേഗത്തിൽ വളരുകയാണ്. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ പോലെയുള്ള സംഘടന യുവ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്നു. ഹാക്കത്തോണുകൾ, ഇന്നോവേഷൻ പ്രോഗ്രാംസ്, സ്റ്റാർട്ടപ്പ് ഫണ്ടിംഗ്, മെമ്പർഷിപ്പ് പ്രോഗ്രാംസ് എന്നിവ വഴി വിദ്യാർത്ഥികൾക്ക് വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്. എഞ്ചിനീയറിംഗ്, MCA, BCA, കൊമേഴ്സ്, ആർട്സ് ഏത് മേഖലയിലുള്ള വിദ്യാർത്ഥികൾക്കും ഇന്ന് ടെക്നോളജി അധിഷ്ഠിത സംരംഭങ്ങൾ ആരംഭിക്കാനുള്ള അവസരമുണ്ട്. ഒരു സംരംഭകനാകാൻ വേണ്ട ഗുണങ്ങൾ. നല്ലൊരു എന്റർപ്രണർ ആകാൻ ക്രിയേറ്റിവിറ്റി, പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, പേഷ്യൻസ്, ലീഡർഷിപ്പ് ക്വാളിറ്റി, റിസ്ക് ടേക്കിംഗ് എബിലിറ്റി ഇവ വളരെ പ്രധാനമാണ്. പരാജയം വന്നാലും വീണ്ടും ശ്രമിക്കാനുള്ള മനസ്സ് വിജയത്തിലേക്ക് നയിക്കും. ലോകത്തിലെ നിരവധി വലിയ കമ്പനികളും ചെറിയ ആശയങ്ങളിൽ നിന്നാണ് ആരംഭിച്ചത്. യുവാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ടെക്നോളജി വലിയ അവസരങ്ങൾ നൽകുന്നുണ്ട് എങ്കിലും ചില കാര്യങ്ങൾ ശ്രദ്ധ വേണം. ഫേക്ക് ഓൺലൈൻ സ്കീം ഒഴിവാക്കുക, സൈബർ സെക്യൂരിറ്റി ശ്രദ്ധിക്കുക, കണ്ടിന്യൂസ് ലേണിംഗ് തുടരുക, പുതിയ ടെക്നോളജികൾ പഠിക്കുക, എത്തിക്കൽ പ്രാക്ടീസസ് പാലിക്കുക ഇവ വളരെ പ്രധാനമാണ്. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ലോകം മാറുന്നത് ടെക്നോളജിയിലൂടെയാണ്. ആ മാറ്റത്തിന് ഭാഗമാകേണ്ടത് നമ്മളാണ്. ജോലി അന്വേഷിച്ചു വന്നവരായി മാത്രമല്ല, ജോലി സൃഷ്ടിക്കുന്നവരായി യുവാക്കൾ മാറണം. ഒരു നല്ല ആശയം, ആത്മവിശ്വാസം, കഠിനാധ്വാനം ഇതൊക്കെ ഉണ്ട് എങ്കിൽ ഒരു വിദ്യാർത്ഥിക്ക് പോലും ഇന്ന് വിജയകരമായ ഒരു സംരംഭകനാകാൻ കഴിയുന്നു. അതിനാൽ ഡ്രീം ബിഗ്, സ്റ്റാർട്ട് സ്മോൾ ആൻഡ് ഗ്രോ വിത്ത് ടെക്നോളജി. ഈ വിഷയങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവെക്കാൻ മറക്കരുത്. ഞാൻ നവനീതസ്, അസിസ്റ്റന്റ് പ്രൊഫസർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, മാർ അത്തനേഷ്യസ് കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ്, തിരുവല്ല. നന്ദി.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കരിയർ കോമ്പസ്. ഇന്ന് കരിയർ കോമ്പസിൽ സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കിയ സംരംഭകത്വം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളോട് സംസാരിച്ചത് തിരുവല്ല മാക്ഫാസ്റ്റ് ഓട്ടോണമസ് കോളേജിലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് പ്രൊഫസർ നവനീത്. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ സ്കിൻട്രല്ല കോസ്മെറ്റോളജി സെന്ററിൽ മുടികൊഴിച്ചിലിനുള്ള പി ആർ പി ട്രീറ്റ്മെന്റ്, കെമിക്കൽ പീലിംഗ്, ഹൈഡ്രാഫേഷ്യൽ തുടങ്ങിയ സ്കിൻ റിജുവിനേഷൻ ചികിത്സകളും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: സിൽക്സ് 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: വാക്കുകൾക്ക് ചിറകു വിരിച്ച് ആകാശത്തേക്ക് പറക്കാം, കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം, ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ

ഫിറ്റ്നസ് ഇനി ഡോക്ടർമാരുടെ കരുതലിൽ. കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ കെ എം സി ഹോസ്പിറ്റലിലെ ഓർത്തോപെഡിക്സ് വിഭാഗം. ശാസ്ത്രീയമായ ഫിറ്റ്നസ് അഡ്വൈസും ഡയറ്റ് അഡ്വൈസും ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
0: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 7012586661.
0: സീറോ ഡെലിവറി. എവരിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ കോസ്മെറ്റിക് ഗൈനക്കോളജി വിഭാഗത്തിൽ സ്ത്രീകളിലെ സ്വകാര്യ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം, വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, ലോകോത്തര ചികിത്സാ സജ്ജീകരണങ്ങൾ.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെന്നൈ.
4: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്.
5: ഇലാൻ ക്ലാസിക്സ് മുത്തൂറ്റ് തിരുവല്ല.
0: റേഡിയോ മെക്ഫസ് 90.4 ടൈം സെറ്റ്
6: 10 o'clock. വാക്കുകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം, കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം, ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ൽ കാവ്യ സഞ്ചാരം.

രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 മധുരഗീതങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ആർ ജെ അമൃത കാർത്തിക. ഇന്ന് മധുരഗീതങ്ങളിലൂടെ നമുക്കറിയാം, മലയാള സിനിമയിലെ ഏറ്റവും പ്രിയപ്പെട്ട സംവിധായകരിൽ ഒരാളായ ഭരതൻ, അദ്ദേഹത്തിന്റെ ചിത്രങ്ങളിലെ ഗാനങ്ങളിലൂടെയാണ് നമ്മൾ യാത്ര തുടങ്ങുന്നത്. മലയാളത്തിലെ മധ്യവർത്തി സിനിമയുടെ ശക്തനായ പ്രയോക്താവായിരുന്നു ഭരതൻ. മുഖ്യധാരയ്ക്കും വിപണിയോടൊത്തുതീർപ്പുകളില്ലാത്ത ശുദ്ധകലാ സിനിമയ്ക്കും മധ്യേ മറ്റൊരു സിനിമ സാധ്യമാണെന്ന് തെളിയിച്ച ചലച്ചിത്രകാരൻ. 70s നവതരംഗം മലയാള സിനിമയ്ക്കു നൽകിയ പ്രമേയപരവും ആഖ്യാനപരവുമായ പുത്തനുണർവുകളെ ജനസാമാന്യത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞ അപൂർവം ചലച്ചിത്ര പ്രതിഭകളിൽ ഒരാൾ തന്നെയാണ് ഭരതൻ.

പ്രകൃതിയുടെയും സമ്മിശ്ര ഭാവങ്ങളാണ് ഭരതൻ സിനിമകളുടെ ലാവണ്യബോധത്തെ നിർണയിച്ചത്. സ്ത്രീ മനസ്സിന്റെ സങ്കീർണതകളും കേരളത്തിന്റെ പ്രാദേശിക തനിമയാർന്ന ഗ്രാമീണ ജീവിതങ്ങളും പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള സംഘർഷങ്ങളും കടും നിറത്തിൽ വരച്ചിടാനുള്ള ക്യാൻവാസായിരുന്നു ഭരതന് തിരശീല. കഥ പറച്ചിലിന് പ്രാധാന്യം കൊടുത്തുപോന്ന സംഭാഷണ പ്രധാനമായ മുഖ്യധാരാ സിനിമയുടെ ആഖ്യാനഘടനയെ പൊളിച്ചുകൊണ്ട് സിനിമയൊരു ദൃശ്യകലയാണെന്ന് അദ്ദേഹം എന്നും ഓർമ്മിപ്പിച്ചു.

അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ കാണുമ്പോൾ നമ്മൾ മലയാളികളുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ചിത്രമുണ്ട്. വരച്ചുവെച്ച ദൃശ്യങ്ങളുടെ വശ്യമോഹനമായ ശ്രേണി പോലെയാണ് ഭരതൻ ചിത്രങ്ങൾ എന്നത്. ഫ്രെയിം കോമ്പോസിഷനിൽ ലോക ക്ലാസിക്കുകളോട് കിടപിടിക്കുന്ന ദൃശ്യപരിചരണ ശൈലി ഭരതൻ ചിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഭൂപ്രകൃതിയുടെ വിശാലമായ പശ്ചാത്തലത്തിൽ അതിന്റെ വിസ്മയ വിധാനങ്ങളിൽ മനുഷ്യരെ ചിത്രീകരിച്ച ഭരതൻ എന്നും ദൃശ്യപ്രധാനമായ ലൊക്കേഷനുകൾ സിനിമയ്ക്കായി തിരഞ്ഞെടുത്തിരുന്നു.

ചെറുഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ആർജി അമൃത കാർത്തിക. സാഹിത്യ വായന നൽകിയ സൗന്ദര്യബോധം കാര്യമായി സ്വാധീനിച്ചിരുന്നതിനാൽ ജനപ്രിയ ഭാവുകത്വത്തെ നവീകരിക്കുന്നതിനായി മലയാളത്തിലെ എക്കാലത്തെയും മികച്ച എഴുത്തുകാരെയാണ് ഭരതൻ ആശ്രയിച്ചു പോന്നത്. പത്മരാജനുമായുള്ള സർഗാത്മക പങ്കാളിത്തം സാമ്പ്രദായികമായ ഇതിവൃത്തഘടനയെ പൊളിച്ചെഴുതാൻ ഭരതനെ സഹായിച്ചു.

കടും നിറങ്ങൾ കൊണ്ടും തന്റെ മാന്ത്രിക സ്പർശം കൊണ്ടും സിനിമയെ കണ്ണഞ്ചിപ്പിക്കുന്ന കലാരൂപമാക്കി മാറ്റുന്ന ഒരത്ഭുത സിദ്ധിയുണ്ടായിരുന്നു ഭരതൻ എന്ന സംവിധായകന്. ആനുഗ്രഹീത കലാകാരൻ, ഒരു ചിത്രകാരനും ശില്പിയുമായി രംഗത്തു വന്ന ഭരതൻ പച്ചയായ മനുഷ്യരുടെ വിചാരവികാരങ്ങളെ ചായക്കൂട്ടുകൊണ്ട് അഭ്രപാളിയിൽ വരച്ചിട്ടപ്പോൾ അവയ്ക്കെന്തെന്നില്ലാത്ത സൗന്ദര്യ പൊലിമ നമുക്കെല്ലാവർക്കും അനുഭവപ്പെട്ടു.

ഭരതനും പത്മരാജനുമായുള്ള കൂട്ടുകെട്ട് മലയാള സിനിമയുടെ സുവർണ കാലഘട്ടത്തിന്റെ തുടക്കമായിരുന്നു. പത്മരാജൻ സ്വതന്ത്ര സംവിധായകനാകുന്നതിനു മുൻപേ ഇരുവരും ചേർന്ന് പല ചിത്രങ്ങളും സൃഷ്ടിച്ചു. അവയിൽ പ്രധാനം രതിനിർവേദം, ലോറി, തകര എന്നിവയാണ്. തകര ഭരതന്റെ ഏറ്റവും നല്ല ചിത്രമായി ഇന്നും കരുതപ്പെടുന്നു. 80കളുടെ തുടക്കത്തിൽ ഭരതൻ പല യുഗ്മ ചലച്ചിത്രങ്ങളും നിർമ്മിക്കുകയും ചെയ്തു. ചാമരം, മർമരം, കാതോട് കാതോരം, പാളങ്ങൾ, എന്റെ ഉപാസന എന്നിവ ഇതിൽ ചിലതാണ്. ഇവ കലാപരമായി എടുത്തു പറയത്തക്കവ അല്ലെങ്കിലും വാണിജ്യ വിജയങ്ങളായിരുന്നു.

ആർജി അമൃത കാർത്തികയോടൊപ്പം ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മധുരഗീതങ്ങൾ. ചലച്ചിത്ര സംവിധാനത്തിനു പുറമെ ഭരതൻ പല തിരക്കഥകളും രചിച്ചു. തന്റെ പല ചിത്രങ്ങൾക്കുമായി ഗാനങ്ങൾ രചിക്കുകയും ചിട്ടപ്പെടുത്തുകയും അദ്ദേഹം ചെയ്തു. കേളി എന്ന ചലച്ചിത്രത്തിലെ ഹിന്ദോളം രാഗത്തിൽ ചെയ്ത താരം വാൾ കണ്ണാടി നോക്കി എന്ന ഗാനം ഭരതന്റെ സംഗീത പ്രാവീണ്യത്തിന് ഉദാഹരണമാണ്. നമ്മൾ ആ ഗാനം കേട്ടുകഴിഞ്ഞു. കാതോട് കാതോരം എന്ന ചിത്രത്തിനു വേണ്ടി പ്രശസ്ത സംഗീത സംവിധായകനായ ഔസേപ്പച്ചന്റെ കൂടെ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്.

ഭരതൻ വരയ്ക്കുന്ന സിനിമാ പോസ്റ്ററുകൾ ഇന്നും മലയാള സിനിമയിൽ വേറിട്ട് നിൽക്കുന്നവയാണ്. സ്വന്തം ചിത്രങ്ങളുടെ പോസ്റ്ററുകളാണ് ഏറെയും ഡിസൈൻ ചെയ്തിരുന്നത്. എന്നാൽ കെ ജി ജോർജിന്റെ യവനിക എന്ന ചിത്രത്തിന് ഭരതൻ ചെയ്ത പോസ്റ്റർ ഏറെ മനോഹരവും ഹൃദ്യവുമായിരുന്നു. ആരവം, തകര, ലോറി, പാളങ്ങൾ, മർമരം, പറങ്കിമല, സന്ധ്യമയങ്ങും നേരം എന്നീ സിനിമകളുടെ പോസ്റ്ററുകൾ ഏറെ ഔന്നത്യം പുലർത്തുന്നവയുമായിരുന്നു.

എന്ന ജനകീയ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച ആളാണല്ലോ കലക്കത്ത് കുഞ്ചൻ നമ്പ്യാർ. ആക്ഷേപഹാസ്യത്തിന് പുതിയൊരു മുഖം നൽകിയ ആ ജനകീയ കലാകാരന്റെ ജീവിതം അഭ്രപാളിയിൽ എത്തിക്കുക എന്ന വലിയ മോഹം അന്ന് ഭരതനുണ്ടായിരുന്നു. നടൻ ജയറാമിനെ നായകനാക്കിക്കൊണ്ടൊരു സിനിമ. ആ മോഹം അവശേഷിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം നമ്മളിൽ നിന്നും മൺമറഞ്ഞത്.

പ്രസക്തിയും പ്രാധാന്യവും തിരിച്ചറിയപ്പെട്ടിരുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി ഇന്ന് ഭരതൻ പ്രേക്ഷക മനസ്സുകളിൽ ഇനിയൊരിക്കലും ആവർത്തിക്കാത്ത സ്വപ്നവർഷത്തിന്റെ നഷ്ടമായി നൊമ്പരമായി നീർനിൽക്കുന്നു. ഗൃഹാതുരത്വത്തോടെ തലമുറകൾ ഈ അനശ്വരപ്രതിഭയുടെ നഷ്ട സാന്നിധ്യത്തെ അനുഭവിച്ചറിയുന്നുണ്ട്. ഏറ്റവും പുതിയ തലമുറയിൽപ്പെട്ട സംവിധായകർ വരെ നേരിട്ടല്ലെങ്കിലും ചിത്രങ്ങളിലൂടെ ഭരതൻ സ്പർശം തങ്ങളെ മോഹിപ്പിച്ചിരുന്നുവെന്ന് അഭിമാനപൂർവം ഇന്ന് ഏറ്റുപറയുന്നു. അങ്ങനെ ഇന്ന് ഭരതൻ ചിത്രങ്ങളിലൂടെ അദ്ദേഹത്തിന്റെ ഗാനങ്ങളിലൂടെയാണ് നമ്മൾ യാത്ര പോയത്. ഇനിയും ഒരുപാട് ഗാനങ്ങൾ അദ്ദേഹത്തിന്റേതായി നമുക്ക് കേൾക്കാനുണ്ട്, പറയാനുമുണ്ട്. ഇന്ന് ഈ ഗാനങ്ങൾ നിങ്ങൾക്കായി സമ്മാനിച്ചുകൊണ്ട് മധുരഗീതങ്ങളിൽ നിന്നിവിടെ പറയുന്നു ആർ ജെ അമൃത കാർത്തിക. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇന്നത്തെ പ്രക്ഷേപണം അവസാനിക്കുന്നു. നാളെ രാവിലെ 5:45 അടുത്ത പ്രക്ഷേപണം ആരംഭിക്കും. ഏവർക്കും ശുഭരാത്രി.